നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 20-ാം തീയതി, 2026 ജൂലൈ മാസം 4-ാം തീയതി, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:31. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

0: 107.5 MHz. Musically yours. News Rainbow.
1: നമസ്കാരം, സുപ്രഭാതം. റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും രാവിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കിൽ കല്ലിടലും മോദി നിർവഹിക്കും. എൽനീനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്നലെ ശിഖല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2-ാം മത്സരം രാത്രി 7-ന് മാഞ്ചസ്റ്ററിൽ. 1-ാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

സൗഹൃദം ഒരു പുഴ പോലെയാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെയും സമതലങ്ങളിലൂടെയും ഉയർച്ച താഴ്ചകളിലൂടെയുമെല്ലാം അതത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒഴുകി മുന്നോട്ടു പോകുന്ന പുഴ പോലെ തന്നെയാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങളും. യെസ്, ഒഴുകുന്ന പുഴയുടെ, സൗഹൃദ പുഴയുടെ ഈ തീരത്ത് ഓരോ കാപ്പി കുടിച്ച് ഫ്രഷാകാൻ നോക്കിപ്പോ. അപ്പം ഞാനും ഉണ്ടല്ലോ, സുരേഷ് കാഞ്ഞിരക്കാറ്റ്. ആൻഡ് ദിസ് ഇസ് FM റെയിൻബോ 107.5. ഓക്കെ, സുഹൃത്തുക്കളാക്കേണ്ടവരെയും ഒഴിവാക്കേണ്ടവരെയും പറ്റി പോലോ കൊയ്ലോ പറയുന്ന സജഷൻസ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പാട്ടിലൂടെ വീണ്ടും ഒഴുകാം കേട്ടോ. നിങ്ങളെക്കാൾ ശക്തനാണ് എന്ന് സ്വയം വിചാരിക്കുന്ന കക്ഷിയെ കൂടെ കൂട്ടാതിരിക്കുക. കാരണം ഇങ്ങനെ ഭാവിക്കുന്നതിലൂടെ ആള് സ്വന്തം ദൗർബല്യങ്ങളെ മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. തനിക്കും തെറ്റുകൾ പറ്റാം, താനും വൾണറബിളാണ് എന്ന് തുറന്നു സമ്മതിക്കാൻ ധൈര്യമുള്ളവർ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരായിരിക്കും. അവർക്ക് ആത്മവിശ്വാസമുണ്ട്. കൂടാതെ ജീവിതയാത്രയിൽ പലയിടത്തും അബദ്ധങ്ങളിൽ ചാടാം, തട്ടിമറിഞ്ഞു വീഴാം എന്നതിനെയൊക്കെ അവർ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഇതെല്ലാം ദൗർബല്യങ്ങളല്ല, വളരെ മാനുഷികമായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നവരാണവർ. റൈറ്റ്, സാമൂഹ്യമായ പദവികൾ നിലനിർത്താനോ അല്ലെങ്കിൽ അവർക്ക് തുറക്കാൻ കഴിയാത്ത വാതിലുകൾ സുഹൃത്ത് ബന്ധത്തിലൂടെ തുറക്കാനോ വേണ്ടി അടുത്തുകൂടുന്നവരുടെ കപടത ശ്രദ്ധിക്കണം, അവരെ ഒഴിവാക്കണം. പകരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ മാത്രം തുറക്കാൻ താല്പര്യപ്പെടുന്നവരോട് അടുക്കുക. അവർ ഒരിക്കലും നിങ്ങളുടെ അനുവാദമില്ലാതെ ആത്മാവിലേക്ക് അതിക്രമിച്ച് കടക്കുകയില്ല. തുറന്ന ഹൃദയവാതിലിലൂടെ ഒളിയമ്പുകളെയ്യുകയുമില്ല. നിങ്ങളെ നിങ്ങളാകാൻ പ്രേരിപ്പിക്കുന്ന, സഹകരിക്കുന്ന ആളുകളാണ് ആ ചങ്ങാതിമാർ. അതെ ചങ്ങാതീസ്, പുഴ ഒരിക്കലും അതിൻ്റെ ലക്ഷ്യം മറക്കാറില്ല. കടലാണ് തൻ്റെ ലക്ഷ്യം എന്നത് മറക്കില്ല. അതുപോലെ സത്യസന്ധമായ സൗഹൃദങ്ങൾ ഒരിക്കലും അവരുടെ ലക്ഷ്യം മറക്കില്ല. മറ്റുള്ളവരെ നിരുപാധികം സ്നേഹിക്കാനാണ് തങ്ങൾ നിലനിൽക്കുന്നത് എന്ന സത്യം. അപ്പോൾ പഠീസ്, ഇനി നമ്മുടെ സൗഹൃദപ്പുഴയിലൂടെ പാട്ട് കേട്ട് നീന്തി പോകാം. അടുത്ത കരയിലേക്ക് എത്തുന്നതുവരെ അവിടെ ഒരു ചിന്താശകലവുമായി ചെറിയൊരു സ്റ്റോപ്പ് ഓവർ. ഓക്കെ അല്ലേ, വാ പോവാം.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: ഇൻ എവ്രി ഏജ് ദ ഗുഡ് ഓൾഡ് ഡേയ്സ് വേർ എ മിത്ത്. നോ വൺ എവർ തോട്ട് ദേ വർ ഗുഡ് അറ്റ് ദ ടൈം. For every age has consisted of crises that seemed intolerable to the people who lived through them. ഏത് കാലഘട്ടത്തിലിരുന്നും കഴിഞ്ഞുപോയ ഒരു സമയത്തെ ആ പഴയ നല്ല ദിനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാൽപ്പനിക മാത്രമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രൂസ് അറ്റ്കിൻസൺ ആണ്, പ്രശസ്തനായ പാശ്ചാത്യ നാടക നിരൂപകൻ. ആ നല്ല ദിനങ്ങൾ എന്ന് പറയുന്ന ആ കാലത്ത് ആരും അന്നത്തെ ആ സാഹചര്യങ്ങളെ നല്ലത് എന്ന് ചിന്തിച്ചു കാണാൻ സാധ്യതയില്ലത്രേ. കാരണം ഓരോ കാലഘട്ടത്തിലും അതിലൂടെ കടന്നുവരുന്ന വ്യക്തികൾക്ക് പല രീതിയിലുള്ള അസഹനീയം എന്നുവരെ തോന്നാവുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഗുഡ് ഓൾഡ് ഡേയ്സ് ആകും എന്നാണ് അറ്റ്കിൻസൺ ചോദിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. തൻ്റെ തലമുറയിലെ ഏറ്റവും പ്രഗത്ഭനായ തിയേറ്റർ ക്രിട്ടിക് എന്ന വിശേഷണമുള്ള ബ്രൂക്സ് അറ്റ്കിൻസൺ ഒരു പുലിറ്റ്സർ പ്രൈസ് വിന്നർ കൂടിയാണ്. രണ്ടാം ലോകയുദ്ധകാലത്തെ നിരൂപണത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് പത്രപ്രവർത്തനത്തിന് ഇറങ്ങിയ അദ്ദേഹം, അതിലെ മികവിനാണ് 1947 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഏതാനും പബ്ലിക്കേഷൻസ് കൂടി കേട്ടോളൂ. ട്യൂസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ്, ബ്രോഡ്വേ, The Bright Land, A Personal View, Once Around the Sun, The Lively Years. Bit coffee with you till 7 o'clock.
1: Musically yours, FM Rainbow 103.5.

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട് എന്നും പ്രിയപ്പെട്ടവർക്കൊപ്പം ഇത് റെയിൻബോ എഫ് എം 107.5 ആൻഡ് യു ആർ നൗ ലിസണിംഗ് ടു ബെഡ് കോഫി. ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെൻ്റാണിത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ ചില ഒബ്സർവേഷൻസ്, ചില നിരീക്ഷണങ്ങളാണ് കേട്ടോ വരുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ കോൺട്രഡിക്ഷൻസ്, ചെറിയ ചെറിയ വൈരുദ്ധ്യങ്ങൾ അവ എപ്പോഴും ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തോന്നാറുണ്ട്, ഇല്ലേ? ക്ലിയർ ആയില്ല അല്ലേ? ഓക്കെ, ഒരു ഉദാഹരണം കേട്ടോളൂ. രണ്ട് ക്യൂ ഉള്ള ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ നിൽക്കുന്ന ക്യൂ സ്ലോ ആണ്, മറ്റേ ക്യൂ വേഗം നീങ്ങുന്നുണ്ട് എന്ന് തോന്നാം. ആ ഒരു തോന്നൽ നമ്മളെ മറ്റേ ക്യൂവിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കും കേട്ടോ. എന്തായാലും അത് വേഗം നീങ്ങുവാണല്ലോ. അതിൻ്റെ പുറകിൽ പോയി നിന്നാൽ, ഈ സ്ലോ ആയി നീങ്ങുന്ന ക്യൂവിൽ നിന്നാൽ നടക്കുന്നതിലും എളുപ്പം കാര്യം നടക്കും. അതാണല്ലോ ചിന്ത. പക്ഷേ അവിടേക്ക് മാറി നിന്ന് കഴിയുമ്പോഴേക്കും ദാ നമ്മൾ ആദ്യം നിന്നിരുന്ന ക്യൂ വളരെ ഫാസ്റ്റായി കഴിഞ്ഞു. വേഗം വേഗം ആളുകൾ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ തോന്നിയിട്ടില്ലേ എപ്പോഴെങ്കിലും? ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ ക്ലിയർ ആയില്ലേ? വൈരുദ്ധ്യങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ തോന്നലുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാം. ഇപ്പോൾ നമ്മുടെ രണ്ട് കയ്യിലും നിറയെ സാധനങ്ങൾ ഇരിക്കുകയാണ്, രണ്ട് കൈയും ഫ്രീ അല്ല, അങ്ങനെ വിചാരിക്കൂ. അപ്പോഴായിരിക്കും കൃത്യമായി ഒരു കൊതുക് വന്ന് മുഖത്തിരിക്കുന്നത്. മുഖം വെച്ച് എന്തെങ്കിലുമൊക്കെ ഗോഷ്ടി കാണിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സാധനമൊക്കെ നിലത്ത് വയ്ക്കുമ്പോഴത്തേക്കും കൊതുക് എൻ്റെ പാട്ടിന് പോകും. ചില മാനേജ്മെൻറ്റ് പുസ്തകങ്ങളിലും ഈ ഒരു ആശയത്തിൻ്റെ മറ്റൊരു വകഭേദം പറഞ്ഞു വരാറുണ്ട്. അതായത്, രണ്ട് കൈകളിലും ഗ്രീസ് പുരണ്ടിരിക്കുമ്പോൾ മെക്കാനിക്കിൻ്റെ മൂക്ക് ചൊറിഞ്ഞു തുടങ്ങുമത്രേ. ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ നേരിടും എന്നതൊന്ന് ആലോചിച്ചു നോക്കിക്കോളൂ. അതുപോലെ വേറൊരു കാര്യം, നമ്മൾ ഒരു നമ്പർ ഡയൽ ചെയ്യുകയാണ്, അത് മൊബൈലിലായിക്കോട്ടെ, ലാൻഡ് ഫോണിലായിക്കോട്ടെ, ഏതിലായാലും നമ്മൾ ഡയൽ ചെയ്യുന്നത് റോങ് നമ്പർ എങ്ങാനോ ആയിപ്പോയാൽ, ഒരു നമ്പറോ മറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ, ആ നമ്പർ, അതായത് കിട്ടിപ്പോയ ആ റോങ് നമ്പർ ഒരിക്കലും എൻഗേജ്ഡ് ആവില്ല, കോൾ ത്രൂ ആവുകയും ചെയ്യും. ചിലപ്പോൾ ഫോണെടുത്ത ആളുടെ അത്ര സുഖകരമല്ലാത്ത മറുപടിയും കിട്ടും. ഇനി അത്യാവശ്യത്തിന് ഒരാളെ കൃത്യമായ നമ്പറിൽ തന്നെ വിളിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് എൻഗേജ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലുമാണ്. മറ്റൊരു സംഭവം പറയാം, കമ്പ്യൂട്ടറോ ബൈക്കോ കാറോ ഒക്കെ എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാവുന്നില്ല, എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അതിൻ്റേതായ വിദഗ്ധരെ വിളിച്ചു വരുത്തി കാണിക്കുമ്പോൾ പലപ്പോഴും ഒരു പ്രശ്നവും കൂടാതെ അതങ്ങ് സ്റ്റാർട്ടാവും, വർക്ക് ചെയ്യും. കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഒരുമാതിരി വിഡ്ഢികളായി മാറും. ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളെ വിഡ്ഢികളാക്കാറുണ്ട്. പാട്ട് പാടി ഡാൻസൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് അവരെ അടുത്ത് വിളിച്ചിട്ട് അതൊന്നുകൂടി ചെയ്യാൻ പറഞ്ഞാൽ ഒരു പ്രതികരണവും ഇല്ലാതെ, തന്നോടാണ് പറയുന്നത് എന്ന ചിന്ത പോലും ഇല്ലാതെ, അങ്ങനെ ഒരു വികാരം പോലും ഇല്ലാതെ നിന്ന് കളയും. ഓൾറൈറ്റ്, ഇതൊക്കെ ഓരോന്നായി ഇങ്ങനെ പറഞ്ഞത് എന്തോ വലിയ കാര്യങ്ങൾ എന്ന രീതിയിലൊന്നും അല്ല കേട്ടോ. ശരിയായ രീതിയിലൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പലതും നമ്മുടെ തോന്നൽ മാത്രമാണ് എന്നും മനസ്സിലാവും. സോ ഇതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ ബാധിക്കാതിരിക്കാൻ നോക്കുക. കേട്ടുകൊണ്ടിരിക്കാം ബെഡ് കോഫി 7 മണി വരെ.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ഈ പാട്ട് കേട്ടിട്ട് ബെഡ് കോഫിയുടെ വർത്തമാനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഇവിടെ ഉള്ളത് ലാസ്റ്റ് സെഗ്മെന്റ് ആണ് കേട്ടോ. ഇപ്പോഴെങ്ങാനും ബെഡ് കോഫി കേട്ടു തുടങ്ങിയവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ സംസാരത്തിലേക്ക് കടക്കുന്നു. മഞ്ഞുകാലത്തെ ഒരു പ്രഭാതം. വീശിയടിക്കുന്ന ശീതക്കാറ്റിൽ കാറിന് എന്തോ തകരാറ് സംഭവിച്ചതുകൊണ്ട് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു പാട്രിക് മെക്നീൽ. മെക്കാനിക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് പാട്രിക് ഒരു കാഴ്ച കണ്ടു. റോഡരികിൽ തണുപ്പ് സഹിക്കാൻ കഴിയാതെ കൈകൾ കൂട്ടിത്തിരുമി ഒരു യുവതി മതിലിനോട് ചേർന്ന് നിൽക്കുന്നു. അവർ നിന്നിരുന്നതിൻ്റെ അടുത്ത് ഒരു ബോർഡും വടിയിൽ കുത്തിവെച്ചിരുന്നു. അതിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഐ ഹാവ് എ ബേബി ആൻഡ് നോ ഫുഡ്. എനിക്കൊരു കുഞ്ഞുണ്ട്, കഴിക്കാൻ ആഹാരവും ഇല്ല. അസഹനീയമായ തണുപ്പ് കൊണ്ടുള്ള വേദനയും ബുദ്ധിമുട്ടും സഹിക്കാൻ കഴിയാതെ കരയുന്നുണ്ടായിരുന്നു ആ യുവതി. ജോലിയില്ലാത്ത, വീടില്ലാത്ത ഇത്തരം ആളുകൾ വലിയ നഗരങ്ങളിലെയും പതിവ് കാഴ്ചയാണ് അല്ലേ? പല യാത്രികരും ഇവരെ ശ്രദ്ധിക്കാറുമില്ല. യാചകർക്ക് പണം കൊടുത്താൽ അവരത് ഭക്ഷണം വാങ്ങാനൊന്നും ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്, ലഹരി കഴിക്കാനായിരിക്കും. അല്ലെങ്കിൽ വെറുതെ പണം കൊടുക്കുന്നത് ആളുകളെ കൂടുതൽ യാചിക്കാൻ പ്രേരിപ്പിക്കും എന്നൊക്കെയുള്ള ചിന്തകളാകാം ഇതിന് കാരണം. ഇതിൽ കുറേയൊക്കെ വാസ്തവവും ഉണ്ട് കേട്ടോ. ഇത്തരം ചിന്തകളിലൂടെയായിരുന്നു പാട്രിക് മെക്നീലിൻ്റെ മനസ്സും കടന്നുപോയത്. പെട്ടെന്ന് അദ്ദേഹത്തിന് താൻ വായിച്ച ഒരു തമാശ കഥ ഓർമ്മ വന്നു. രണ്ട് ചെറുപ്പക്കാർ വർത്തമാനം പറഞ്ഞ് നടന്നു പോകുന്നു. അപ്പോൾ ഇതുപോലെ വഴിയരികിൽ ഒരാൾ സഹായം ചോദിച്ചിരിക്കുന്നത് കണ്ടു. കൂട്ടുകാരിൽ ഒരാൾ വേഗം പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ആ മനുഷ്യന് കൊടുത്തു. മറ്റേയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇയാൾ ഈ പണം കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? അപ്പോൾ ചങ്ങാതി ഉദ്ദേശിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റേയാൾ പറഞ്ഞത്രേ, നമ്മളും അനാവശ്യമായി പണം ചെലവഴിച്ച് കളയാറില്ലേ എന്ന്. ആ, അതും ശരിയാണല്ലോ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് പാട്രിക് മെക്നീൽ വീണ്ടും ആ യുവതിയെ നോക്കി. അവളുടെ കണ്ണുകളും പ്രതീക്ഷയോടെ പാട്രിക്കിനെ നോക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വീണ്ടും കൺഫ്യൂഷനിലായി. കുഞ്ഞുണ്ടെന്ന് ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്, പക്ഷേ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ തണുപ്പായതുകൊണ്ട് അതിനെ ഇവർ കിടക്കുന്ന കൂരയ്ക്കകത്ത്

ഇടത്തേക്കുമായിരിക്കും. അതോ കുട്ടിയുണ്ടെന്നൊക്കെ സഹതാപം പിടിച്ചു പറ്റാൻ പറഞ്ഞതാവോ? ഏ, ഇങ്ങനെ ആളുകളുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നതിന് പകരം തനിക്ക് ചെയ്യാൻ തോന്നുന്നത് ചെയ്യുകയല്ലേ വേണ്ടത്. പുറത്ത് നല്ല തണുപ്പ്, ആ യുവതിയും തണുത്തു ഉറച്ചു നിൽക്കുന്നു. സഹായിച്ചേക്കാം. ഇങ്ങനെ ചിന്ത പോയപ്പോഴേക്കും അടുത്ത കൺഫ്യൂഷൻ കാരി വന്നു. എന്തു കൊടുക്കണം? പണമായിട്ട് വേണോ, അതോ ആഹാരം, അതോ തണുപ്പകറ്റാനുള്ള എന്തെങ്കിലും? ഇങ്ങനെ കൺഫ്യൂഷന് പുറത്ത് കൺഫ്യൂഷനുമായി പാട്രിക് നിൽക്കുമ്പോഴേക്കും മുൻപിലൊരു കാർ സ്ലോ ചെയ്ത് നിർത്തി. വിൻഡോ ഓപ്പൺ ചെയ്ത് ആ കാർ ഡ്രൈവ് ചെയ്തിരുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവരിട്ടിരുന്ന ഗ്ലൗസ് ഊരി തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ആ യുവതിക്ക് കൊടുത്തു. പുള്ളിക്കാരി സന്തോഷത്തോടെ അത് വാങ്ങിയിട്ട് ആദരവോടെ താങ്ക് യു പറഞ്ഞു. ഞാനിവിടെ സഹായിക്കണോ വേണ്ടയോ എന്ന് സ്വയം ഡിബേറ്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മറ്റാരോ സഹായിച്ചു. പാട്രിക് ചിന്തിച്ചു. താൻ സംശയിച്ചപ്പോൾ മറ്റൊരാൾ പ്രവർത്തിച്ചു. ഏത് രീതിയിലുള്ള സഹായമായിരിക്കും നല്ലത് എന്ന് ആലോചിച്ച് തല ഉണ്ണാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ അവർക്ക് കഴിയുന്നത് ചെയ്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ താൻ ചിന്തിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല, മറ്റൊരാൾ എന്തെങ്കിലും ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തു. അന്ന് ആ സമയത്ത് പാട്രിക് മക്നീൽ ഒരു തീരുമാനമെടുത്തു. ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും പ്രവർത്തിക്കും എന്ന്. ഇത് പണം കൊടുക്കുന്ന കാര്യത്തിലോ വീടില്ലാത്തവരെ സഹായിക്കുന്ന കാര്യത്തിലോ എന്നല്ല, ഒരാവശ്യം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, അതായത് ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ താൻ എന്തെങ്കിലും, തനിക്ക് കഴിയുന്ന എന്തെങ്കിലും അപ്പോൾ തന്നെ ചെയ്യുമെന്ന്. വേർ ദർ ഇസ് എ നീഡ് ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഫ്രണ്ട്സ്, നമ്മുടെ പ്രവൃത്തി ഒരാളുടെ ജീവിതം അങ്ങ് മാറ്റിമറിച്ച് കളയും എന്നൊന്നും വിചാരിക്കണ്ട. പക്ഷേ ആ സഹായം ഉണ്ടല്ലോ, അതെത്ര ചെറുതാണെങ്കിലും അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്. ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്തേനെ. ഇന്ന് പിന്നീട് ചിന്തിക്കുന്നതിലും നല്ലതല്ലേ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് കഴിയുന്നത് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ, കൺഫ്യൂസ്ഡ് ആവാതെ ആലോചിച്ചോളൂ. അതിന് മുൻപ് എനിക്കൊരു ഭയം പറഞ്ഞേ. തിരിച്ച് ഞാനും വിഷ് ചെയ്യുന്നു എല്ലാവർക്കും സന്തോഷമുള്ള, നല്ല സന്തോഷമുള്ള ഒരു ദിവസം. അപ്പോൾ പോയിട്ട് നാളെ വരാം കേട്ടോ. നാളെ കാണാം നമുക്ക് ബെഡ് കോഫിയിൽ. ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട്ട് സൈനിങ് ഓഫ്. 107.5 FM Rainbow.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ബിഗ് കോഫിയാണ്. ഇനി കേൾക്കാം സ്വാഗതം. കൊച്ചി 8:15 വരെ, 7:25 മലയാളം ന്യൂസ്, 8:15 ഇംഗ്ലീഷ് ന്യൂസ്, 8:30 സവാരി ടൈം, 10:00 പാട്സ് ആപ്പ്, 11:00 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 11:30 സ്റ്റംപ്ഡ് ഡെല്ലി റിലേ, ഉച്ചയ്ക്ക് 12:00 യുവർ ചോയ്സ് ഫോൺ ഇൻ പ്രോഗ്രാം, 12:50 മലയാളം ന്യൂസ്, ഉച്ചയ്ക്ക് 1:00 യുവർ ചോയ്സ് തുടരും, 2:00 ഇംഗ്ലീഷ് ന്യൂസ്, 2:15 ട്രിപ്പിൾ ട്രീറ്റ്, 2:30 ലോകകപ്പ് ഓളപ്പെരുക്കം, വൈകിട്ട് 3:00 വിവിധ ഭാരതി പ്രോഗ്രാംസ്. വൈകിട്ട് 5:00 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്, രാത്രി 7:25 മലയാളം ന്യൂസ്, 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. രാത്രി 8:00 പവർ പ്ലേ, 9:00 ദ ആകാശവാണി പോഡ്കാസ്റ്റ് ഫീച്ചറിംഗ് ശ്രീ ശശി ശേഖർ ദമ്പതി, ചെയർപേഴ്സൺ CBFC, ഡൽഹി റിലേ. രാത്രി 10:00 അരികെ, 11:00 ഹിന്ദി ന്യൂസ്, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
3: Swagatam.
4: Swagatam.
3: Swagatam Kochi.

നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റും 22 സെക്കൻഡും ആകുമ്പോൾ ആകാശവാണി FM റെയിൻബോയിൽ സ്വാഗതം കൊച്ചിയുടെ സമയമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക്. ഞാൻ അമൃത.

ഇന്നത്തെ സ്വാതങ്കുച്ചിയിലെ ഗാനങ്ങളെല്ലാം നമുക്ക് കത്തിലൂടെയാണ് അയച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയ ശ്രോതാവ് പി കെ സെൽവരാജ് ആണ്. സെൽവരാജ് കടക്കരപ്പള്ളി, അതായത് ചേർത്തല കൊട്ടാരം കടക്കരപ്പള്ളിയിൽ നിന്നുള്ള റിംബോ ശ്രോതാവാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം കേട്ട ഗാനം പി സുശീലയും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനമായിരുന്നു ചിത്രം പാലാട്ട് കുഞ്ഞിക്കണ്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ. 1980 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇനി കേൾക്കാം ചേരി വിശ്വനാഥൻ രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം താലപ്പൊലി. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

പാടി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന വയലാർ, സംഗീതം ദേവരാജൻ. നമ്മളിപ്പോൾ മൂന്ന് പാട്ടുകൾ കേട്ടു. അപ്പോൾ മൂന്ന് പാട്ടുകൾ കേട്ടപ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താണ് പ്രത്യേകതയെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം. അതറിയിക്കേണ്ടത് ഫേസ്ബുക്കിലെ പോസ്റ്റിൽ, കമൻറ്റിൽ കൂടെയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇന്നത്തെ ഗാനങ്ങളിലെ പ്രത്യേകത എന്താണെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി കേൾക്കാം 1981 പുറത്തിറങ്ങിയ അഹിംസ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

0: 1965 പുറത്തിറങ്ങിയ പോർട്ടർ കുഞ്ഞാലി എന്ന ചിത്രത്തിൽ പി ബി ശ്രീനിവാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടത്. രചന അഭയദേവ്, സംഗീതം ബാബുരാജ്. അപ്പം നമ്മൾ സ്വാഗതം കൊച്ചിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ പാട്ടുകളല്ലേ ഇത് നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്നത്. ചേർത്തല കൊട്ടാരം കടക്കരപ്പള്ളിയിൽ നിന്നും ശെൽവരാജാണ്, നമ്മുടെ പ്രിയ ശ്രോതാവ് പി കെ ശെൽവരാജാണ്. കൃത്യം 7:25 FM റെയിൻബോയിൽ മലയാളം വാർത്തകളാണ് തിരുവനന്തപുരം റിലേയാണ്. അതിനുശേഷം 7:35 സ്വാഗതം കൊച്ചി തുടരുന്നതായിരിക്കും മനോഹരമായ ഈ പാട്ടുകളുമായിട്ട്.
1: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക, സാങ്കേതിക, നിക്ഷേപ, വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമുസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമുസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ LPG കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമുസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനൽ.

0: ിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ ക്യാബോവേദിയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത ക്യാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 ഗോളിന് പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
1: കേരളത്തിൽ 6 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7th ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.inഒ സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 1 ട്രില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
3: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലേ ആകാശവാണി എഫ് എം റെയിൻബോയിൽ സ്വാഗതം കൊച്ചി തുടരുകയാണ്. ചേർത്തല കൊട്ടാരം കടക്കരപ്പള്ളിയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ശെൽവരാജ്, പി കെ ശെൽവരാജ് തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗാനങ്ങൾക്ക് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പ്രത്യേകത എന്താണെന്ന് മനസ്സിലായ ശ്രോതാക്കൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക. കമൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെയാണ് കേട്ടോ. സ്വാഗതം കൊച്ചിയിൽ ഇനി കേൾക്കാം പി മാധുരി പാടിയ ഗാനം. രചന വയലാർ, സംഗീതം ദേവരാജൻ. ചിത്രം വാഴവേ മായം. 1970 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ചിത്രം ദുർഗ 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ വൈദ്യുതി മുടക്കമുണ്ട്. തേവക്കൽ സെക്ഷൻ പരിധിയിൽ ജഡ്ജിമുക്ക്, തൃക്കാക്കര അമ്പലം, പൈപ്പ് ലൈൻ പുലിമുകൾ, ഹിൽവാലി, ഉണിച്ചിറ തൈക്കാവ്, ഉണിച്ചിറ പള്ളി, വെള്ളക്കൽ ജംഗ്ഷൻ, ടോൾ ഇവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 വരെ വൈദ്യുതി മുടക്കമുണ്ടാകും. തോപ്പുമടി സെക്ഷൻ പരിധിയിൽ ജിഷി ഹോസ്പിറ്റൽ, മുണ്ടൻവേലി പള്ളി, ഫ്രണ്ട്സ്, രാമേശ്വരം ട്രാൻസ്ഫോമർ പരിസരങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും വൈദ്യുതി മുടക്കം. സ്വാതമുചെല്ലിനി കേൾക്കാം. 1971 പുറത്തിറങ്ങിയ ലൈൻ ബസ് എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം, രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: 1979 പുറത്തിറങ്ങിയ കഴുകൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുൻ. അപ്പൊ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ സ്വാതംകുച്ചിയിലെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് പി കെ ശെൽവരാജ് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ചേരുകയാണ്. ഹലോ. ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം മാഡം. ഗുഡ് മോർണിംഗ്.
0: എന്താണ് ഇത്? ഇവിടെ പുറത്ത് നല്ല കാറ്റും മഴയും, അകത്ത് ഇവിടെ കാറ്റിന്റെ പാട്ടിന്റെ പെരുമഴയാണ്. എന്ത് മനോഹരമായ പാട്ടുകളാണ് അയച്ചു തന്നിട്ടുള്ളത്!
1: ഒരുപാട് നന്ദി മാഡം ആ കമന്റിന്. ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി.
0: എന്റെ പേര് അമൃത എന്നാണ്. അമൃത എന്ന് വിളിച്ചാൽ മതി കേട്ടോ. ശരി, അപ്പോ എന്താണ് കാറ്റിനോട് ഇത്ര പ്രിയം? തുടക്കം മുതൽ ഇപ്പോ വരെ കേട്ട എല്ലാ പാട്ടുകളും, ഇനിയുള്ള പാട്ടുകളെല്ലാം നല്ല, ഒന്നും പറയാനില്ല, സൂപ്പർ പാട്ടുകളാണ്. അപ്പൊ എങ്ങനെയാണ് സെലക്ഷൻ? ആദ്യമായിട്ടാണോ സ്വാതംകുച്ചിയിലേക്ക് കത്തയക്കുന്നത്? ആദ്യമായിട്ടാണ്.
1: അതെ, പ്രോഗ്രാം കേൾക്കാറുണ്ട്. ആണ് ലെറ്റർ അയക്കുന്നത്.
0: അതെ, ആ കത്തില് കാണാനുണ്ട്, പാട്ടിന്റെ സെലക്ഷനിൽ കാണാനുണ്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം ഞാൻ ശ്രോതാക്കളോട് ചോദിച്ചായിരുന്നു എന്താണ് ഇന്നത്തെ പാട്ടിന്റെ പ്രത്യേകത എന്ന്. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നുപോയ പാട്ടുകൾ വരെ ഉണ്ടെന്ന്. അതായത് നമ്മൾ കേൾക്കാൻ എപ്പോഴൊക്കെ കേട്ട് മറന്നുപോയ പാട്ടുകൾ വരെ ഇന്നത്തെ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കാറ്റിനോട് ഇത്ര പ്രിയം? എന്തോ
1: ശ്വാസം തന്നെയാണ് കാറ്റ്.
0: അതെ അതെ അതെ അതെ,
1: ജീവവായുവാണ്.
0: ജീവവായുവാണ്.
1: പല രൂപത്തിലാകും എന്നുള്ളത് വേറെ കാര്യം. മന്ദമാരുതം ഉണ്ടാകും. ആദ്യത്തെ പാട്ടിൽ പറഞ്ഞ പോലെ ശൃംഗാരക്കാറ്റുണ്ടാവും.
0: അതെ,
1: വന്ന് വന്ന് കൊടുങ്കാറ്റ് പോലും.
0: കൊടുങ്കാറ്റ് പോലും. അപ്പൊ ഒരു ശ്രോതാവ് കമന്റ് ചെയ്തിട്ടുണ്ട്, അതായത് കാറ്റ് മതി, കുറച്ച് മതി, അതെ കൊടുങ്കാറ്റായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് കമന്റ് വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
1: നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മന്ദാര പൂങ്കാറ്റാണ് നമുക്ക് ആവശ്യം.
0: അതെ,
1: നമ്മുടെ നമ്മുടെ ശ്വാസം നൽകുന്നത് ഈ കാറ്റല്ലേ കൊണ്ട് തരുന്നത്.
0: അതെ,
1: അപ്പോ കാറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്.
0: ശ്വസിക്കുന്നത്. അപ്പൊ ആ പ്രിയമാണ് ഇന്നത്തെ പാട്ടുകളിൽ നമ്മൾ അയച്ചു തന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ താങ്കൾ എന്ത് ചെയ്യാണ്? ഞാൻ വിശേഷം ചോദിച്ചില്ല, എന്ത് ചെയ്യാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ.
1: ഞാൻ കെഎസ്എഫിയിലായിരുന്നു. കെഎസ്എഫിന്ന് 35 വർഷം ജോലി ചെയ്തു. 2019 റിട്ടയർ ചെയ്തു.
0: റിട്ടയർ ചെയ്ത് ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല സൗണ്ട് കേട്ടിട്ട്. അത്ര സ്വീറ്റ്, അതായത് നല്ല സൗണ്ട് കേട്ടോ. പാട്ട് പാടുമോ എന്ന് ഞാൻ ചോദിക്കാൻ പോവാണ്. അതിന് മുമ്പ് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞോ.
1: ഞാൻ വൈഫ്, രണ്ട് മക്കളും മരുമോളും ഉണ്ട് ഇപ്പൊ വീട്ടില്.
0: വീട്ടിലുണ്ട്. ഓക്കെ.
1: വൈഫ് സുപ്രഭ, സ്കൂൾ ടീച്ചർ ആയിരുന്നു, റിട്ടയർ ചെയ്തു, അടുക്കളയിലുണ്ട്, വരുന്നുണ്ട്. മോള് ശ്രീചന്ദന, മോൻ ശ്രീരാജ്, മരുമോള് അലീഷ, നിഷക്കുട്ടി ഞങ്ങൾ വിളിക്കും.
0: നിഷക്കുട്ടി. എല്ലാരും വീട്ടിലുണ്ടോ?
1: വീട്ടിലുണ്ട്.
0: എല്ലാവർക്കും സന്തോഷമായോ? പാട്ടുകളൊക്കെ വന്നപ്പോ സന്തോഷമായോ? ചിരിക്കുന്നു. ചിരിയുടെ സൗണ്ടും കൂടെ പുറത്തേക്ക് വന്നിട്ടില്ല അല്ലേ? ഇപ്പൊ കേട്ടു. ശരി.

0: കയറുമ്പം റേഡിയോയിൽ പാട്ട് കേട്ടിട്ടാണ് ഞങ്ങൾ അടുക്കളയിൽ പരിപാടി ചെയ്യാറ്. ഞാൻ സഹായിക്കാനൊക്കെ ചെല്ലു അടുക്കളയിൽ. അപ്പോ ഈ പാട്ടാണ് ഞങ്ങളെ അതിനൊരു പ്രചോദനമായിട്ട് വരാറുള്ളത്.
1: വരാണ്. അപ്പം ഇത്രയും നാള് ശേഷം ആദ്യമായിട്ടാണ് ഒരു കത്ത് എടുത്ത് അയച്ചത്. അത് വളരെ സൂപ്പർ പാട്ടുകളാണ്. ഒരുപാട് സന്തോഷമായി അല്ലേ?
0: സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം. ഇന്നലെ ഞാൻ ഒത്തിരി പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോടും. ഞങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്, കുറേയേറെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്,
1: എല്ലാവരും
0: എല്ലാവരും
1: ഇരുന്ന്
0: ശ്രദ്ധിക്കണമെന്ന്
1: കേൾക്കുന്നുണ്ട്.
0: പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
1: ശരി, അപ്പൊ
0: അപ്പൊ
1: പാട്ട്
0: അതുകൊണ്ട് പാട്ട്
1: പാടുമോ?
0: റേഡിയോ ഇല്ല, അപ്പൊ ഇതായിട്ടൊക്കെ പാടും മേഡം.
1: ചെറുതായിട്ട് പാടും. ഓക്കെ, എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു നേരത്തെ? റേഡിയോ ഇല്ലാത്ത നന്നായിട്ട് പാടും, പഠിക്കാം. രണ്ട് വരി എന്തായാലും പാട്ട് കേൾക്കണം. എനിക്കത് സൗണ്ട് കേട്ടപ്പോൾ തൊട്ട് ഞാൻ ചോദിക്കണമെന്ന് ഓർത്താ പാട്ട് പാടും. പിന്നെ ഇതുപോലെ സെലക്ഷനൊക്കെ കേൾക്കുമ്പോൾ പാടാത്ത ഒരാളാണെന്ന് പറയില്ല. അപ്പം എന്തായാലും രണ്ട് വരി പാട്ടൊന്ന് പാടാവോ?
0: തീർച്ചയായിട്ടും.
1: ഓക്കെ.
0: ഗോപുര നർത്തകീ ശില്പം കണ്ണി

0: ദീപം തണ്ണിനു സായൂജ്യം നിൻരൂപം.
1: ശരിക്കും നിർത്താൻ പറയാൻ തോന്നുന്നില്ല, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ രണ്ട് വരിയിൽ ഒതുക്കിയത് കേട്ടോ.
0: സംഗീതം കൊടുത്ത പാട്ടാണ്, ജയേട്ടൻ പാടിയ പാട്ടാണ്.
1: പാട്ട് വളരെ മനോഹരമായിട്ട് താങ്കൾ പാടി കേട്ടോ.
0: താങ്ക് യു, ഒരുപാട് നന്ദി.
1: ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ സാധിച്ചാൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ പാട്ടുകൾക്ക് ഡെഡിക്കേഷൻ ഉണ്ടോ?
0: നമ്മൾ ഇത് ആകാശവാണിയുടെ FM എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. സുഹൃത്തുക്കളും സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ സിദ്ധവർഷമാണല്ലോ നമുക്ക്, അപ്പൊ അവർക്ക് എല്ലാവർക്കുമായിട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാണ്.
1: പേരെടുത്ത് പറയാൻ ആരുമില്ലല്ലോ അല്ലേ?
0: പറയാൻ കുറച്ച് പേരുണ്ട്, നമ്മുടെ ഒരു വൈഫും മക്കളും, അതുകൂടാതെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ പ്രദീപ് സാറുണ്ട്, ശ്യാംകുട്ടനുണ്ട്, അതുപോലെ രാമേന്ദ്ര സാറ്, മോഹനൻ, സുനിത, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്.
1: ശരി, അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട്,
0: എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി. പ്രത്യേകിച്ച് നമ്മുടെ ഈ FM പ്രോഗ്രാം കേൾക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്, തൊഴിലാളികള്, അതുപോലെ ചെമ്മീൻ ഫീലിംഗ് ഷെഡ്, ഞങ്ങളുടെ എരമലൂരൊക്കെ ഇഷ്ടം പോലെ ഫീലിംഗ് ഷെഡുകളുണ്ട്, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അവരുടെ ജോബിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത്.
1: ശരി, ശരി. അപ്പൊ അവരിപ്പോഴും എല്ലാരും കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ?
0: കേൾക്കുന്നുണ്ട്, പ്രചോദനമാണ് നമ്മുടെ പ്രോഗ്രാം എല്ലാം.
1: അപ്പോ
0: സഞ്ചാരത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: ശരി, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് താങ്കളോട് സംസാരിക്കാൻ സാധിച്ചല്ലോ കേട്ടോ.
0: പിന്നെ ഞങ്ങൾക്കൊരു പാട്ടുവഞ്ചി ഗ്രൂപ്പ് ഉണ്ട്, വേണം പാട്ട് പാടുന്ന എസ് എൻ മ്യൂസിക്സിന്റെ സജിത് നമ്പ്യാർ സാറാണ് ഞങ്ങൾ പാട്ട് പഠിപ്പിച്ചു, ഓൺലൈനിൽ പഠിപ്പിച്ചു. ഇപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ തന്നെ പാട്ട് പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ എല്ലാ മാസവും ഒരു ദിവസം ഒരു വെന്യൂല് ഒരു ഒരു റിസോർട്ടിലോ ഒരു ഹാളിലോ ഗെറ്റ് ടുഗെതറുണ്ട്. രാവിലെ 9 തൊട്ട് രാത്രി വൈകിട്ട് 5 മണി വരെ ഞങ്ങൾ എല്ലാവരും 10-40 പേരുണ്ട്. ഒരാൾക്കൊരു 3 പാട്ട് പാടാൻ സാധിക്കും അവിടെ. അത് ഞങ്ങൾക്ക് വളരെ എൻജോയ്മെന്റ് ആണ്. ഞങ്ങൾ വിത്ത് ഫാമിലി പോകാറുണ്ട്, വർഷമൊക്കെ
1: റിട്ടയർമെന്റ് ലൈഫ് ശരിക്കും ആസ്വദിക്കുകയാണ്.
0: എല്ലാം ദൈവാധീനം, ദൈവത്തിന്റെ കൃപയാണ്.
1: അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്, സ്പെഷ്യലായിട്ട് പറഞ്ഞ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനിയും മനോഹരമായ പാട്ടുകൾ ഉൾപ്പെടുത്തി ഇനി മറ്റൊരവസരത്തിൽ കത്തയക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ ആയിരിക്കുക, ആരോഗ്യത്തോടെ ആയിരിക്കുക. എല്ലാവർക്കും എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാനും നന്ദി പറയാണ്, റെയിൻബോയും നന്ദി പറയാണ്, കാരണം ഇത്രയും നല്ല പാട്ടുകൾ അയച്ചു തന്ന ശ്രോതാക്കളെ അത് കേൾപ്പിക്കാൻ സാധിച്ചു തന്നെ കേട്ടോ. ഓക്കെ, താങ്ക് യു,
0: ബൈ.
1: അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് PK ശെൽവരാജാണ് നമ്മളോട്.

സംസാരിച്ചത് കേട്ടോ. കാറ്റിൻ്റെ മണമുള്ള പാട്ടുകൾ തുടരുകയാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി കേൾക്കാം ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണ്, രചന വയലാർ, സംഗീതം ദേവരാജൻ. 1965 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

എ പി ഗോപാലൻ രചിച്ച്, ദേവരാജൻ സംഗീതം നൽകി, ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. 1983 പുറത്തിറങ്ങിയ കാട്ടരുവ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ഇനി കേൾക്കാം 1964 പുറത്തിറങ്ങിയ തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിൽ പി ലീല പാടിയ ഗാനം, രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 13:10 ആകുമ്പോൾ കാറ്റിൻ്റെ മണമുള്ള പാട്ടുകളുമായിട്ടുള്ള സ്വാതങ്കുച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ് കേട്ടോ. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്നത് നമ്മുടെ പ്രിയ ശ്രോതാവ് പി കെ ശെൽവരാജായിരുന്നു. കൊട്ടാരം കടക്കരപ്പള്ളിയിൽ നിന്നാണ് കേട്ടോ അദ്ദേഹം കത്തയച്ചത്. ഇതുപോലെ റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ സ്വാതങ്കുച്ചിയിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ അയക്കേണ്ടത് 1985 വരെയുള്ള ഗാനങ്ങളാണ്. അപ്പോൾ പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 80-ഉം 85-ഉം ഇടയിലുള്ള ഗാനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ 85 വരെയുള്ള പാട്ടുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. കത്തിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയും നമുക്ക് പാട്ടുകളൊക്കെ അയച്ചു തരാവുന്നതാണ്. വാട്സാപ്പിലൂടെ അയക്കേണ്ട നമ്പർ ഇതാണ്, 8 5 4 7 3 4 1 0 7 5. അതുപോലെ തന്നെ കത്താണ് അയക്കുന്നതെങ്കിൽ ടു സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21 എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ സമയത്തെ കഴിയുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കൃത്യം 8:15 FM റെയിൻബോയിൽ ഇംഗ്ലീഷ് ന്യൂസാണ് ഡൽഹി റിലേ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5, നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി FM റെയിൻബോ 107.5.
3: Akashwani presents Morning News. Good morning, I'm Anuja Kumar. The headlines. Prime Minister Narendra Modi to launch several development projects in Rajasthan and Gujarat today to inaugurate country's first greenfield integrated refinery cum petrochemical complex in Balotra.

തിരുമാലി താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയിൽ ഡിപ്ലോമയോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് നൽകുന്ന ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമയോ ഉണ്ടായിരിക്കണമെന്നുള്ള നിബന്ധനയുണ്ട്. യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും തിരിച്ചറിയൽ രേഖയുടെയും അസലും പകർപ്പും സഹിതം അടിമാലി താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ഈ മാസം 10 രാവിലെ 11 ഹാജരാകണമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0486422268. ഒരിക്കൽ കൂടി പറയാം: 0486422268. മൃഗാരോഗ്യം, ക്ഷീരനവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിന്റെ കെ അക്ടെക് കോളേജ് ലോഞ്ച് പാഡും അതുപോലെ വെറ്റിനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും ചേർന്ന് വെട്രിക്സ് 2026 സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 15 പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവ സംരംഭകർക്കും പങ്കെടുക്കാവുന്നതാണ്. ആകർഷകമായ സമ്മാനങ്ങളും മികച്ച ടീമുകൾക്ക് ഇൻക്യുബേഷൻ പിന്തുണയും ഒരുക്കിയിരിക്കുന്ന പരിപാടിയിലേക്ക് താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് ഇതാണ്: www.kagtechlaunchpad.com. ഇതാണ് വെബ്സൈറ്റ്. ഇനി അത് അതുമല്ലെങ്കിൽ നമ്മൾ ഇനി പറയുന്ന നമ്പർ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മതിയാകും. ഫോൺ നമ്പർ ഇതാണ്: 9995624888. ഒരിക്കൽ കൂടി പറയാം: 9995624888.

ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിങ്ങുമാണ് യോഗ്യത കേട്ടോ. പ്രായപരിധി 18-36 വയസ്സിന് മധ്യേയാണ്. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നതാണ്: 0491-2544-296. ഒരിക്കൽ കൂടി പറയാം: 0491-2544-296.

ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ നഴ്സ് തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 തന്നെ രാവിലെ 11:30 കൂടിക്കാഴ്ച നടക്കും. SLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ നഴ്സ് ട്രെയിനിങ്ങുമാണ് യോഗ്യത. പ്രായപരിധി 18-36 മധ്യേ ആണ് ജനന തീയതി. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-2544-2946. ഒരിക്കൽ കൂടി പറയാം, 0491-2544-2946.

ഹായ് ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 4 സെക്കൻഡും ആകുമ്പോൾ ആകാശവാണി FM റെയിൻബോയിൽ ഇനി സവാരി ടൈമിന്റെ സമയമാണ്. നല്ല മഴയാണ്. അപ്പോൾ ഈ നല്ല മഴയത്ത് യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. നിങ്ങളുടെ യാത്ര ഏറ്റവും മനോഹരമായി നല്ല ആസ്വദിച്ചൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടു പോകാം. അതിനുവേണ്ടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242810.

പറയാം 0484242811. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ കൂടെ ഞാനുമുണ്ട് അമൃത. സവാരി ടൈമിന്റെ സമയം 10 മണിവരെയാണ്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സമരി ടൈമാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, ആരാണ്?
1: ഞാൻ ജെ പി കരുമാടിയാണ്.
0: എന്താ പേരുന്നായിരുന്നു? ഹലോ,
1: ജെ പി കരുമാടിയാണ്, ആലപ്പുഴയിൽ നിന്ന്.
0: ജെ പി?
1: അതെ അതെ അതെ.
0: ഓക്കെ, ആലപ്പുഴയിൽ നിന്ന് അല്ലേ?
1: അതെ അതെ.
0: ശരി, ഓക്കെ. എവിടെയാണ് യാത്ര? എങ്ങോട്ടുള്ള യാത്രയിലാണ് ഈ മഴയത്ത്? ക്ഷേത്രത്തില് മഴയുണ്ടോ? ചേർത്തില്, ആലപ്പുഴയിൽ
1: നല്ല മഴയുണ്ട്. നല്ല, ഞങ്ങളിപ്പോ ഗുരുവായൂരാണുള്ളത്. ഇവിടുന്ന് വന്നതിന് ശേഷം അങ്ങോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: ശരി, ഓക്കെ. ആരൊക്കെ കൂടെ?
1: ഞാനും എന്റെ സുഹൃത്ത് അനിൽകുമാർ, ഞങ്ങൾ രണ്ടുപേരും കൂടാണ്.
0: സവാരി ടൈം കേൾക്കാറുണ്ടോ എപ്പോഴും? ഹലോ, ഹലോ, മ്യൂട്ടായി പോയോ? കേൾക്കുന്നുണ്ടോ? ഹലോ, കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ലിസണറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിനരാത്രങ്ങൾ മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. നമുക്ക് വേറെ കോൾസൊക്കെ വരുന്നുണ്ട്, കണക്ട് ആവുന്നുണ്ട്. പക്ഷേ പാട്ട് ചോദിച്ചിട്ട് കട്ട് ചെയ്ത് പോവാണ്. അങ്ങനെയല്ലല്ലോ നമുക്ക് സംസാരിക്കേണ്ടേ, വിശേഷങ്ങളൊക്കെ പറയണ്ടേ? അപ്പോൾ കട്ട് ചെയ്യരുതും, പാട്ട് ചോദിക്കുക, ഹോൾഡ് ചെയ്യുക. ഒരു പാട്ട് കഴിയുമ്പോൾ കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. നല്ല മഴയാണ്. അപ്പോൾ മഴയത്ത് കാർ ഡ്രൈവ് ചെയ്ത് പോകുമായിരിക്കും, ചിലപ്പോൾ ബസ്സിന് പോകുമായിരിക്കും, ഇല്ലെങ്കിൽ കുട ചൂടി പോകുമായിരിക്കും. എങ്ങനെ യാത്ര ചെയ്താലും റെയിൻബോ കേട്ടുകൊണ്ട് നിങ്ങളുടെ പാട്ട് ഒക്കെ കേട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ജെ പി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിനരാത്രങ്ങൾ മൂവിയിലെ പാട്ടാണ് കേട്ടോ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 57:24 ആയിരിക്കുകയാണ്. ആകാശവാണി എഫ് എം റെയിൻബോൾ സവാരി ടൈം ആണ് റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്, കുറേ കോൾസ് ഡിസ്കണക്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്പർ പറയാം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് വേഗം വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 0484-242-8101. ഒരിക്കൽ കൂടി പറയാം, 0484-242-8101.

എഫ് എം റെയിൻബോയിൽ ഇത് സവാരി ടൈം ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്, പക്ഷേ എല്ലാവരും പാട്ട് ചോദിച്ചിട്ട് കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരുപാട് പുതിയ ശ്രോതാക്കൾ നമ്മളെ കേട്ട് വിളിക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ അറിവിലേക്ക് ഇത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. 10 മണിവരെയാണ് ഈ പ്രോഗ്രാമിൻ്റെ സമയം. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ ഒരു പാട്ടൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകുമല്ലോ. ഈ ഒന്ന് മഴയും കൂടിയാണ്. അപ്പോൾ ഒരു മഴയത്ത് യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്ന പാട്ടുകൾ റെയിൻബോയിലൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കുക, വിളിച്ചിട്ട് സംസാരിക്കുക. നമ്മൾ സംസാരിക്കുക, ലൈവിൽ സംസാരിക്കണം, നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04842428101. ഒരിക്കൽ കൂടി പറയാം: 04842428101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ദേവി ബാലഗോപാൽ.
0: ദേവി ബാലഗോപാൽ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ചേർത്താനിക്കര.
0: അതായത് സവാരി ടൈം 8:30 തുടങ്ങിയ പ്രോഗ്രാമാണ്, ഇപ്പോൾ സമയം 9:45. ഫസ്റ്റ് ലിസ്ണർന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, ദേവി ബാലഗോപാൽ. കാരണം ഒരുപാട് കോൾസ് നമുക്ക് വരുന്നത് എന്താണെന്ന് അറിയില്ല, ഇന്ന് ഡിസ്കണക്ട് ആയി പോയി. ഒരു 10-20 കോളെങ്കിലും വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത്, പക്ഷെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും കണക്ട് ഡിസ്കണക്ട് ആവാതെ നോക്കിയതിന് ഒത്തിരി താങ്ക് യു കേട്ടോ. ആദ്യം തന്നെ അത് പറയട്ടെ. ഓക്കെ, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ആരൊക്കെയുണ്ട് കൂടെ? വണ്ടി വാഷ് ചെയ്യാൻ പോവാണ്. മഴയുണ്ടോ? മഴയത്ത് വാഷ് ചെയ്യണോ പോകുന്നേ? മഴയില്ല അല്ലേ. ഓക്കെ, തൊട്ടടുത്ത് തന്നെയാണ്. മുളന്തുരുത്തിയില്. ശരി, സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: ഓ, കേൾക്കാറുണ്ട്. മുമ്പ് ഞാൻ ഒരിക്കൽ വിളിച്ചിട്ട് കണക്ട് ആയിട്ടുണ്ട്.
0: കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാൻ, രണ്ടാൺകുട്ടികളാണ്, ഹസ്ബൻഡ് പുറത്താണ്. ഇപ്പോ ഒരു മോനേ ഉള്ളൂ, ഞാനും അവനൊന്ന് സ്കൂളുണ്ട്.
0: ശരി. ദേവി വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: നമ്മുടെ കാർത്തിയുടെ ഒരു പാട്ടുണ്ട്, മനസ്സെല്ലാം മഴയെ.
0: ശരി, സഗുനി മൂവിയാണ് പാട്ട്. മഴ മഴ ഇന്ന്. എന്റെ പേര് അമൃത. അതെ, നമ്മള് ഒരുപാട് പേരുണ്ടല്ലോ. റെയിൻബോ ഒരു വലിയ ഫാമിലിയാണ്. കേൾക്കാറുണ്ട്. ശരി, ഓക്കെ. അപ്പൊ എന്തെങ്കിലും പാട്ട് കേൾക്കാം. എന്തോ?
1: 107 അല്ലേ?
0: അതെ അതെ,
1: മോസ്റ്റ്ലി തന്നെ കേൾക്കാറ്.
0: ശരി ശരി, അപ്പൊ എന്തെങ്കിലും വിളിച്ചാല് ഒരുപാട് സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? സ്വന്തമായിട്ട് ഡെഡിക്കേഷൻ. ശരി, ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു, ബൈ. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ ആദ്യത്തെ ലിസ്ണർന്ന് വേണമെങ്കിൽ പറയാം, ചൂട്ടാനിക്കരയിൽ നിന്നും ദേവി ബാലഗോപാലാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. ദേവി ആവശ്യപ്പെട്ട ഗാനം നമുക്ക് കേൾക്കാം, സഗുനി മൂവിയിലെ പാട്ടാണ് കേട്ടോ. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. സവാരി ടൈമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് യാത്ര ചെയ്യാം, ഒപ്പം റെയിൻബോയിലേക്ക് വിളിച്ച് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഇതാണ് വിളിക്കേണ്ട നമ്പർ, ഇതാണ് 0484-242-1. ഒരിക്കൽ കൂടി പറയാം, 0484-242-1.

0: ഹലോ,
1: ഗുഡ് മോർണിംഗ്. ആരാണിത്?
0: ഞാൻ കിഷോറാണ് സംസാരിക്കുന്നത്.
1: കിഷോർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്? ആരൊക്കെ ഉണ്ട് കൂടെ?
0: ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാനൊരു ചെറിയൊരു യാത്ര കൊടുങ്ങല്ലൂരിന്ന് ചെറായി വരെ പോകും.
1: ചെറായിൽ എന്താണ് വിശേഷം? മഴ നനയാൻ വേണ്ടി പോവാണോ? കടലിൽ കുളിക്കാൻ പോവാണോ?
0: ഞാനൊരു ഷോപ്പ് നടത്തുകയാണ്. അപ്പൊ രാവിലെ തന്നെ സപ്ലൈ ഉണ്ടാവും. മിക്ക ദിവസങ്ങളിൽ രാവിലെ 7 മണി തുടങ്ങുമ്പോഴത്തേക്ക് സപ്ലൈ ഉണ്ടാവും.
1: ശരി.
0: അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുമ്പോ ഈ സോങ്സുകളൊക്കെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. വിളിക്കണം വിളിക്കണം എന്ന് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പക്ഷെ ടൈം കിട്ടാറില്ല.
1: ഇന്ന് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ഇന്ന് എന്ത് തോന്നി വിളിക്കാൻ?
0: അല്ല, ഇന്ന് എന്തായാലും ഞാൻ വണ്ടി നിർത്തിയിട്ട് ആ നമ്പർ ഫീഡ് ചെയ്തു, എന്നിട്ട് വിളിച്ചു നോക്കിയതാ, പക്ഷെ
1: കിട്ടി. സന്തോഷായി. എനിക്കും സന്തോഷമായി. കാരണം എന്താണെന്നറിയാവോ, ഇന്ന് രാവിലെ ഇന്ന് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് കോൾസ് കണക്ട് ആവുന്നുണ്ട്, പക്ഷെ എല്ലാവരും കട്ട് ചെയ്തിട്ട് പോവാ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി അല്ലേ. അത് കേട്ടപ്പോ സങ്കടം തോന്നി വിളിച്ചതാണോ? ശരി, ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിലെ വൈഫ്, 3 മക്കള്.
1: 3 കുട്ടികള്. വൈഫിന്റെ പേരെന്താ?
0: വൈഫിന്റെ പേര് പ്രസീത.
1: പ്രസീത. കുട്ടികളോ?
0: കുട്ടികള് ഗൗരി, ഗായത്രി, ഗീതു.
1: ഗീതു, ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഏത് പാട്ടാണ് ഈ ഒരു യാത്രയില് കേൾക്കാൻ ആഗ്രഹം?
0: എനിക്ക് ഹൃദയം എന്ന ഫിലിമിലെ പുതിയൊരു ലോകം എന്നുള്ളൊരു സോങ് ഇല്ലേ,
1: നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ. അപ്പോ അവിടെ ഈ പോകുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നോ? നല്ല മഴയുണ്ടോ?
0: ബ്ലോക്ക് അങ്ങനെ ഇല്ല, പക്ഷെ മഴ ഉണ്ടായിരുന്നു.
1: മഴ? ശരി. ഇവിടെ കാക്കനാട് നല്ല മഴയാ. ഓക്കെ. ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ട്? ഡെഡിക്കേഷൻ
0: നല്ല സോങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന
1: എല്ലാവർക്കും. എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ വിളിച്ചതിൽ എന്തായാലും സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. കിഷോറാണ് വിളിച്ച് സംസാരിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ചെറായിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ഹൃദയ മൂവിയിലെ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ യാത്രയിൽ കേട്ട് ആസ്വദിച്ചൊക്കെ യാത്ര ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242811. ഒരിക്കൽ കൂടി പറയാം: 0484242811.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: സമാരി ടൈമിൽ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്.
0: ശിവദാസ്, എവിടുന്നാ വിളിക്കുന്നത്? തൃശ്ശൂരിൽ നിന്ന് എങ്ങോട്ടുള്ള യാത്രയിലാ? എന്താണ് ആലപ്പുഴയിൽ വിശേഷം? സ്വന്തം വീടാണോ പണിയുന്നേ? ഓ, തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് മാറാൻ പോവാ ഇനി ആലപ്പുഴയിലേക്ക്. തൃശ്ശൂര് വീടുണ്ടോ? ഇല്ല. ഓക്കെ, ജോലി. ഓ, ജോലിയാണ്. ആലപ്പുഴയിലാണ് വീട്. അവിടെ വീട് പണിയുണ്ട്. വീട് പണി എങ്ങനെയുണ്ട്? പുരോഗമിക്കുന്നുണ്ടോ? എന്ന് തീരും ഏകദേശം? അഞ്ചാറ് മാസം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയാനിയനും. യാത്രയിലാണോ താങ്കള്? ഓക്കെ, യാത്ര നമ്മൾ പറഞ്ഞു. കാറിനാണല്ലേ? പോകുന്ന വഴിക്ക് മഴയുണ്ടോ? ബ്ലോക്ക് ഉണ്ടോ? വൈറ്റിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്ന് തന്നെ തിരിച്ചു പോരും? റിട്ടേൺ വരുമോ? ശരി. അപ്പോ നമ്മുടെ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നേ? റേഡിയോ കേൾക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇന്നാണോ ആദ്യമായിട്ട് കേട്ടെ? ചെറുപ്പം തൊട്ടേ
1: കേൾക്കാറുണ്ട്.
0: സവാരി ടൈം കേൾക്കാറുണ്ടോ? ഇന്ന് വിളിക്കണം എന്ന് തോന്നി അല്ലേ? കണക്ട് ആവുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാന്ന്. ഓക്കെ, ശരി. ഏത് പാട്ടാണ് താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം? ചിന്ന ചിന്ന ആസൈ. പാട്ട് പാടുവോ? ആഹാ, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ രണ്ടുപേരും പാടിക്കേ, കേക്കട്ടെ. എങ്ങനെ വേണ്ട? എന്തായാലും ആദ്യമായിട്ട് വിളിച്ചിട്ട് റേഡിയോയിൽ കിട്ടി, ഒരു രണ്ട് വരി പാടാനുള്ള അവസരം കിട്ടുമ്പോ അത് പാഴാക്കണോ? ഹലോ, രണ്ടുപേര് പാടുന്നോ? ഇല്ല. ഓക്കെ, ശരി, എന്നാ കുഴപ്പമില്ല കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ട്? വൈഫ്, വൈഫിന്റെ പേരെന്താണ്? ജെയ്നി. ജെയ്നി എന്നല്ലേ? ഓക്കെ, അപ്പൊ ജെയ്നിക്ക് വേണ്ടിയിട്ട് അടുത്ത പാട്ട് വരുന്നുണ്ട്. റോജയിലെ പാട്ടാണ്. ജെയ്നിനെ വേഗം വിളിച്ച് പറഞ്ഞോട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ശിവദാസാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ യാത്രയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് റോജ മൂവിലെ പാട്ടാണ്. വൈഫ് ജീനിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. ഇതുപോലെ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് ഈ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി വേഗം വിളിച്ചുള്ള റെയിൻബോയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484248101. ഒരിക്കൽ കൂടി പറയാം: 0484248101.

0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ആ എന്റെ പേര് അനീഷ് എന്നാണ്.
0: അനീഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ആ ഞാൻ ചാലക്കുടി എന്നാണ്.
0: ചാലക്കുടിയിൽ നിന്ന്
1: ചാലക്കുടി
0: എങ്ങോട്ട് പോവാ?
1: ഏലൂര്.
0: എന്തോ ചാലക്കുടി,
1: എന്റെ ശരിക്കും വീട് ഏലൂർ ആണ്.
0: മേലൂർ.
1: അവിടുന്ന് ഞാൻ ചാലക്കുടിക്ക് ഒരു 3 കിലോമീറ്റർ ഉള്ളു, 3-4 കിലോമീറ്റർ ഉള്ളു.
0: മേലൂർന്ന് ചാലക്കുടിയിലോട്ടാണോ വരുന്നത്?
1: ആ വർക്കിന് വരാണ്.
0: വർക്കിന് വരെയാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്?
1: ഞാനിവിടെ ഒരു ജ്വല്ലറിയിലാണ്.
0: ജ്വല്ലറിയിൽ.
1: ചാലക്കുടി.
0: ഓക്കെ, എത്ര മണിക്കാ ലോഗിൻ ചെയ്യണ്ടേ? അതെ,
1: ഞങ്ങൾക്ക് 9:20 ടൈം. ഇന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് വന്നെ, കാരണം നേരം വൈകാ.
0: മഴയുണ്ടോ?
1: മഴ ഇപ്പൊ നിലവിലില്ല, മഴക്കാരങ്ങൾ നിൽക്കുന്നുണ്ട്.
0: ഇനി ഒരു പാട്ടിട്ട് മഴ വരുത്താൻ പോവാന്ന് തോന്നണം അല്ലേ?
1: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്.
0: ശരി, സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
1: ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്.
0: പ്രോഗ്രാം കേൾക്കാറുണ്ടോ?
1: പിന്നെ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ കേട്ടിട്ട് വരാ വണ്ടി കാറണേ.
0: എന്നിട്ട് പ്രോഗ്രാം ഇഷ്ടമാണോ?
1: നല്ല ഇഷ്ടം.
0: ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടോ?
1: കൂടെ ഉണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് കൊച്ചിനെ ഇവിടെ ഡേ കെയറിലെ കമന്റ് വന്നാണേ.
0: ഡേ കെയർ. അപ്പം എന്താണ്, ഒരു വഴിക്ക് കൊറേ കാര്യങ്ങൾ ചെയ്തിട്ട് പോരുകയാണ്.
1: അത് വൈകിട്ട് 6 മണിയാകുമ്പോ ഡ്യൂട്ടി കഴിയും, അപ്പൊ അവനെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകും.
0: ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാൻ 2 പിള്ളേരാണ്, പിന്നെ വൈഫാണ്.
0: പേര് പറഞ്ഞോളൂ അവരുടെയൊക്കെ.
1: എന്റെ പേര് അനീഷ് എന്നാണ്.
0: വീട്ടിലുള്ളവരുടെ
1: മൂത്തവന്റെ പേര് അനയ്, രണ്ടാമത്തെ അയ്യാൻ, വൈഫിന്റെ ഒരു
0: സമയ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷായില്ലേ വിളിച്ചപ്പോ കിട്ടിയതില്ലേ? ശരി, ഏത് പാട്ടാണ് വേണ്ടത്?
1: ജെയിംസ് ആൻഡ് ആലിസിലെ മഴയേ മഴയേ മഴ എന്നുള്ള.
0: മഴയേ മഴ. അപ്പൊ എനിക്കൊന്ന് പാടി, നേരത്തെ 2 ലൈൻ പാടിയായിരുന്നു. അങ്ങനെ പാടുന്നുണ്ടോ?
1: ഇല്ല, ഇനി വേണ്ട.
0: ഇനി വേണ്ട,
1: അറിയാത്തവരോണ്ട് പറഞ്ഞാ.
0: ശരി ശരി, ഓക്കെ, നമുക്കപ്പോ ആ പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചില്ല. പിന്നെ ഈ വരുന്ന 18-ാം തീയതി ഇളയവന്റെ ബർത്ത്ഡേ ആണ്.
0: അയാന്റെ.
1: അയാന്റെ 3-ാമത്തെ വയസ്സിലേക്ക് ഇറങ്ങണം.
0: ചെറിയൊരു രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലെ. ഇനി ഈ പാട്ട് കേട്ട് മഴയും കൂടി വരട്ടെ, വേണോ? അല്ലാതെ മഴ പെയ്യാൻ വേണ്ടിട്ടല്ല. ഇന്ന് രാവിലെ തൊട്ട് മഴ പാട്ടുകളാ.
1: അത് കുഴപ്പമില്ല, ഇത് നല്ല പാട്ടാ, കാരണം എനിക്ക് ഇഷ്ടം. ഞാൻ പൃഥ്വിരാജിന്റെ ഭയങ്കര ഒരു
0: ഫാനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. താങ്ക് യു. അനീഷാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അനീഷ് മേലൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അനീഷ് ആവശ്യപ്പെട്ട ഗാനം മകൻ അയാന്റെ 3rd birthday ആണ് ഈ വരുന്ന ജൂലൈ, അതായത് ഈ മാസം 18-ാം തീയതി. അയാനെ വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. ഒപ്പം പൃഥ്വിരാജ് ഫാനാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് പൃഥ്വിരാജ് അഭിനയിച്ച മൂവിയിലെ പാട്ടാണ്, ജെയിംസ് ആൻഡ് ആലീസ് മൂവിയിലെ പാട്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം കേട്ടോ. ഇതുപോലെ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. ഒപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാവുന്നതാണ്. അതിനുവേണ്ടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0424-2428101. ഒരിക്കൽ കൂടി പറയാം, 0484-2428101. സവാരി ടൈമിന്റെ സമയം 10 മണി വരെയാണ് കേട്ടോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ആകാശവാണി FM റെയിൻബോ 107.5.

0: ശമാരി ടൈമിൽ അടുത്ത ലെസനെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഞാൻ റോബി, പുതുക്കാടുന്ന
0: പുതുക്കാടുന്ന റോബി ചേട്ടൻ. എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്?
1: ഞാനേ പുതുക്കാടൻ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: തൃശ്ശൂർ എന്താണ് വിശേഷം?
1: തൃശ്ശൂർ വിശേഷം ഒന്നുമില്ല, പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാ. വീക്കെൻഡ് ആയിരുന്നു.
0: ഓക്കെ, ആരൊക്കെയുണ്ട് കൂടെ?
1: ഞാൻ മാത്രമേ ഉള്ളോ?
0: ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തി. മഴയുണ്ടോ?
1: പെയ്യാന്നുണ്ട്, കുഴപ്പമില്ല. ടോള് കഴിഞ്ഞു, ഇവിടെ ടോളുണ്ട്, ഇവിടെ മണലിയിൽ.
0: ശരി ശരി. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, എനിക്ക് രണ്ട് മൂന്ന് മക്കളാണ്. ഒരു മോൻ എന്റെ കൂടെ ഉള്ളൂ, ബാക്കി രണ്ടുപേര് വിദേശത്താണ്.
0: വിദേശത്താണ്? ഓക്കെ
1: ഓക്കെ.
0: സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
1: ഞാൻ വിളിക്കാറുണ്ട്, കിട്ടാറില്ല. ഇപ്പൊ
0: ഇന്ന് കിട്ടി, സന്തോഷായോ?
1: ആ സന്തോഷായി.
0: ശരി, അപ്പൊ ഏത് പാട്ടാണ് ഈ യാത്രയിൽ താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം?
1: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു, ജൂൺ. മോന്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 18-ാം തീയതി. അപ്പൊ അന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ജൂൺ 18?
1: ആ ബർത്ത്ഡേ.
0: എസക്കിയലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓ, നല്ല പേരാണല്ലോ എസക്കിയൽ. എസക്കിയൽ പ്രവാചകൻ അല്ലേ? ശരി, അപ്പൊ ജൂൺ 18-ന് ബർത്ത്ഡേ ആഘോഷിച്ചു. എത്രാമത്തെ ബർത്ത്ഡേ ആയിരുന്നു? ഫസ്റ്റ് ബർത്ത്ഡേ. ഓക്കെ, മൂന്ന് വേണ്ടിയിട്ടാണ് പാട്ട്. ഏത് പാട്ടാണെന്ന് പറയാവോ? ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും വിളിച്ചിട്ട് ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. പുതുക്കാട് നിന്ന് കെ ആർ റൂബിയാണ് വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണ്. അപ്പോ ഈ യാത്രയിൽ ആവശ്യപ്പെട്ടത് പേരക്കിടാവ്. എസക്കിയലിന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ജൂൺ 18-ാം തീയതി. അപ്പോൾ എസക്കിയൽ വാവയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് വരുന്നത്. നമുക്ക് വേഗം കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56:24 ആകുമ്പോൾ ആകാശവാണി FM റെയിൻബോയിൽ സവാരി ടൈമിൻ്റെ സമയം ഇവിടെ ഏകദേശം കഴിയുകയാണ് കേട്ടോ. നമുക്കിനി ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഒരുപാട് ലിസണേഴ്സ് നമ്മളെ ഇന്ന് വിളിച്ചു, യാത്ര ചെയ്യുന്നവരെ ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേരുടെ കോൾ ഡിസ്കണക്റ്റായി പോയി, ഒരുപാട് പേര് കണക്റ്റായി. എന്തായാലും ഇനി വരുന്ന ലാസ്റ്റ് പാട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടുള്ള പാട്ടായിട്ട് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇത്രയും നേരം റെയിൻബോയിൽ സവാരി ടൈമിൽ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ കേട്ടു നിരക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: നമസ്കാരം, പ്രധാന വാർത്തകൾ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ ഒന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെൻസസിന്റെ ഭാഗമായ വീടുകളിലെ വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ സമയം. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തൃശൂരിൽ നെടുപുഴയിൽ മിനി ബോട്ട് മുങ്ങി കാണാതായ രണ്ടു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നെടുപുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. കാധികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97 ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ടയിൽ. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ പ്രീ ക്വാർട്ടറിൽ. രാവിലെ നടന്ന മത്സരത്തിൽ കൊളംബിയ ഖാനയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

ജൂലൈ മാസം 4ാം തീയതി ജൂലൈ 4 സിനിമയിലെ പാട്ട് കേട്ട് തുടങ്ങിയില്ലെങ്കിൽ എങ്ങനെയാ അല്ലേ? ജൂലൈ 4 പാട്ടാണ് നമ്മൾ കേട്ടത്. വാട്സപ്പ് ആണ്. സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. 8547341075 ഇതാണ് വാട്സപ്പിന്റെ വാട്സപ്പ് നമ്പർ. ഈ ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജിലായി ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളെല്ലാം ആവശ്യപ്പെടാനുള്ള സമയമാണ് ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയത്ത് ശ്രോതാക്കൾ വാട്സപ്പ് മെസ്സേജുകളിലൂടെ പാട്ടുകളും ഒപ്പം വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒപ്പം അങ്ങോട്ട് യാത്ര ചെയ്യാം വാട്സപ്പിൽ. വാട്സപ്പിൽ ഇന്ന് ശ്രോതാക്കളുടെ കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. അപ്പോ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. 8547341075

ഇഷ്ട ഗാനങ്ങൾക്കായിട്ട് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചുകൊണ്ട് ഇരുന്നോളൂ. 8547341075. ഇന്ന് ഏതെങ്കിലും ആദ്യത്തെ മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്സപ്പ് ഞാൻ വയലാർ നീലിമംഗലത്ത് നിന്നു അഭിലാഷ് അശോകാണ്. ഇന്ന് എനിക്ക് എൻ്റെ അനിയൻ ദേവദത്തൻ അവരുടെ കൂട്ടുകാരുമായിട്ട് മൂന്നാറിലെ ടൂറിനൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് കാറ്റാടിത്തണലും എന്ന പാട്ട് ക്ലാസ്മേറ്റ്സിലെ വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒപ്പം വെള്ളക്കെട്ടിലോ പാറക്കെട്ടിലോ ഒക്കെ ഒന്നും കയറാതെ സുരക്ഷിതരായിട്ട് ടൂറിന് പോകുന്നവർക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെയിട്ടൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ പല സ്ഥലങ്ങളും മഞ്ഞ ജാഗ്രതയൊക്കെയാണ്. ഒപ്പം തന്നെ അത്രമാത്രം മഴയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ടൂറ് ട്രിപ്പ് ഒക്കെ പോകുന്നവർ പ്രത്യേകിച്ച് ഇതുപോലത്തെ സുരക്ഷിതരായിട്ട് എല്ലാം ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് തന്നെ ശ്രദ്ധിക്കുക. ഒപ്പം ഏതായാലും ഇഷ്ടപ്പെട്ട ഗാനം നമ്മൾ ക്ലാസ്മേറ്റ്സിലെ ഇപ്പം തന്നെ കേട്ട് കാണും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. രാമായണക്കാറ്റ് എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാമോ? ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണത്. രജിതയാണ് ഈ പാട്ടിന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡെഡിക്കേഷൻ OSI മെമ്പേഴ്സ് SBOL കൊച്ചിയിലുള്ള എല്ലാവർക്കുമായിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിന്ന ചിന്ന തുടങ്ങുന്ന പാട്ട് എല്ലാവർക്കുമായിട്ടൊന്ന് കൊടുക്കാമോ? മൗനരാഗത്തിലെ പാട്ട് ബിജു വൈറ്റിലയിൽ നിന്നാണ് ഈ ഒരു പാട്ടിനായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. നമസ്കാരം. എൻ്റെ ഇത്താത്തയുടെ കുട്ടികളായിട്ടുള്ള അൻഹമോൾക്കും ആദം മോനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരാമോ? 2 മാസമായിട്ടോ എനിക്ക് പാട്ട് വെച്ചിട്ടൊക്കെ തന്നിട്ട് വെണ്ണിലാവ് കണ്ണു വെച്ചെന്ന പാട്ട് ഒന്ന് വൈരത്തിലെ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിസ്വാൻ നോർത്ത് പറവൂര് വാണിയക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ ഷാജാറ്റ് ഷാജിലെ പാട്ട് ഒന്ന് കൊടുക്കാമോ എന്ന് വിനീതയുടെ ഒരു മെസ്സേജ് ഉണ്ട്. 14 രാവിൻ്റെ എന്ന് തുടങ്ങുന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്. ഇത് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്സപ്പേ നമസ്കാരം, ഞാൻ വിജി ഇടക്കൊച്ചിയിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ശ്രദ്ധ എന്ന സിനിമയിലെ ഒന്ന് തൊട്ടേനെ എന്ന പാട്ടാണ്. കുറേ നാളായിട്ട് ഞാൻ ഈ പാട്ട് ചോദിക്കുകയാണ്, പക്ഷെ വെച്ച് തന്നിട്ടില്ല. റെയിൻബോ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള സ്നേഹക്കൂട്ടിലെ എല്ലാവർക്കും ഒരു പാട്ടിട്ട് തരാമോ? ആശ, അനീഷ, റിൻസി, ബിനു, ആൻസി, ബിന്ദു ആലങ്ങാട്. അപ്പോൾ ഇത്രയും പേർക്ക് എല്ലാവർക്കുമായിട്ട് സ്നേഹം എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ഋതു ആനന്ദയാണ് മെസ്സേജ് അയച്ച് നമുക്കായിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ സോണിക മോഹന്റെ മെസ്സേജ് ഉണ്ട്. നല്ലൊരു ഗാനം, രാഗിണി MMS പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രീനന്ദ കൊടുങ്ങല്ലൂരിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് തമിഴ് സോങ് ഒരെണ്ണം വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കുമായിട്ട് ഈ ഒരു പാട്ട് കൊടുക്കാമോ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇനിയുള്ള ഗാനങ്ങൾ.

മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

പത്ത് മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. വാട്സപ്പ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 8547341075 ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് ശ്രോതാക്കൾ അയക്കുന്ന വാട്സപ്പ് മെസ്സേജിലാണ് അതിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകാട്ടോ. തൊടുപുഴയിൽ

നിന്നും ആശ ബാബുരാജിന്റെ മെസ്സേജാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ? തുടർക്കിനാക്കളിൽ ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്. എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഈ ഒരു പാട്ട് കൊടുക്കാമോ എന്നും കൂടിയാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് റെയിൻബോ, എന്റെ പേര് ജിഷ സുബ്രഹ്മണ്യൻ. ഞാൻ ഇടയാർ ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ പ്രിയ കൂട്ടുകാരി നദീർത്തയുടെയും നൌഷാദിക്കയുടെയും 33-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. കൂടാതെ മൃദുലയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കല്യാണരാമൻ സിനിമയിലെ കഥയിലെ രാജകുമാരി പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ എല്ലാവർക്കും റെയിൻബോയുടെ വക സ്പെഷ്യലായിട്ട് ആശംസകൾ നേരുവാണ്. ഒപ്പം നല്ലൊരു ഗാനം തന്നെ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഗുഡ് മോർണിംഗ് ശ്രീജിത്തെ, ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് എന്ന പാട്ട് ഒന്ന് പ്രക്ഷേപണം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ളത് മനോജ് തെന്നിലാപുരത്തു നിന്നാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഞാൻ വനജ കടമ്പഴിപ്പുറത്തു നിന്നാണ്. എന്നിഷ്ടം നിന്നിഷ്ടം മൂവിയിലെ ഇളം മഞ്ഞിൻ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഇത് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ആനി ബിജു കൊരട്ടിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ചിത്രം മൂവിയിലെ ഈറൻ മേഘം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഈ പാട്ട് ഞാൻ 3-ാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്നത് എന്നും കൂടി മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പാലക്കാട് കടമ്പഴിപ്പുറത്തു നിന്നും ജ്വാലാറാമാണ്. ഇതിനു മുൻപ് മെസ്സേജ് അയച്ചപ്പോൾ വായിച്ചിരുന്നില്ല കേട്ടോ. അത്രയും മെസ്സേജസ് ഒക്കെ വരുന്നതല്ലേ, വായിക്കാൻ വിട്ടതാവും എന്നറിയാം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിലെ ഹൃദയത്തിൻ മധുപാത്രം എന്ന പാട്ട്. ഇത് വാട്സപ്പിലൂടെ ഒന്ന് വെച്ച് തരാമോ? ഒരു കത്ത് വായിക്കുന്ന സുഖത്തോടു കൂടിയാട്ടോ ഞാൻ ഈ മെസ്സേജ് വായിച്ചത്. ഏതായാലും നല്ലൊരു ഗാനം തന്നെ ഒത്തിരി മെസ്സേജ് വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ വിട്ടുപോകുന്നതും അല്ലെങ്കിൽ മെസ്സേജ് വായിക്കാൻ സമയത്തിന്റെ ലഭ്യതക്കുറവുകൊണ്ട് മാത്രമൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അതെല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാമെന്നറിയാം. നല്ലൊരു ഗാനം തന്നെ സ്പെഷ്യലായിട്ട് ജ്വാലാറാമിന് നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. ഇളം കാറ്റ് വീസുതേ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്ന് അയഗ മരിയം ജോർജ് ആണ് പട്ടാളക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അയഗ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് കേട്ടോ. ഞാൻ ബെൻസി ബേബിയാണ് മെസ്സേജ് അയച്ചത്. അയഗ മരിയം ജോർജിന് വേണ്ടി കൊടുക്കണം എന്നും കൂടി പറഞ്ഞിരിക്കുന്നത്. പാട്ട് ചോദിക്കുമ്പോൾ അയഗയുടെ പേര് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് ആദ്യം വെച്ചിരിക്കുന്നത്. ഓ, അതാണ്, ഞാൻ അയച്ച ആളാണെന്ന് വിചാരിച്ചു. എന്നിരുന്നാലും പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അയഗ മരിയം ജോർജിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് നല്ലൊരു ഗാനം തന്നെ കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ അശ്വതി അനിലാണ്, നോർത്ത് പറവൂരിൽ നിന്നുമാണ്. എനിക്ക് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ മഴനീർത്തുള്ളികൾ എന്ന പാട്ട് ആകാശവാണിയിലെ എല്ലാവർക്കും പരിപാടി കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് കൊടുക്കാമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. എന്നും നിങ്ങളോടൊപ്പം കൂടാതിരിക്കുന്നത് എങ്ങനെ? ഇന്ന് പാട്ടൊന്നും വേണ്ടട്ടോ, കേട്ടുകൊണ്ടേയിരിക്കുന്നു, കൂടെ തന്നെ ഉണ്ട് എന്ന് സരോജ പുത്തൻ കുരിശ്. എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മഴയിൽ കുതിർന്ന ഒരു ഗുഡ് മോർണിംഗ്. പാട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തു വേണം, കൂടെ ഉണ്ടട്ടോ എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ട് മാമ്പ്രയിൽ നിന്നും സിന്ധു നാരായണനാണ്. കൊള്ള കൊള്ള കൊള്ള, എപ്പോഴും കൂടെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടും അടുത്ത ഒരു ഗാനം വരുന്നു. അഭിമന്യുവിലെ പാട്ടാണ്. അഭിമന്യുവിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനിയാണ്. ഇനിയയുടെ കൂടെ തന്നെ രണ്ടാമത്തെ മെസ്സേജ് വന്നിട്ടുള്ളത് രാജു കോതമംഗലത്ത് നിന്നാണ്. അപ്പോൾ ആ ഒരു ഗാനം ഒപ്പം തന്നെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. 8547341075 എന്ന നമ്പറിലേക്ക്.

മഴക്കാലം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ റെയിൻബോയിൽ സ്ഥിരമായിട്ട് വരുന്ന മെസ്സേജുകളിലെ പാട്ടുകളൊന്നാണ് ബ്യൂട്ടിഫുള്ള്. മഴനീർത്തുള്ളികളില്ലാതെ മലയാളികൾക്ക് എന്ത് മഴക്കാലം അല്ലേ? അങ്ങനെ മഴത്ത് വരുന്ന സമയങ്ങളിൽ മിക്കവാറും ഞാൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, 2011 ശേഷം സിനിമ റിലീസായതിനു ശേഷം തന്നെ നമ്മുടെ ശ്രോതാക്കൾ മിക്കവാറും മഴ പെയ്യണ സമയം, അതിപ്പോൾ മഴക്കാലം തന്നെ വേണമെന്നില്ല, പുറത്ത് പെട്ടെന്ന് തന്നെ ഒരു വേനൽ മഴയാണെന്നുണ്ടെങ്കിലും കിട്ടിയാലും ആ സമയത്ത് പുറത്തൊരു മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് റെയിൻബോയിലേക്ക് അയച്ചു തരുന്ന പാട്ടുകളിലെ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്, ബ്യൂട്ടിഫുള്ളിലെ മഴനീർത്തുള്ളികൾ പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ്. ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട് ഇനി 20 മിനിറ്റ് വരെ സമയം മാത്രം ബാക്കിയാണ്. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കും. വാട്സപ്പിൽ 8547341705 ഈ നമ്പറിലേക്ക് ശ്രോതാക്കൾ വാട്സപ്പ് മെസ്സേജിലൂടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാൻ ഇനി 20 മിനിറ്റാണ് സമയം ബാക്കി. നമുക്ക് ഏതെങ്കിലും അടുത്ത മെസ്സേജിലേക്ക് പോവാം. കൂത്തമ്പലത്തിൽ വെച്ച് വന്ന പാട്ട്, അപ്പു സിനിമയിലെ പാട്ട്, ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ് കേട്ടോ, ഈ പാട്ട് ഒന്ന് വെച്ച് തരാമോ എന്ന് വേണുഗോപാൽ കോയമ്പത്തൂരിൽ നിന്ന് നമുക്കായിട്ടൊരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് മാണിക്യമല്ലരായി എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷേ സെൻഡ് ചെയ്ത ആളുടെ പേരൊന്നും എഴുതിയിട്ടില്ല. ഹിന്ദി ഗാനം നല്ലൊരു അടിപൊളി പാട്ട് പ്ലേ ചെയ്യാവോ? അഫ്ഗാൻ ജലേബി പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. നിസ ഹസൻ പള്ളുരുത്തി എന്നാണ്. ഷാനിമോൾക്കും സിയാമോൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പേ, എൻ്റെ പേര് ഷിഫ്ന, സ്ഥലം മുനമ്പമാണ്. ഇന്ന് ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സിബിൻ എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10th വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും ഷിഫ്നയ്ക്ക് വേണ്ടിയിട്ടും സിബിന് വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം. റെയിൻബോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഏലൂരിൽ നിന്നും സരിത സന്തോഷാണ്. എനിക്ക് ചിത്രം സിനിമയിലെ നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മെസ്സേജിൽ. നമസ്കാരം ശ്രീജിത്തെ, എനിക്ക് അഴകിയ രാവണൻ മൂവിയിലെ പ്രണയമണി തൂവൽ പുഴയും ഈ പാട്ട്. എന്താ ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ബ്യൂട്ടിഫുൾ പറഞ്ഞ പോലെ തന്നെയുള്ള പാട്ടുകളിലെ ഒന്നാണ് ഈ ഒരു പാട്ട്. അതായത് ഈ ഒരു പാട്ട് ഒന്ന് കൊടുക്കാവോ, എല്ലാ കൂട്ടുകാർക്കുമായിട്ട് വെച്ച് തരാമോ, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാരമേശിന്റെ മെസ്സേജാണ്. നേരത്തെ ബ്യൂട്ടിഫുള്ള പാട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അഴകിയ രാവണന്റെ പ്രണയമണി തൂവൽ പൊഴിയും എന്ന പാട്ടും. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡെഡിക്കേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ്, എന്റെ പേര് സുധിയാണ്. ഞാൻ ആലപ്പുഴ എറണാകുളം വൈറ്റിലെയാണ് എറണാകുളം വൈറ്റിലെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന അരുൺ, മിഥുൻ, പ്രഭ

ബിന്ദു, പിന്നെ രതീഷ്, പിന്നെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന പാട്ട്, ഈ പുഴയും കടന്നിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ് വാട്സപ്പേ. ഒരുപാട് നാളുകളായി നിങ്ങളെയൊക്കെ കേട്ടിട്ടോ, ജോലി മാറി, അപ്പോ ഫോൺ കോള് അവിടെ അലൗഡ് അല്ല, നമ്മൾ കേൾക്കുന്നതും അതോടെ മുടങ്ങി. സാറ്റർഡേ സൺഡേ ഓഫാണ് കേട്ടോ, പക്ഷെ എന്നിരുന്നാലും മിക്കവാറും ഞാൻ ഉറക്കമായിരിക്കും. ഇന്നെന്തോ നേരത്തെ എണീറ്റു, ഇവിടെ സമയം ഉച്ചയ്ക്ക് 1:30 ആയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം. നാട്ടിൽ നിന്നും വന്നിട്ട് 2 ആഴ്ചയായുള്ളൂ, അതിന്റെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയും ഫ്രണ്ട്സിനെയും ഒപ്പം മഴയും എല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നു. നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കുമായിട്ട് നല്ലൊരു നൊസ്റ്റാൾജിക് പാട്ട് വെച്ച് തരാമോ എന്നാണ് സാലി മെസ്സേജ് അയച്ചിട്ടുള്ളത്. സൗത്ത് കൊറിയയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. വിഷമിക്കുക ഒന്നും വേണ്ട കേട്ടോ, നമ്മളെപ്പോഴും കൂടെ തന്നെ ഇല്ലേ. ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ, നമ്മൾ നല്ല ഗാനം തന്നെ വെച്ച് തരാം. സൗത്ത് കൊറിയയിലിരിക്കുന്ന സാലിക്കും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നല്ലൊരു ഗാനം തന്നെ നമുക്ക് ഇനി വരുമ്പോൾ പ്ലേ ചെയ്യാം കേട്ടോ. നിമിഷ ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എൻ്റെ മകൾ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അങ്കിൾ ബൺ സിനിമയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ വൈറ്റിലയിൽ നിന്നും മീനാബാവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്നെൻ്റെ മകൻ വിനിലിൻ്റെയും ലിൻഡയുടെയും 16th വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പം നല്ലൊരു പാട്ട്, ബോംബെ മൂവിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യണം. അവർക്ക് ആശംസകളും കൂടി എടുത്തു പറയണേ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മീനാഭവനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് വൈറ്റിലയിൽ നിന്നും. വിനിലിൻ്റെയും ലിൻഡയുമാണ്. അപ്പോൾ ദേ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും ഒപ്പം നല്ലൊരു ഗാനം തന്നെ നമുക്ക് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ അടുത്ത ഒരു ഗാനത്തിനായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് റീജു ആണ്, കളമശ്ശേരിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചേട്ടന് ഇഷ്ടമുള്ള ഒരു അടിപൊളി പാട്ട് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മെസ്സേജ് വായിച്ച എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടുള്ള ഗാനങ്ങളാണ് ഇനി വരുന്നത്.

രണ്ട് മിനിറ്റ് ആയിരിക്കുമാണ് സമയം. ഏതായാലും മെസ്സേജുകളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്, നമുക്ക് മെസ്സേജുകളിലേക്കൊക്കെ പോവാം. അത് കഴിയുമ്പോഴേക്കും ഇപ്പം തന്നെ നമുക്കൊരു പാട്ടും കൂടിയൊക്കെ കൊടുക്കുമ്പോഴേക്കും 11 മണിയോടെ അടുക്കും. അതുകൊണ്ട് തന്നെ ബാക്കി മെസ്സേജുകളിലേക്ക് പോവാം. എൻ്റെ പേര് സോമൻ നെഞ്ചമ്മാലി എന്നാണ്. എനിക്ക് ഇന്നൊരു പാട്ട് വെച്ച് തരണം കേട്ടോ. എതിർപ്പുകൾ എന്ന സിനിമയിൽ ഉണ്ണി ആറന്മുള എഴുതി, ടി എസ് രാധാകൃഷ്ണൻജി മനോഹരമായ സംഗീതത്തിൽ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ മനസ്സൊരുമായ പ്രപഞ്ചം എന്ന ഗാനം ഒന്ന് കേൾപ്പിക്കാമോ? ഈ ഒരു മനോഹര ഗാനം രചിച്ച ഉണ്ണി ആറന്മുളയ്ക്ക് 1 കോടി പ്രണാമം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ. നല്ലൊരു ഗാനം തന്നെയാണ്. ഒപ്പം തന്നെ അടുത്ത മെസ്സേജുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമസ്കാരം, എന്റെ ഇത്താത്തയുടെ കുട്ടികളായിട്ടുള്ള അൻഹമോൾക്കും ആദമോനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കൊടുക്കാമോ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ പാട്ട് കൊടുത്തപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് ഒത്തിരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷഹീബ ജൈൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് അടിപൊളി പാട്ടുകളും കൂടി കേൾക്കുമ്പോൾ മനസ്സങ്ങോട്ട് സന്തോഷമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാൻസൊക്കെ കളിക്കാൻ നമുക്ക് തോന്നും അല്ലേ. മീനരാജ് ആയിനിക്കാട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കബഡി കബഡി സിനിമയിലെ മണിച്ചേട്ടൻ പാടിയ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇതെല്ലാം റെയിൻബോ കൂട്ടുകാർക്കും കൂടി വേണ്ടിയിട്ട് കൊടുക്കാമോ എന്നും കൂടിയാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഹലോ റെയിൻബോ, ജൂലൈ മാസം 5-ാം തീയതി 5-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പേരക്കുട്ടി നിയമോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സല്ലാപം സിനിമയിലെ നല്ലൊരു ഗാനം ഒന്ന് വെച്ചു തരാമോ? ലതാ ഹരിദാസൻ പെരിഞ്ഞനത്തു നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ നിലയ്ക്കും ഒപ്പം മാമനും ആശംസകൾ പ്രത്യേകം അറിയിക്കുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും പേരക്കുട്ടിക്ക് നിയമോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പറയുവാണ്. ഒപ്പം തന്നെ നല്ലൊരു ഗാനം വെച്ചു തരാം കേട്ടോ. ഞാൻ ഗായത്രിയാണ്, ചാലക്കുടിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നരിവേട്ട സിനിമയിലെ മിന്നൽവള പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഈ പാട്ട് എന്റെ അനിയൻ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ചോദിക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. മാഗി ജോർജിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, പട്ടാളം സിനിമയിലെ ആരൊരാൾ എന്ന പാട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്പിരിറ്റിലെ മഴ കൊണ്ടു മാത്രം എന്ന പാട്ടോ ഒന്ന് പ്ലേ ചെയ്യാവോ? ഇത് ജോയാനോ ഫാർക്കിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മാഗി ജോർജ് വൈപ്പിൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തുറവൂരിലുള്ള പ്രഭാകരൻ, രാഗിണി എന്നിവർക്ക് വേണ്ടിയിട്ട്, അതായത് റെയിൻബോയുടെ സ്ഥിരം ശ്രോതാക്കളാണ് കേട്ടോ അവർ, അവർക്ക് വേണ്ടിയിട്ട് കസവിന്റെ തട്ടമിട്ടെന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? ചേർത്തല മുഹമ്മ പുത്തരങ്ങാടിയിൽ നിന്നും ശ്രീജ ദീപു ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമ്മുടെ സ്ഥിരം ശ്രോതാവിന് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നല്ല മാത്രം ഉണ്ടാവട്ടെ. ഇടവപ്പാതി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ തണുപ്പ് എല്ലാവരുടെയും മനസ്സിലൂടെ നിറയാൻ അഴകിയ രാവണനിലെ പ്രണയമണിത്തൂവൽ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നോട്. ഈ പാട്ട് കേട്ടപ്പോൾ പിന്നെയും കൂടി മഴ പെയ്യരുതെന്ന് കൂടി എന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട്. സ്നേഹപൂർവ്വം സുനുവാണ്. ഇത് ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും മഴ കൂടി എങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കരുതെന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഏതായാലും മെസ്സേജിൽ ഒത്തിരി മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. പാട്ട് നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കേട്ട് കാണും എന്ന് വിചാരിക്കുകയാണ്. നല്ലൊരു പാട്ട് വെച്ച് തരാമോ? എങ്ങനെ നീ മറക്കും ഫിലിമിലെ നല്ലൊരു ഗാനം. ഫോർട്ട് കൊച്ചിയിൽ നിന്നും തസ്നിയാണ് മെസ്സേജിൽ നല്ലൊരു ഗാനത്തിന് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഇന്നെന്റെ ഭാര്യയുടെ ജന്മദിനമാണ് കേട്ടോ. അമ്മക്കിളിക്കൂട് എന്ന മൂവിയിലെ വെണ്ണക്കൽ കൊട്ടാരവാതിൽ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ആരോഗ്യവും ആയുസ്സും ധാരാളമായി ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സുനിൽ പി പടിപ്പുര ആലുവ ദേശത്തുനിന്നാണ്. ഭാര്യയുടെ പേര് ദിവ്യ സുനിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ പൊക്കോളും. നല്ല സന്തോഷമായിട്ട് അങ്ങനെ ഇരുന്ന് സൂപ്പറായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് പോകട്ടെ കേട്ടോ. റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും. ഇനി നമ്മൾ മെസ്സേജിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഒത്തിരി മെസ്സേജാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പ്ലേ ചെയ്യണേ, ഈ ഒരു പാട്ട് ഒന്ന് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പാട്ടിന് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഗാനം കൊടുക്കാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് റിങ്കു ആണ്. റിങ്കു എറണാകുളത്ത് നിന്നാട്ടോ അത് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ വാഴട്ടൂവിലൊരു പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാഴട്ടൂവിലെ നല്ലൊരു അടിപൊളി പാട്ട് ഒന്ന് പ്രക്ഷേപണം ചെയ്യാമോ, ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മഴയുടെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മഴയുടെ നല്ലൊരു പാട്ട് തന്നെയാണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അടട മഴ പാട്ട് ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് ചേട്ടൻ ഈ പരിപാടി തീർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകും. ഹമ്പട ഭയങ്കര കൊള്ളാലോ. ഏതായാലും നൌഷാദിന്റെ ആയിരുന്ന ഒരു മെസ്സേജ് സമ്മതിച്ചു. ആ ഒരു പാട്ട് ദേ ലാസ്റ്റ് തന്നെ അടടമഴ പാട്ട് തന്നെ ഇട്ട് തരാം കേട്ടോ. അപ്പൊ ഈ ഒരു പാട്ട് ഇട്ടുകൊണ്ട് മെസ്സേജിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ. ശാലിനിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, സൽമ ജമാലിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സുമ രാജേന്ദ്രന്റെ മെസ്സേജ് ഉണ്ട്, നസീമ പട്ടാളത്തിൽ നിന്ന് മെസ്സേജ് ഉണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്ന് നഫീസയുടെ മെസ്സേജ് ഉണ്ട്. അതിൽ ഒത്തിരി ഒത്തിരി മെസ്സേജ് പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒപ്പം മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വെച്ചു വരുന്നു. ഇത്രയും നേരം ശ്രോതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 50

ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: is Rainbow. നമസ്കാരം, പ്രധാന വാർത്തകൾ. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ ഒരു ശക്തിയാണെന്ന് ഉപരാഷ്ട്രപതിയും ഇന്ത്യയുടെ സ്വാശ്രയത്തിന്റെ അടിത്തറ സഹകരണമാണെന്ന് അമിത്ഷായും സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 16th ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് 2,647 കോടി രൂപ ബേസിക് ഗ്രാന്റായി ലഭിക്കും. ന്യൂഡൽഹിയിൽ പഞ്ചായത്ത്രാജ് മന്ത്രാലയ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാന്ധിജിയെയും സ്വാതന്ത്ര്യസമരത്തെയും അതിനായി ത്യാഗോജ്വല പ്രവർത്തനം നടത്തിയവരെയും വിസ്മരിക്കാൻ ശ്രമിച്ചാൽ കാലം ക്ഷമിക്കില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോഴിക്കോട്ട് എ സുജനപാൽ അനുസ്മരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിലാണ് ക്യാമ്പ്. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായമില്ല. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2nd മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1st മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: മ്യൂസിക്കലി യുവേഴ്സ്, ദിസ് ഈസ് FM റെയിൻബോ 107.5. Your favorite music station.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

സൂപ്പർമാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ബിജുവേട്ടനും സുജാതയ്ക്കും വേണ്ടി പാടിയ പാട്ടാണ് നമ്മളിങ്ങനെ കേട്ടത്. പഴയകാല പാട്ടുകൾ എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ സ്ഥിരം പറയാറുള്ളതാണ്, കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തേയില്ല. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെ സമയം നോക്കാതെ 2 മണി വരെ നമുക്ക് അങ്ങനെ യാത്ര തുടരാം. ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്ക് ഫോണിലൂടെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെടാനുള്ള നേരമാണ് യുവർ ചോയ്സിന്റെ നേരമാണ്. 0484242101 ഈ നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. 0484242801. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് കൊടുക്കാം, ഒപ്പം വിശേഷങ്ങളൊക്കെ നേരിട്ട് തന്നെ പറയാം. യുവർ ചോയ്സിലേക്ക് ശ്രോതാക്കൾ വിളിച്ചോളൂ. കൂടെയുണ്ട് ഇന്ന് യുവർ ചോയ്സുമായിട്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. നമുക്ക് ഇനിയുള്ള ഗാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പ്ലേ ചെയ്യുന്ന പാട്ടുകളിൽ നിന്നും മാറി ഒരു ഗാനം ഇന്ന് പ്ലേ ചെയ്യുവാണ്. ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന സിനിമയിൽ ചിത്രയേച്ചി പാടിയ പാട്ട്. ചില ചില സിമ്പിളായിട്ടുള്ള ഗാനങ്ങളായിരിക്കും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ നല്ല നല്ല ഇഷ്ടമുള്ള ഗാനങ്ങൾ കിടക്കുന്നത്. എപ്പോഴും ഉള്ള പാട്ടുകൾ എപ്പോഴും നമ്മൾ അത്രത്തോളം സന്തോഷത്തോടെ കേൾക്കുന്നതിനൊപ്പം തന്നെ സ്ഥിരമായിട്ട് പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകളിൽ നിന്നും മാറിയൊരു ഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസിലെ പാട്ട് വരുമ്പോൾ ശ്രോതാക്കൾ വിളിച്ചുകൊണ്ടിരുന്നോളൂ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടി 2 മണിവരെ സമയമുണ്ട് ഒരുമിച്ച് കേൾക്കാം. 0484242101

0: ഇട്ട് കേട്ട് നമ്മളങ്ങനെ ഇരിക്കുക അല്ലേ. എന്ത് രസമായിരുന്നു പാട്ടുകളൊക്കെ. ഏതായാലും ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട് 0484248101 അത്തരത്തിൽ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
1: ഞാനിത് കൊല്ലം ജില്ലയിലാണ്, കൊട്ടാരക്കരയ്ക്ക് അടുത്തേ. അയ്യൂർകാല ചെറുകര മധുസൂദനൻ പിള്ള. ചെറുകര മധുസൂദനൻ പിള്ള.
0: അമ്മ ചേട്ടാ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങളൊക്കെ? നല്ല മഴയൊക്കെ ഉണ്ടോ
1: ഇവിടെ? എല്ലാരും വിളിക്കുമ്പോഴേ ചോദിക്കുന്ന

0: തന്നെ വിചാരിച്ചു അല്ലെ.
1: ഇന്നൊരു ഇന്നൊരു വെറൈറ്റി പാട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. ഓടിയനല്ലേ നമ്മുടെ മോഹൻലാല്, എന്റെ പ്രായമാ മോഹൻലാല്, ഞാൻ ഒരു പ്രായമാ.
0: ഒരു പ്രായമാണ്. ആ കൊണ്ടുവരുമാണോ ഒടിയനല്ലേ വേണ്ടത്?
1: ഒടിയനല്ലേ കണ്ടോരാം കണ്ടോരാം, സുദീപും ശ്രേയാ
0: ഘോഷാലും
1: ഘോഷാലും
0: പാടിയത് കൊടുക്കാൻ കൊടുക്കാം. നല്ല പാട്ട് തന്നെ ഇത്. ശരിക്ക് ചേച്ചിയുടെ പേരെന്താ?
1: കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തോ
0: വൈഫിന് പേരെന്താ?
1: വൈഫ് ഷീല മധു.
0: ഷീല മധു അവിടെ ഉണ്ടോ?
1: ഉണ്ട്, ഇവിടെ ഉണ്ട്.
0: കേൾക്കുന്നുണ്ടല്ലേ?
1: അവരും ഇതില് പരിപാടിയില് അവരുടെ പാട്ടും കേൾപ്പിച്ചിട്ടുണ്ട്.
0: പാൽ കേൾപ്പിച്ചിട്ടുണ്ട്.
1: അവരും അവരും ആകാശവാണിയുടെ ഹൃദയം ശ്രോതാവാണ്.
0: ഒത്തിരി വർഷങ്ങളായിട്ട് ആകാശവാണിയുടെ കൂടെ തന്നെ ഉണ്ടപ്പോ.
1: ഞാൻ കൊടുക്കാൻ വേണേ ഒരു മിനിറ്റ്.
0: അതിന് തീർച്ചയായിട്ടും കൊടുത്തോളൂ. തൊട്ടടുത്ത് തന്നെ ഉണ്ടോ?
2: ഹലോ.
0: ആ തൊട്ടടുത്ത് തന്നെ ആളുണ്ടെന്ന് ചോദിക്കുമായിരുന്നു. ഷീല ചേച്ചി എന്തൊക്കെ ഉണ്ടെന്നിട്ട് വിശേഷങ്ങള്?
2: ഞങ്ങള് രണ്ടുപേരും ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കളാണ്,
0: സ്ഥിരം ശ്രോതാക്കളാണ്. ഒത്തിരി സന്തോഷം കേട്ടോ. കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആകാശവാണിക്ക് ചേർത്ത് വിളിച്ചു നിൽക്കുന്ന ശ്രോതാക്കളുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമാ. ആ പോയി നേരിട്ട് കാണുകയൊക്കെ ചെയ്തു.
1: നേരിട്ട് വീട്ടിൽ പോയി കണ്ട് ആദരിക്കുകയൊക്കെ ചെയ്തായിരുന്നു.
0: ചെയ്തിരുന്നു.
1: സായപ്പടി.
0: അപ്പൊ ആ ഒരു ഓർമ്മകളും കൂടി ഇതിന്റെ ഒപ്പം പങ്കുവെക്കുകയാണല്ലേ.
1: അതിന്റെ ഈ ശ്രോതാക്കൾ കേൾക്കാൻ വേണ്ടി പറയുമ്പോന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ അച്ഛനോടിയില് വാർത്ത വായിച്ചിരുന്ന രാമേന്ദ്ര സാറിന്റെ ഒരു ഫ്രണ്ടായിരുന്നു,
0: സുഹൃത്തും കൂടി ആയിരുന്നു
1: വായിക്കുന്ന രാമേന്ദ്ര സാറ്.
0: നേരത്തെ തന്നെ ആകാശവാണിയിൽ ബന്ധമുള്ള ആളും കൂടിയാണ്.
1: 60 കൊല്ലമായിട്ട്
0: 60 കൊല്ലമായിട്ട്
1: 60 കൊണ്ട് കേൾക്കുകയാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് കൈതപ്രത്തിനെ ഇവിടെ വെച്ച് നാട്ടിൽ വെച്ച് കണ്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കൈതപ്രം. അപ്പൊ അങ്ങനെ റേഡിയോയാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
0: അതെ അതെ അതെ,
1: അതാണ് ജോലി.
0: ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ. റേഡിയോ ചേർത്ത് വിളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇനിയും
1: റെയിൻബോയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ ഒരു മണിക്കൂറേ ഈ പാട്ടുകൾ, പഴയ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിക്കുന്നത് ആ ഒരു സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. അതിന് എത്ര നിങ്ങളെ അഭിനന്ദിച്ചാലും അധികമാവത്തില്ല.
0: രാവിലെ അത് അത്ര സന്തോഷത്തോടെ നമ്മൾ എണീറ്റ് വരുമ്പോ രാവിലെ തന്നെ ആ പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടെന്നല്ലേ.
1: അത് കേട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ജോലികൾ തുടങ്ങുന്നത്. അടുക്കളയിലെ ജോലി ആയാലും ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിന്നുകൊണ്ടാണ് കേൾക്കുന്നത്. അത് വെച്ചില്ലെങ്കിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടത് പോലാണ്.
0: ശരിയാണ് ശരിയാണ്, എല്ലാ വീട്ടിലും ഇത് തന്നെയാണ്.
1: ഒരു വെറൈറ്റി കത്ത് അയച്ചിട്ടുണ്ട്, അത് അവിടെ ആദ്യം കിട്ടിയിട്ടുണ്ടാവും.
0: അതെ അതെ, ഒത്തിരി കത്തുകളുടെ കൂടെ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും.
1: അതൊരു പ്രത്യേകതയുള്ളൊരു കത്താണ്, അത് കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ.
0: ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം, ഏതായാലും ഒത്തിരി ശ്രോതാക്കൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒത്തിരി വൈകുന്നത് കേട്ടോ.
1: അത് കുഴപ്പമില്ല, 1-ാം തീയതി ഞാൻ കിട്ടിക്കാണും.
0: ജൂലൈ 1-ാം തീയതി. ഓക്കെ ഓക്കെ, സന്തോഷം ഏതായാലും നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതില്. നമുക്കപ്പോ ഒടിയനിലെ പാട്ട് ഒത്തിരി സ്നേഹത്തോടെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മാറ്റിപ്പിടിച്ച് ആ പഴയത്തിൽ നിന്ന് മാറി നമ്മൾ ഒടിയന്റെ പാട്ട് അങ്ങോട് ഇന്ന് പ്രക്ഷേപണം ചെയ്യാം. എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്, ശ്രീജിത്ത് എസ് മോഹൻ.
1: സംസാരിച്ചിട്ടുണ്ടായിരുന്നു
0: അല്ലേ നേരത്തെ? ഓക്കെ ഓക്കെ, ഞാൻ അന്വേഷണമൊക്കെ പറയാം കേട്ടോ. ഒത്തിരി സന്തോഷം. പരിപാടി തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഒടിയുള്ള പാട്ട് കേൾക്കാം കേട്ടോ. ശരി ശരി, ഒത്തിരി സന്തോഷം.

0: ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം,
2: സ്വാഗതമുണ്ട് യുവർ ചോയ്സിലേക്ക്. ഇതാരാണ്?
3: എന്റെ പേര് ടെസ്സി.
2: ടെസ്സി,
3: ഞാൻ ഫോർട്ട് കൊച്ചിന്ന് വിളിക്കുന്നു.
2: ടെസ്സി ഫോർട്ട് കൊച്ചിന്ന് അല്ലേ?
3: നസ്രത്ത്. ഓക്കെ.
2: ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ?
3: ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണ്. റേഡിയോ കൊറേ നാളില്ലായിരുന്നു. കൊറേ നാളെന്നല്ല, വലുതായി കഴിഞ്ഞപ്പോ റേഡിയോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു പറഞ്ഞ് ഒരു രണ്ടു മൂന്ന് മാസമായുള്ളൂ റേഡിയോ മേടിച്ചിട്ട്.
2: റേഡിയോ
3: ശ്രോതാവാണ്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 57 വയസ്സായി. അപ്പം പണ്ടൊക്കെ ഞങ്ങക്ക് പത്രയുടെ

0: എന്നാ ചിത്ര
1: രാവിലത്തെ പരിപാടികളാണോ? പരിപാടികളെ പറ്റിയാണോ?
0: അതൊക്കെയാണ് കേട്ടോണ്ടിരുന്നത്. രാത്രി 10 വരെയും കേൾക്കുമായിരുന്നു. ഒരു കാലമായിരുന്നു.
1: അതൊക്കെ ഒരു സന്തോഷമുള്ള കാലമായിരുന്നു ആ ഓർമ്മകളല്ലേ?
0: അതെ തന്നെ, തീർച്ചയായിട്ടും. ചലച്ചിത്രഗാനം രഞ്ജിനി, അതാണ്
1: രഞ്ജിനി.
0: ആ രഞ്ജിനി കേൾക്കാനൊക്കെ 10 വരെയൊക്കെ കാത്തിരിക്കുമായിരുന്നു.
1: ഏതായാലും ആ ഓർമ്മകളാണ് പെട്ടെന്ന് നമ്മള് റേഡിയോ ചേട്ടൻ മേടിച്ചു വന്നപ്പോ പെട്ടെന്ന് മനസ്സിലേക്കൊക്കെ വന്നത് ഇപ്പോ.
0: അതെ തന്നെ, തീർച്ചയായിട്ടും. ആ കാലത്തെ സിനിമയുടെ ഇതൊക്കെ, നമ്മളെ സിനിമയുടെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവില്ല ആ സമയങ്ങളിൽ, അതൊക്കെ അതൊക്കെ കാണും കേക്കും. അതൊക്കെ ഒരു ഒരു സുഖമുള്ള കാലഘട്ടമായിരുന്നു.
1: അപ്പൊ ആ ഓർമ്മകളോട് ചേർത്ത് വെച്ചുകൊണ്ടാണോ ഇന്നൊരു പാട്ട് വേണ്ടത്?
0: അതെ തന്നെ, തീർച്ചയായിട്ടും.
1: ആ ഓർമ്മകളോട് ചേർത്ത് വെച്ച് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഇന്ന് വേണ്ടത് ആശ എന്ന പടത്തിലെ ഇന്ദ്രൻ സാർ അഭിനയിച്ച കുഞ്ഞിക്കവിൾ മേഘമേ.
1: ആ നല്ല പാട്ടാണ്.
0: പുള്ളിത്തുളുമ്പാദേവി
1: കൊടുക്കാം കൊടുക്കാം. ഇത് ഇത് ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണോ?
0: ജൂലൈ 11 എന്റെ മകളുടെ ബർത്ത്ഡേ ആണ്.
1: മോളുടെ പേരെന്താ?
0: ഗ്രീനി
1: മാത്യു.
0: അതെ.
1: അപ്പൊ ഗ്രീനിക്ക് വേണ്ടിട്ട് ഇൻബോയുടെ എല്ലാവിധ ആശംസകളും നേരത്തെ തന്നെ പറയാം.
0: ഒരാളും കൂടി ഉണ്ട്.
1: അതാരാ?
0: ജൂലൈ 14 എന്റെ ചേച്ചിയുടെ മകളുടെ ബർത്ത്ഡേ ആണ്, മഞ്ജു.
1: മഞ്ജു.
0: പിന്നെ ജൂലൈ 15 എന്റെ ബർത്ത്ഡേ ആണ്.
1: നേരത്തെ തന്നെ ഇരിക്കട്ടെ അല്ലേ? ഇനിയിപ്പോ ഏതായാലും കൊടുക്കാം. എല്ലാവർക്കും ആശംസകളും. ഒപ്പം ടെസ്സി ചേച്ചിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആശംസകൾ. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് പറഞ്ഞില്ല.
0: ചേട്ടന്റെ പേര് മാത്യു.
1: മാത്യു അല്ലേ? അപ്പൊ മാത്യു ചേട്ടനാണ് ഏതായാലും ഒത്തിരി ആള് ഗ്യാപ്പ് ഈ റേഡിയോ കേൾക്കാതെ ആയതിൽ നിന്നും നമ്മളെ തിരിച്ച് റേഡിയോയിലേക്ക് എത്തിച്ച ആള്. മാത്യു ചേട്ടൻ ഉണ്ടാവും അവിടെ?
0: ഇല്ല, പുള്ളിയെ ജോലിക്ക് പോയേക്കണം.
1: ജോലിക്ക് പോയിരിക്കും. അപ്പൊ വരുമ്പോ അന്വേഷണം പറഞ്ഞാൽ മതി.
0: തീർച്ചയായിട്ടും.
1: ഈ റേഡിയോ കേൾക്കാനും വേണ്ടിയിട്ട് റേഡിയോ മേടിച്ച് ഒത്തിരി സ്നേഹത്തോടെ പ്രിയ പട്ടണിക്ക് സമ്മാനിച്ച നമ്മുടെ മാത്യു ചേട്ടന് വേണ്ടിട്ട് ഞങ്ങളുടെ ആശംസകളും കൂടി.
0: വളരെ സന്തോഷം
1: കേട്ടോ. ഒത്തിരി സന്തോഷം. ഏതായാലും നമ്മൾക്ക് കുഞ്ഞിക്കവിൾ മേഘമേ കേൾക്കാം കേട്ടോ. അപ്പോ ഏതായാലും ഇനി അടുത്തവണ വിളിക്കുമ്പോഴേക്കും ഈ റേഡിയോയിലൂടെ ഇനി കേട്ട ബാക്കി വിശേഷങ്ങളോട് ഞങ്ങൾക്ക് കേൾക്കണം കേട്ടോ.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ ഏതായാലും കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ ആ ഓർമ്മകളോടൊപ്പം പുതിയ ഓർമ്മകൾ ചേർത്തിട്ട് നമ്മളോട് പറയണം.
0: തീർച്ചയായിട്ടും പറയും.
1: ഒത്തിരി സന്തോഷം വിളിച്ചതിന്. നമുക്ക് പാട്ട് കേൾക്കാം?
0: ഓക്കെ ഓക്കെ
1: ഓക്കെ എന്നാ സന്തോഷം.
0: താങ്ക് യു.

0: യുവർ ചോയ്സിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0484 2 4 2 8 1 0 1. അത്തരത്തില് യുവർ ചോയ്സിലേക്ക് വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഈ
0: ശബ്ദം, ഈ ശബ്ദത്തിൽ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് ഞങ്ങൾക്കും സന്തോഷം. ഇതാരാണ്?
1: കാരണം ഞാൻ ഇവിടെ നോർത്ത് പറഞ്ഞ സിനിയാണ്. ഇതിപ്പോ ഞാൻ മൂന്ന് മാസത്തിന് കൂടുതൽ, ഏകദേശം 4 മാസം അടുപ്പിച്ചാവുന്നു ഞാൻ വിളിച്ചിട്ട്. അന്ന് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ വിളിച്ചപ്പോ എനിക്ക് കിട്ടിയായിരുന്നു. അതിനുശേഷം പിന്നെ അതിനുശേഷം വിളിച്ചത് ഇന്ന് എനിക്കറിയില്ല, ദൈവം തന്നെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ കിട്ടിയെന്ന് തോന്നുന്നു. ഓയ്യോ,
0: ദൈവം ഏതായാലും
1: കിട്ടിയില്ല, കാരണം വെറുതെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് എടുത്തതും
0: കിട്ടി. ഏതായാലും 4 മാസത്തെ കാത്തിരിപ്പിന്റെ എക്സൈറ്റ്മെന്റ് മുഴുവൻ ആ ശബ്ദത്തിലുണ്ടല്ലോ.
1: അയ്യോ, എന്താ? കാരണം റേഡിയോ എന്ന് പറയുമ്പോ നമുക്ക് ഒന്ന് വെച്ചാൽ ഒരു നമ്മുടെ ലോകം തന്നെ റേഡിയോ ആണ്.
0: അതെ അതെ അതെ, നമ്മുടെ എല്ലാവരുടെയും.
1: പണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടില് പപ്പയെന്ന് വെച്ചാൽ ഞങ്ങള് പ്രസവിച്ചൊക്കെ വീണ ആ സമയം മുതലേ ഞങ്ങള് റേഡിയോ കേട്ട് കേട്ട് കേട്ട് വളർന്നത്. കാരണം അപ്പോഴൊക്കെ ഈ ബാറ്ററിയിലുള്ള റേഡിയോ അല്ലേ, കറണ്ടില്ലല്ലോ. അങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ പപ്പയെന്ന് വെച്ചാൽ രാവിലെ 7 മണിക്ക് 6 മണിക്ക് റേഡിയോ തുടങ്ങി, കേട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി 7 മണി വരെ ഇത് തന്നെയാണ് പരിപാടി.
0: ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി.
1: അതങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് ശരിക്കും പറഞ്ഞ എന്നെ അല്ല, എന്റെ നാട്ടിലെ വട്ടപ്പേര് തന്നെ എന്നെ റേഡിയോ എന്നാ.
0: ഞാൻ അങ്ങനെ ഒരു പേരുണ്ടോ?
1: തിരുവനന്തപുരത്താണ് എന്റെ നാട്. അപ്പൊ ഞങ്ങള് പോകുമ്പോ അയ്യോ റേഡിയോ വന്നു, ഇനി നോക്കേ വേണ്ടതല്ല. കാരണം ഞാൻ റേഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒച്ചക്കിലിടും, എവിടെ പോയാലും എനിക്കത് ആ പരിസരത്ത് എവിടെ പോയാലും കേൾക്കണം. പക്ഷെ അങ്ങനെ എന്നെ കളിയാക്കി എല്ലാവരും അവസാനം റേഡിയോ ഫാൻസായി.
0: അങ്ങനെ റേഡിയോ ഫാൻസായി.
1: റേഡിയോ ഫാൻസ് എത്ര പേരും ഞാൻ കാരണം റേഡിയോ മേടിച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങിയെന്നറിയാവോ?
0: ഇനിയും കേൾപ്പിച്ചോ? അങ്ങനെ ഏതായാലും ഈ ഫാൻസിന്റെ ഒപ്പം തന്നെ ബാക്കി ഫാൻസും പുറകെ പോരട്ടെ.
1: ഇവിടെ വന്നിട്ട് ഞാനിപ്പോ 4-5 പേരെ കൂട്ടിനെ കൂട്ടിയിട്ടുണ്ട് റേഡിയോയുടെ ഇതിൽ, ഇവിടുത്തെ പാട്ട് കേട്ട് കേട്ട് കേട്ട്.
0: അപ്പൊ തിരുവനന്തപുരത്ത് നമ്മുടെ അംഗം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പറൂര് വന്നിട്ട് പറൂരും ഇത് തന്നെയാണ് അല്ലേ?
1: കാരണം നമുക്ക് രാവിലെ 5:30 എണീറ്റ് കഴിഞ്ഞ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പിന്നെ നമ്മൾ കിടന്നുറങ്ങുന്ന 11 മണിക്ക്, അതുവരെ നമുക്കിങ്ങനെ നിർത്താണ്ട് പാട്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ. ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ചോദിക്കാം, വിളിക്കാം, പറയാം, അല്ലാണ്ട് കേൾക്കാം. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഇതിലോട്ട് നമുക്ക് ശ്രദ്ധ പോകുന്നില്ല.
0: അപ്പൊ
1: വായനയും പാട്ടും തന്നെയാണ് എന്റെ ലോകം.
0: സിമി ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? അതോ?
1: ഇല്ല, വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞാനിപ്പോ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഞാൻ നിർത്തിയത്. ഞങ്ങളിപ്പോ ഇന്ന് നാട്ടിലോട്ട് പോകുന്നുണ്ട്. അതിനു മുന്നേ ജസ്റ്റ് വിളിച്ച് നോക്കാന്നും പറഞ്ഞ് വിളിച്ചതാ.
0: അപ്പം ഇന്ന് ഏതായാലും എല്ലാം അടിപൊളിയാവട്ടെ. ഏതായാലും തിരുവനന്തപുരത്തേക്ക് പോണതിന് മുമ്പ് തന്നെ എറണാകുളത്ത് വെച്ച് തന്നെ നമുക്ക് ഈ കോള് കിട്ടിയല്ലോ.
1: 3 മണിക്കുള്ള ട്രെയിനാണ്, അപ്പൊ പതുക്കെ തന്നെ പോയാൽ മതി. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം, കിട്ടിയാ കിട്ടി. കാരണം ഇനി തിരിച്ചു വരുന്നത് ഇനി 20-ാം തീയതി കഴിഞ്ഞിട്ട്

0: തിരിച്ചു വരത്തുള്ളൂ.
1: ഓ, അവിടെയും നമുക്ക് തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് ഈ ആപ്പ് വഴി ആണെങ്കിൽ കേൾക്കാം കേട്ടോ.
0: ഉണ്ട്, കേൾക്കും, ഞാൻ കേൾക്കും, എവിടെ പോയാലും ഞാൻ കേൾക്കും.
1: അതുകൊണ്ടൊരു ഒരു ഗ്യാപ്പില്ല, ഈ 20-ാം തീയതി വരെ കേൾക്കാതെ തിരുവനന്തപുരത്ത് ഇരിക്കരുത്.
0: റേഡിയോ വിട്ട് ഒരു കളിയില്ല, മരണം വരെ, ജനനം മുതൽ മരണം വരെ.
1: ഒത്തിരി സന്തോഷം ഇത്രയും വലിയൊരു റേഡിയോ ആരാധികനെ നമുക്ക് കിട്ടിയതിന് കേട്ടോ. ഇതുപോലൊക്കെ തന്നെ നമ്മളും
0: സത്യം പറഞ്ഞാൽ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്റെ പപ്പയ്ക്കാണ് കൊടുക്കേണ്ടത്.
1: പപ്പയാണ് ചെറുതിലേ മുതലേ ആ ശീലം ആണ് തുടങ്ങിയത്.
0: പപ്പയുടെ പ്രാർത്ഥനയാണ്. ഇനിയിപ്പോ ഈ 17-ാം തീയതി, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. ഇപ്പൊ ഒരു വർഷമായി മരിച്ചിട്ട്.
1: നാട്ടിലേക്ക് പോകുന്നല്ലേ? പപ്പയുടെ പേരെന്താ?
0: പപ്പയുടെ പേര് സെബാസ്റ്റ്യൻ എന്നായിരുന്നു. അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു, 64 വയസ്സേ ഉള്ളൂ. പക്ഷെ പെട്ടെന്നുള്ള വയറുവേദനയായിട്ട് കൊണ്ടുപോയി, അസുഖം കണ്ടുപിടിക്കുന്നതിന് മുന്നേ മരിച്ചു.
1: ഓഹോ.
0: ഇന്നലെ ഇവിടെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ അമ്മയുടെ ബലി ഇന്നലെ ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. അത് 2 വർഷമായി. ഇനി 14-ാം തീയതി ഇവിടുത്തെ അച്ഛന്റെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ ബലിയുണ്ട്. എല്ലാം ഒരു മാസം തന്നെയാ വന്നിരിക്കുന്നത്. അവന് നല്ല മാസമായി ജൂലൈ മാസം.
1: ജൂലൈ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മാസം കൂടി ആയി, ഓർമ്മകളും കൂടി അല്ലേ.
0: മൂന്നാണ്ട് ഒരുമിച്ച് വന്നിരിക്കുക ഞങ്ങൾക്ക്
1: ജൂലൈ മാസത്തില്. അപ്പൊ നാളെ ഏതെങ്കിലും തിരുവനന്തപുരത്തേക്ക് പോയിട്ട് എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം മംഗളമാവട്ടെ.
0: ഹസ്ബൻഡ് ഇങ്ങ് തിരിച്ചു പോരും, കാരണം 14-ാം തീയതി ഇവിടെ അച്ഛന് ബലി ഇടണല്ലോ. ഹസ്ബൻഡിന്റെ ജോലി ഇവിടെയാ, അപ്പൊ പിന്നെ അതുകൊണ്ട് അവിടെ വീട്ടിൽ അമ്മ, നാട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകുന്നു. അപ്പൊ ഒരു സഹായത്തിനൊക്കെ ആയിട്ട് ഒന്ന് പോവാന്ന് വിചാരിച്ചു. അമ്മ ഇങ്ങ് വിളിച്ചിട്ട് അമ്മ വരുന്നില്ല.
1: ചേട്ടന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ
0: വിപിൻ.
1: വിപിൻ
0: ഇവിടെ പോലീസിന്റെ സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട് വർക്ക്
1: ചെയ്യുവാളം തന്നെ അല്ലേ? അങ്കമാലിയില്.
0: അപ്പൊ പിന്നെ അതുകൊണ്ട് ഇല്ലെങ്കിലും ക്വാർട്ടേഴ്സിലായാലും നിന്നോളൂ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല.
1: അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ തിരിച്ച് ചേട്ടൻ വേം വരും അല്ലേ?
0: അതെ, എന്നെ കൊണ്ടാക്കിട്ട് ഇങ്ങ് പോരും.
1: ഓക്കെ. ഏതായാലും എല്ലാവരോടും ഇപ്പൊ അന്വേഷണം ഒക്കെ പറയുക, ചടങ്ങളൊക്കെ ഭംഗിയാവട്ടെ. എല്ലാവരോടും ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണം പറയാം, ഒപ്പം പരിപാടികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അടുത്തവണ വിളിക്കുമ്പോ ഈ അടുത്ത മാസങ്ങളിൽ നടന്ന വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ കേൾക്കണം. ഈ എക്സൈറ്റ്മെന്റോടെ
0: വിളിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവർക്കൂടെ വിളിക്കണ്ടേ. അതുപോലെയുള്ള ഗ്യാപ്പ്, പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുന്നു അടുത്ത് വിളിക്കാൻ വേണ്ടിട്ട്.
1: നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ശ്രോതാവിനെ കൂടി കിട്ടിയ സന്തോഷം. അപ്പൊ ബാക്കിയുള്ള ശ്രോതാക്കളെ ഇതുപോലെ തന്നെ നമ്മളുടെ ഇതിലേക്ക് എത്തിക്കുക.
0: എന്റെ കോൾ എടുത്തതിന് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് താങ്ക്സ്. പറഞ്ഞാലും മതിയാവില്ല, കാരണം അത്രത്തോളം കാത്തിരുന്നത് കിട്ടിയതാ.
1: ഒത്തിരി സന്തോഷം. ആ ഇത്രമാത്രം എക്സൈറ്റ്മെന്റ് ശബ്ദത്തിൽ നമ്മൾക്കും കിട്ടി, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും കിട്ടി.
0: എനിക്ക് തന്നെ പറഞ്ഞു ഇത് എന്തോ ഒരു പറയാൻ പറ്റുന്നില്ല, നെഞ്ചൊക്കെ ഇങ്ങനെ പടപടപടപടാ ഇരിക്കും. ഇങ്ങനെ പെട്ടെന്ന് അത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കിട്ടിയതുകൊണ്ടാ. കുത്തിയിരുന്ന് വിളിക്കും, ഇന്നലെ ഇത് എത്ര ദിവസം കൊണ്ടിരുന്ന് കണ്ടിന്യൂസ് 2 മണിവരെ വിളിച്ചോണ്ടിരിക്കും, പക്ഷേ കിട്ടില്ല.
1: ഏതായാലും ഇന്നായിരുന്നു ആ ദിവസം. ദൈവമേ, ദൈവം ജൂലൈയിലുള്ള ഈ ദിവസമാണ്, 4-ാം തീയതി ആയിരുന്നു വെച്ചിരുന്നേ. അപ്പൊ ആ സന്തോഷത്തിൽ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: എനിക്ക് പറന്ന് പറന്ന് പറന്ന് മൂവിയിലെ കരിമിഴി കുരുവികൾ കവിത മൂളിയോ, അതാ.
1: നല്ല പാട്ടാ, നമുക്ക് ആ പാട്ട് കേട്ടാലോ?
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
1: ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിന്. എല്ലാവരോടും അന്വേഷണം
0: കേട്ടോ. താങ്ക് യു.
1: ശരി, ഓക്കെ.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം പുതിയൊരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: മുഹമ്മദ് ഹിജാസ്.
0: മുഹമ്മദ് ഹിജാസ്.
1: ആ
0: ഹിജാസ് മോനേടാ, എവിടുന്നാ വിളിക്കുന്നേ?
1: ചിറ്റലങ്കേരി, പാലക്കാട് ഡിസ്ട്രിക്ട്.
0: പാലക്കാട് അല്ലേ?
1: ആ
0: പാലക്കാട് എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നോ?
1: ഓ, സുഖമായിട്ട് പോകുന്നു.
0: അടിപൊളിയായിട്ട് പോകുന്നു.
1: ഓ,
0: ഇന്ന് പിന്നെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ശനിയാഴ്ച ഒക്കെ ആയതുകൊണ്ട്
1: ഇല്ല.
0: ഉണ്ടായിരുന്നില്ല.
1: ഇല്ല.
0: അപ്പോ എന്തൊക്കെയുണ്ട് വീട്ടിൽ? ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ?
1: ആ
0: ഓ, ഫസ്റ്റ് ടൈം വിളിക്കുന്ന ശ്രോതാവാണ് അല്ലേ?
1: ആ
0: പരിപാടിയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു ഇതിനു മുമ്പും?
1: ഓ, കേൾക്കാറുണ്ട്. നല്ല രസമാണ്.
0: നല്ല രസമാണ്, ഇഷ്ടമാണ്.
1: ആ
0: പിന്നെ എന്തുകൊണ്ടാ കാത്തിരുന്ന് ഇത്ര നാളാക്കിയത്? നേരത്തെ വിളിക്കായിരുന്നില്ലേ?
1: ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു.
0: ഓ, തിരക്കിലായിരുന്നു അല്ലേ? പഠിത്തവും ക്യാമ്പും ഒക്കെ ആയിട്ട്. ഉമ്മച്ചിയും ബാബിച്ചും ഒക്കെ പറയണ പോലെ ശരിക്കും പഠിക്കണൊക്കെ ഉണ്ടോ?
1: ഓ,
0: ഫുട്ബോളും കളിയൊക്കെ ഉണ്ടോ ഇന്റെ കൂട്ടത്തില്? എല്ലാം വേണം നമുക്ക് അല്ലേ? മിടുക്കനായിട്ട് പഠിച്ചാ മതി, ബാക്കിയുള്ള എല്ലാം ഉഷാറായിക്കോളും. ഇന്നപ്പ ഏത് പാട്ടാ വേണ്ടത്? ലയൻ മൂവിയിലെ. ലയനിലെ ഏത് പാട്ടാ? സുന്ദരി ഒന്ന് പറയൂ. ആ പാട്ട് തന്നെ കൊടുത്താ മതി. കൊടുക്കാം കൊടുക്കാം. ഇത് ആർക്ക് വേണ്ടിട്ടാ? സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: താത്താക്ക് വേണ്ടിട്ട്.
0: താത്തക്ക് വേണ്ടിട്ട്. താത്തയുടെ പേരെന്താ?
1: ഷെമീന.
0: ഷെമീന. അപ്പൊ ഷെമീന താത്ത കേൾക്കണ്ടോ ഇത്?
1: ഓ,
0: വീട്ടിലുണ്ടല്ലോ ഇപ്പൊ.
1: ഓ,
0: അത് മതി അത് മതി. അപ്പൊ ഷെമീന താത്തക്ക് വേണ്ടിട്ട് മുഹമ്മദ് സിറാജിന്റെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഹിജാസിന്റെ സ്പെഷ്യൽ ആണ് ഡെഡിക്കേഷൻ കേട്ടോ. ഒത്തിരി സന്തോഷം വിളിച്ചതിന്. അഭിച്ച് ഉമ്മിച്ചേക്കില്ലേ വീട്ടില്? എല്ലാരും കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? ഓക്കെ, പരിപാടി ഞാൻ അപ്പൊ ഇനിയും തുടർന്ന് കേൾക്കണം. മെടുക്കാൻ കുട്ടനായിട്ട് പഠിക്കാൻ വേണം, എല്ലാം വേണം, ഫുട്ബോളും വേണം, എല്ലാം വേണം കേട്ടോ. ആദ്യമായിട്ട് വിളിച്ചതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ടായിരിക്കണെന്ന് അറിയാം. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നമുക്ക് എല്ലാം സെറ്റാക്കാം. ഇപ്പൊ നമുക്ക് ലൈനിലെ പാട്ട് അങ്ങോട്ട് വെച്ചു തരാം. അവിടെ എല്ലാവരോടും അന്വേഷണം കേട്ടോ. കേൾക്കാം നമുക്ക് പാട്ട്. ഓക്കെ.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 26 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. യുവർ ചോയ്സ് വാർത്തകൾക്ക് ശേഷം 1 മണിക്ക് തുടരും.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prabanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ എസ്ഐആറുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം

0: ശേഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായി ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24-നുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും പങ്കെടുത്തു. February 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്ത് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിരതാമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം

30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.

0: കെ ജയകുമാറിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം, ദാസേട്ടന്റെ ശബ്ദം, പിന്നെ സ്ക്രീനിൽ നമ്മുടെ മമ്മൂക്ക എങ്ങടിയാണെന്നുണ്ടെങ്കിൽ പറയണോ അല്ലെ? അത്രമാത്രം ഇഷ്ടഗാനമാണ് നമ്മൾ മലയാളികൾക്കെല്ലാം തന്നെ. ഒരു വടക്കൻ വീരഗാഥയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇനിയിപ്പോൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ 2 മണിവരെയാണ് സമയം. അതിനുവേണ്ടി നേരിട്ട് വിളിച്ചോളൂ, 0484 242 4281 01, 0484 242 8101. യുവർ ചോയ്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. സമയം 1:06 ആകുമ്പോൾ ഇപ്പൊ നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം വ്യൂവർ ചോയ്സിലേക്ക്. ഇതാരാണ്?
1: ശ്രീലത.
0: ശ്രീലത, ചേച്ചി എവിടെന്നാ വിളിക്കുന്നേ? എവിടെന്നാ ചേച്ചി വിളിക്കുന്നേ? ഓ, ട്രിവാൻഡ്രത്ത് വിളിക്കുന്നേ അല്ലേ. അവിടെന്നപ്പ ആപ്പ് വഴിയാണോ കേൾക്കുന്നേ? ആപ്പിലൂടെയാണോ പാട്ട് കേൾക്കുന്നേ? അതിലൂടെയാണല്ലേ. ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ? ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണ്. അപ്പൊ ഇന്നിപ്പോ പാട്ട് ആർക്കു വേണ്ടിയാ കൊടുക്കേണ്ടത്? ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഞാൻ
0: ആ മാനത്തെ വെള്ളിത്തേരിലെ പാട്ട് കൊടുത്തുകളയാം, കൊടുത്തുകളയാം. ഇത് ആർക്കെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ ആളിലൊക്കെ എനിക്ക് ചേച്ചിയുണ്ട്, പിന്നെ ചേച്ചിയുടെ പിള്ളേരുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ ആങ്ങളുടെ പിള്ളേരുണ്ട്, അങ്ങനെ
0: എല്ലാവർക്കും ആയിട്ട് നമുക്ക് കൊടുത്തുകളയാം. ഓരോരോ പേരെടുത്ത് പറയാനല്ല, ഇനിയിപ്പോ വിട്ടുപോകണ്ടെന്നുള്ള പക്ഷെ എല്ലാവർക്കും തന്നെ ഇരിക്കട്ടെ. അപ്പൊ തിരുവനന്തപുരംകാർക്കും കൂടി സ്പെഷ്യൽ ആയിട്ട് എല്ലാവർക്കും കൂടി ആയിട്ട് നമുക്ക് മാനത്തെ വെള്ളിത്തേരിലെ പാട്ട് കേൾക്കാം. ആദ്യമായിട്ട് വിളിച്ചോണ്ടാണ് അധികം പറയത്തേന്ന് അറിയാം കേട്ടോ. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നമുക്ക് ശരിയാക്കണം. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നമുക്ക് എല്ലാം ശരിയാക്കണമെന്ന് പറയാം. ആദ്യമായിട്ട് വിളിക്കുന്നോണ്ടേ
1: എപ്പോഴും വിളിക്കാം.
0: ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഏതായാലും നമ്മളെ പരിപാടിയൊക്കെ കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് അറിയുന്നതിന്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം.
1: ഓക്കേ,
0: എന്നാ പാട്ട് വെക്കട്ടെ. ഓക്കേ എന്നാ.

0: യുവർ ചോയ്സിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0484-242-8101. അത്തരത്തിൽ യുവർ ചോയ്സിലേക്ക് വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഞാൻ പറവൂർ പെരുമ്പടം അനീഷ.
0: പറവൂർന്ന് അനീഷ ആണല്ലേ. കുറച്ചു മുമ്പ് ഒരു ശ്രോതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു പറവൂർന്ന് തന്നെ.
1: കേട്ടിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ പറവൂരാരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് പരിപാടികളെല്ലാം.
1: ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ റേഡിയോ വെച്ചും, മറ്റേ ഇത് രാവിലെ ഞാൻ യോഗ ക്ലാസ്സിൽ പോകും, അത് കഴിഞ്ഞ് വന്നു റേഡിയോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 മണി വരെ റേഡിയോ ഓണാണ്.
0: ഓണാണ് ഫുൾ ടൈം റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കള് ശരിക്കും സംസാരിക്കുമ്പേ നമുക്കൊത്തിരി സന്തോഷം.
1: അംഗത്തെ പോലെയാണ് ഇവിടെ പരിചയോട്, ഇങ്ങനെ ഓരോരുത്തരും വിളിക്കണവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണവരും ഉണ്ട്. ഒരു സോണിയ വിളിക്കുമായിരുന്നു എപ്പോഴും.
0: സോണിയ ഓർത്ത് പറവൂരാണോ മെസ്സേജ് അയക്കുന്ന സോണിയ?
1: അത് തന്നെ ഓർക്കുവേ. എല്ലാം ഓർക്കും കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ വിളിച്ചിട്ട് മാത്രം നമുക്ക് ഇഷ്ടാത്തേ ഇഷ്ടാത്തേന്ന് ഓർക്കും.
0: ഇതെന്താ നമ്മളോട് മാത്രം ഈ ചതിന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു.
1: ഞാൻ കൊറേ വർഷങ്ങളായി, ഞാൻ ചെറുപ്പം മുതൽ തന്നെ റേഡിയോ വെക്കണതാണ്. പിന്നെ ഇപ്പോഴും എനിക്ക് റേഡിയോ ആണ്, വീട്ടിൽ ആരും ഉണ്ടാവൂല. അപ്പൊ ഞാൻ ചേട്ടന് ഉച്ചയ്ക്ക് ഊണിക്കാൻ വരുമ്പോ ചേട്ടൻ വരുന്ന കഴിഞ്ഞാൽ റേഡിയോ വെച്ചിട്ടിരിക്കും.
0: റേഡിയോ തന്നെ കേട്ടോണ്ടിരിക്കും. ഇത്ര റേഡിയോനെ സ്നേഹിച്ച് ഫുൾ ടൈം കേട്ടുകൊണ്ടിരിക്കുന്ന ആള് ഇങ്ങനെയുള്ള ശ്രോതാക്കള് വിളിക്കാൻ വൈകിന്ന് പറയുമ്പോ നമുക്ക് വിഷമം.
1: ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. റേഡിയോ എന്റെ ജീവൻ.
0: അങ്ങനെ ആ ജീവൻ ഇന്ന് കിട്ടി അല്ലേ?
1: 4-ാമത്തെ റേഡിയോ ആണ് ഞാൻ മേടിക്കുന്നത്.
0: അപ്പൊ പഴയ റേഡിയോ ഒക്കെ അവിടെ തന്നെ ഉണ്ട് വന്നിട്ട്. ചീത്തയായി പോയി എല്ലാം. നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ വെച്ചേക്കുവാണ്. നമ്മുടെ പിള്ളേരെ കാണിച്ചു കൊടുക്കണം. ഇത് ഞാൻ ഇത്രയും വർഷത്തിന് മുമ്പ്
1: എന്നോട് പറയും, ഹസ്ബൻഡ് പറയും റേഡിയോ ഇവിടെ ടി വി വെച്ചാൽ റേഡിയോ നിർത്താൻ പറയൂല എന്നോട്.

0: ആഹാ, അപ്പൊ ഫുൾ ടൈം റേഡിയോയുടെ ആൾക്കാരാണ് അവിടെ ഉള്ളത്.
1: അതെന്നെ
0: ഇനി എന്ത് വേണം? എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഇന്ന് ഏത് പാട്ടാ നമ്മുടെ പറവൂർ എന്നുള്ള ചേച്ചിക്ക് സ്പെഷ്യൽ ആയിട്ട് വേണ്ടത്? ആകാശദൂതിലെ ഇത്ര ഭയങ്കര സ്മാർട്ടായിട്ട് സന്തോഷമായിട്ട് വിളിക്കുന്ന ആള് പെട്ടെന്ന് ഒരു ദുഃഖകാരത്തിലേക്ക് പോയതിന്റെ കാര്യം എന്താ? പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലേ. ശരിക്കും പറഞ്ഞാല് അത് അത് പറയുമ്പോ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെച്ച് പറയട്ടെ, എല്ലാ പാട്ടുകൾക്കും അതിന്റേതായ ഇമോഷൻസ് ഉണ്ട് അല്ലെ. ഈ പാട്ടിന്റെ ഇമോഷൻ ഒന്ന് ഡിഫറെന്റ് തന്നെയാ. അപ്പൊ ആ ഇമോഷൻ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമുക്കത് കൊടുക്കാം. ചേട്ടൻ എന്നിട്ട് കഴിക്കാൻ വന്നു ഒന്ന്?
1: ഇല്ല, കഴിക്കാൻ വേണ്ടിയിട്ടില്ല,
0: 1:30 ആകുമ്പോ വരുമ്പോ അല്ലെ. അപ്പൊ ചേട്ടനോട് പറഞ്ഞാൽ മതി, ഞാൻ ദേ കൊറേ വർഷങ്ങൾക്ക് ശേഷം വിളിച്ചത് അവിടെ ആകാശവാണി കിട്ടിയിട്ടുണ്ട്.
1: ഞാൻ പറഞ്ഞു ഞാൻ ഈ നമ്പർ എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് ഞാൻ ഇത് മറ്റേ വോയിസ് മെസ്സേജ് ഇടുമല്ലോ, അപ്പൊ ഞാൻ അത് ഓൺ ആക്കി വെച്ചിട്ട് അതിനകത്തേക്ക് പിടിച്ച് അങ്ങനെ ഒരു നമ്പർ എടുത്തു. നമ്പർ എനിക്ക് ഇങ്ങനെ കിട്ടേയില്ല. പിന്നെ പേനയും ബുക്ക് ഒക്കെ കൊണ്ടുപോയി എഴുതി എഴുതി, അപ്പൊ ചിലപ്പോ നമ്പർ തെറ്റിപ്പോകും. അങ്ങനെ ഞാൻ ഇത് എടുത്തപ്പോ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകഴിഞ്ഞ് ഞാൻ 2 ദിവസത്തിനും പിന്നെയും വിളിച്ചു, അപ്പഴും കിട്ടണില്ല. അപ്പൊ ഞാൻ ഓർത്തേ ഇന്നെങ്കിലും എനിക്ക് കിട്ടിയാ മതിയായിരുന്നു ദൈവമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട്
0: കിട്ടി. എന്റെ ദൈവമേ, ഒരു കോളിന് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ട് കഷ്ടപ്പാടിന്റെ പുറകിലുണ്ടായിരുന്നു.
1: ഞാൻ എന്നാലും എനിക്ക് മാത്രം കിട്ടണില്ലല്ലോ, എനിക്ക് മാത്രം കിട്ടണില്ലല്ലോ.
0: അതെ, എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ ദൈവത്തോട് ഇത് തന്നെ പറയുമ്പോ ദൈവം വിചാരിക്കുന്നു ദൈവമേ ടാസ്ക് കൂടുതലാണ്, ഇത്തവണ പുള്ളിക്കാരത്തേക്ക് കൊടുക്ക, ഇല്ലെങ്കിൽ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു തോന്നിയുണ്ടാവും. അപ്പൊ ദൈവം വിചാരിച്ചു ഇന്ന് അങ്ങടെ അനീഷ്ചേച്ചിക്ക് ഈ പാട്ടങ്ങൾ വെച്ച് കൊടുത്തു കളയാന്ന് കൊടുക്ക. നമുക്ക് എല്ലാവർക്കും, നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, ഒപ്പം ചേട്ടനും പിള്ളേർക്കും അവിടെ എല്ലാവർക്കും കൂടി ആയിട്ട് കൊടുക്ക. വിളിച്ചതിനും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ഒത്തിരി സന്തോഷം കേട്ടോ.
1: ഓ,
0: എന്താണ് പഠിക്കുന്നത് അല്ലേ? പേരെന്താ?
1: വിസ്മൽ വിനോദ്.
0: വിസ്മൽ വിനോദ്. ഓക്കെ, അപ്പൊ മോനോടും നമ്മൾ അന്വേഷണം എടുത്തു പറയണം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം എന്നാ? ഒത്തിരി സന്തോഷം നമുക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ഒരാള് വിളിച്ച് നമ്മളെ കിട്ടിന്ന് പറയുമ്പോ നമുക്കും അതുപോലെ തന്നെ സന്തോഷമാ. എന്റെ മൊന്നോ, ആ സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് ആകാശദൂതിലെ പാട്ട് കേൾക്കാം കേട്ടോ. എന്റെ പേര് ശ്രീജിത്ത് എന്നാ, ശ്രീജിത്ത് എസ് മോഹൻ എന്നാ പേര്. സന്തോഷം കേട്ടോ, ഇതുപോലുള്ള ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിനാണ് നമ്മുടെ സന്തോഷം. ഓക്കെ എന്നാ, പാട്ട് കേൾക്കാം. ഓക്കെ ശരി ശരി.

0: നമുക്ക് ആക്ച്വലി വേറെ ലാംഗ്വേജ് പോകുമ്പോൾ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അവർക്കൊക്കെ മലയാളം ആക്ടേഴ്സിന് ഭയങ്കര ബഹുമാനമാണ്. പുറത്ത് പോയാൽ അപ്പം തന്നെ അവങ്ക മലയാളി സാർ, അവങ്ക പെരിയ നടികർ സാർ, എന്ത് ആ ഒരു ഫീലാണ്. കാരണം അവർക്ക് എപ്പോഴും എല്ലായിടത്തും എനിക്ക് തെലുങ്കിലാണെങ്കിൽ പോലും കേരള ആർട്ടിസ്റ്റ് സാർ, സൂപ്പർ സാർ, എല്ലാം മലയാള സിനിമ കാണും അവരൊക്കെ.
1: ലിവിംഗ് ടുഗെദർ എന്ന ഫാസൽ ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഡോക്ടർ ലവ്, ഓർഡിനറി, ചെട്ടക്കാരി, അയാളും ഞാനും തമ്മിൽ തുടങ്ങി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായി 30-ലധികം സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടർ ഹേമന്ത് മേനോൻ ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ കൂടെ ഞാൻ വി എസ് സ്മിത. മറക്കാതെ കേൾക്കണേ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ.

പോകാതെ കരിയിലക്കാറ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് മുഴുവൻ ആ രാപ്പകലിലെ ഇമോഷൻസ് ആണ് അല്ലെ. നമ്മുടെ മമ്മൂക്കായും സ്ക്രീനിൽ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഇമോഷൻസ് എല്ലാം മനസ്സിലേക്ക് കയറി വരും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്

0: ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒത്തിരി സന്തോഷിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ഒരു കുറച്ച് അടിപൊളി പാട്ടങ്ങട് കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാവുന്ന മാറ്റം, ഇതാണ് നമ്മുടെ സംഗീതത്തിൻ്റെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ. അടുപ്പിച്ച് കുറേ നല്ല ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ടുകളാണ് കേൾക്കണമെങ്കിൽ മനസ്സിന് എവിടെ നിന്നില്ലാത്ത ഒരു സന്തോഷം ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെയാണ് എത്ര സന്തോഷിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് സാഡായിട്ടുള്ള പാട്ടുകൾ നമ്മളിങ്ങോട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇമോഷൻസ് ഉൾക്കൊള്ളാൻ പറ്റും. ദൈവം ഒരുപക്ഷെ മനുഷ്യന് എല്ലാവിധ വികാരങ്ങളും കൊടുത്തിരിക്കുന്നത് ഇതുപോലെയായിരിക്കും, കാരണം എല്ലാത്തിനും അതിൻ്റേതായ അർത്ഥഫലങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ പാട്ടുകളാണെന്നുണ്ടെങ്കിലും അടിച്ചുപൊളി പാട്ടുകളാണെന്നുണ്ടെങ്കിലും എല്ലാ പാട്ടുകളും നമ്മൾ ആസ്വദിക്കുന്നത്. അതാണ് ഇതിന്റെ സത്യം. തൊട്ട് മുമ്പുള്ള ശ്രോതാവിനോട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആകാശദൂതിലെ പാട്ട് കേട്ടപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. രാപ്പകലിലെ പാട്ട് കേൾക്കുമ്പോഴും മനസ്സിലുള്ള ആ ഇമോഷൻസ് അങ്ങനെയാണ്. അതായത് യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്? ആ വർഗീസ് ഏട്ടാ, ആലുവയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം,
0: അടിപൊളിയായിട്ട് പോണു. ഇപ്പൊ ഒന്ന് മഴയൊക്കെ കുറഞ്ഞു അല്ലേ? ഇപ്പൊ നല്ല തെളിച്ചുണ്ട്. ആ അത് ഇടയ്ക്ക് ആവശ്യത്തിന് മഴ തന്നെ ഉണ്ട്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടെങ്കിൽ മഴ ഒന്ന് മാറി നിന്ന് തരുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. ആ ഇത്തവണ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഇപ്പൊ മഴ ഗ്യാപ്പിട്ട് തന്നെ വന്നല്ലേ. ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? കൊറേ കുറച്ചു നാളായിരുന്നു തോന്നാ വിളിച്ചിട്ട്. ആ ഒത്തിരി ശ്രോതാക്കൾ വിളിക്കുന്നോണ്ടാ. ആ ഇന്ന് അത് ശരിക്കും പറഞ്ഞാൽ ട്രൈ ചെയ്തോണ്ടേ ഇരുന്നാ മതി. അത്ര ഞാൻ പ്രതീക്ഷയില്ലട്ടാ.
1: ഒരിക്കലും പോണില്ല, അത് കാരണം വീട്ടില് തന്നെയല്ലേ.
0: റേഡിയോ പരിപാടി തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
1: റേഡിയോ ആകെ ഒരു സുഹൃത്ത്.
0: പക്ഷെ അങ്ങനെയുള്ള ശ്രോതാക്കളാണ് നമ്മുടെ സന്തോഷം. ജോലിക്ക് പോയിരുന്ന് ഫുൾ ടൈം കേൾക്കണം എന്നല്ല പറഞ്ഞ കേട്ടോ.
1: കാലത്ത് സ്വാഗതം വയ്ക്കുമ്പോൾ തുടങ്ങിയ, പിന്നെ രാത്രി
0: രാത്രിയാണ് ഓഫ് ചെയ്യണേ.
1: ഞാൻ ബാക്കി സുഖരുണ്ട്. കാല് ഇങ്ങനെ ഗൾഫിലായിരുന്നു ഞാൻ. അപ്പൊ ഇപ്പൊ പത്തൊന്നുള്ളെല്ലാം അവിടെ സൗദിയിലായിരുന്നു. ഒരു മോളുണ്ടായി, അതിനൊക്കെ കിട്ടിയിട്ട് ബാധ്യതയൊക്കെ തീർച്ചയായും സ്വസ്ഥമായി, വളരെ സന്തോഷമാണ്. അപ്പൊ പിന്നെ ഈ പിന്നെ
0: അത് മതി. പാട്ടാണ് അത് മതി. നമ്മള് നമ്മുടെ നല്ല കാലത്തിന് മുഴുവൻ നമ്മള് സൗദിയിൽ പോയി കഷ്ടപ്പെട്ട് കുടുംബത്തിനെ നോക്കിയല്ലോ. ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മള് റെസ്റ്റ് എടുക്കാനുള്ള സമയ.
1: മക്കളുണ്ട്, മക്കളൊക്കെ പൊന്നുപോലെ നോക്കണം.
0: അതാണ് അത്രേ ഉള്ളൂ. നല്ല സമയത്ത് നമ്മള് മക്കളെ നോക്കി, ഇപ്പൊ മക്കള് നമ്മളെ നോക്കണം.
1: ഒരു മോളുള്ളൂ, മോള് കൂടെ ഇല്ല, മോള് പുറത്താ. അപ്പൊ മോക്കളെ കൊച്ചുങ്ങളും എന്റെ അടുത്തുണ്ട് ഇവിടെ. ഞാനും ഉണ്ട്, വൈഫും ഉണ്ട്, മരുമോനുണ്ട്. മോനും ബാങ്കില്ല, അപ്പൊ അവൻ പോകും
0: ജോലിക്ക് പോയിക്കോണ്.
1: പിന്നെ ഞങ്ങളാണ് മോക്കും ഇഷ്ടമായിരുന്നു ഇവിടെ ഉള്ളപ്പ.
0: ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്നിട്ട് വീട്ടില്?
1: ഇപ്പൊ വീട്ടില് രണ്ട് മോളുടെ രണ്ട് കൊച്ചുങ്ങളും
0: പിള്ളേര്,
1: ഞാനും വൈഫും മരുമോനും. അവരെന്റെ വീട്ടിലാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മോളല്ലുള്ളൂ, ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇവിടെ.
0: പിള്ളേരുണ്ടെങ്കിൽ തന്നെ നേരം പോകുമല്ലോ.
1: പകരണം മോളും മോനും ഇപ്പൊ എന്റെ അടുത്ത് ഇവിടെ ഇവിടെയാണ് ഫ്രണ്ട്സായിട്ട് എന്റെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ സ്കൂളിൽ ചേർത്താണ്
0: ആലുവ തന്നെ
1: പിള്ളേര്. അപ്പൊ മോള് ഇവിടെ ഇല്ല, മോള് മെഡിക്കൽ ഹോസ്പിറ്റൽ അറിഞ്ഞു ജോലി. അത് കഴിഞ്ഞിപ്പോ ഒരു ഇവിടെ പോയി ഒമാനിലേക്ക്.
0: ഒമാനിലേക്ക് പോയി.
1: അവിടെ ഹിസ്റ്ററിയിൽ കിട്ടി, ഗവൺമെന്റ് ഇതിൽ കിട്ടി. അപ്പൊ ആത്മാസത്വം വരാം.
0: ഓക്കെ ഓക്കെ,
1: ഒരു മാസം ലീവിന് വരാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഉണ്ടാവാൻ പണിഞ്ഞു. അപ്പൊ ഇത് കൊച്ചുങ്ങളൊക്കെ ഇവിടെ സ്കൂളിൽ ചേർത്താണ് കാരണം.
0: കുട്ടികള് കുട്ടികള് ഇവിടെ ഉള്ളപ്പോ നമുക്കേ നമുക്ക് അവരെയൊക്കെ കളിപ്പിച്ചാൽ നമ്മൾക്കൊരു നമുക്കൊരു സന്തോഷമായിട്ട് അങ്ങനെ പൊക്കോളും കേട്ടോ. ഇന്നപ്പോ ഡാൻസിനുള്ള പാട്ടാണോ വെച്ചേക്കുന്നത്? ഏത് പാട്ടാ വെക്കേണ്ടത്? ഇത്ര അടിപൊളി പാട്ട് തന്നെ ആയിക്കോട്ടെ.
1: നല്ലൊരു അടിപൊളി പാട്ട് വെച്ചോ.
0: കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
1: പിന്നെ നിങ്ങളെ എല്ലാ ഇതും പ്രോഗ്രാമുണ്ട്, ഒന്നൊന്നിനൊന്നും വെച്ചോ. എനിക്ക് ഭയങ്കര
0: സന്തോഷം സന്തോഷം.
1: നല്ല പേര്, ഞാൻ ഇങ്ങനെ എല്ലാം കേൾക്കും, മുടങ്ങാ എല്ലാം കേൾക്കും. ഇപ്പോഴും പാട്ട് ഇങ്ങനെ ഉണ്ടാവില്ല പാട്ട്. അത് ആ വാർത്ത വരുമ്പോ മാത്രം ഞാൻ ചിലപ്പോ നോക്കി ഇതുകൊണ്ടൊന്ന് ഈ റൂമിൽ നിന്ന് അങ്ങനെ പോകും.
0: അയ്യോ, വാർത്ത വരുമ്പോ ഓഫ് ചെയ്ത് പോയല്ലേ. നമുക്ക് വാർത്തകളിൽ കൂടിയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് വാർത്ത കൊടുക്കുന്നത്. അറിയണോണ്ടാണ് അല്ലേ.
1: മാത്രല്ല, വാർത്ത വരുമ്പോ ഞാനും ഈ മുറിയിൽ ഇരിക്കുന്നത്
0: അത്രയും നേരം അവിടെ തന്നെ ഇന്ന് കേക്കായിരിക്കും അല്ലേ.
1: ഇങ്ങനെ ഇരിക്കുന്നു. അതായത്.

0: എന്തിനായിട്ട് ചെറുപ്പം മുതലേ റേഡിയോയോട് അഡിക്റ്റ് ആണ് ഞങ്ങൾ. അതായത് അപ്പനുള്ളപ്പം മുതൽ, അപ്പച്ചനുള്ളപ്പോ ആദ്യമായിട്ട് അന്ന് നാഷണൽ ഫാനിക്ക് അത് കേടായിപ്പോ മറത്തി ഇങ്ങനെയൊക്കെ മേടിച്ചു പറഞ്ഞു റേഡിയോ. അന്ന് ടി വി ഒന്നും ഇല്ലാത്ത കാലല്ലേ.
1: ഇന്ന് റേഡിയോയെ സ്നേഹിച്ചുകൊണ്ട് ഒത്തിരി ശ്രോതാക്കൾ വിളിച്ച് പണ്ട് മുതലേ തന്നെ റേഡിയോയുടെ ശ്രോതാക്കളാണെന്ന് പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്.
0: അപ്പൊ അപ്പച്ചനുള്ളപ്പോ മുതൽ റേഡിയോ വീട്ടിലുണ്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഈ ചെറുപ്പമല്ലേ ഈ പാട്ട് ഇതൊക്കെ ഇങ്ങനെ കേട്ട് വളർന്നു. അന്ന് ടി വി ഒന്നും ഇല്ല,
1: അന്ന് മുതലേ റേഡിയോയുടെ ശ്രോതാക്കളാണ്. സന്തോഷം കേട്ടോ, സന്തോഷം.
0: അപ്പൊ ആ ഒരു ഇത് ഇപ്പോഴും എന്റെ രക്തത്തില് അലിഞ്ഞിരുന്നേക്കാണ്.
1: തുടർന്നും അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഇവിടെ ചോദിച്ചിരിക്കുന്നത് സന്തോഷം, സന്തോഷം. എനിക്കും സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം റേഡിയോ ഒത്തിരി സ്നേഹിക്കുന്ന ശ്രോതാക്കൾ നമ്മുടെ ഉണ്ടെന്ന് പറയുമ്പോ സന്തോഷം. കളമശ്ശേരിയാണ് എന്റെ സ്ഥലം.
0: അടുത്ത്
1: എല്ലാം നമ്മൾ ഇവിടുത്തെ കാര്യം തന്നെയാ. അതെ അതെ അതെ, നല്ല നല്ലൊരു പാട്ട് തന്നെ കൊടുക്ക. ഇവിടെ ചോദിച്ചിരിക്കുന്ന നമ്പർ 20 മദ്രാസ് മെയിലില് അടിപൊളി പാട്ട് കൊടുക്കാൻ പറഞ്ഞെന്ന്
0: പറയണ്ടെന്ന്
1: കൊടുത്തുകളയാം, കൊടുത്തുകളയാം. ഏതായാലും വർഗീസാണ് സന്തോഷമായിട്ട് ഇരിക്കുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പോ പിള്ളേരെ കളിപ്പിച്ച് സന്തോഷമായിട്ട് ആലുവയിൽ അടിപൊളിയായിട്ട് പോട്ടെ
0: കേട്ടോ.
1: സന്തോഷം, സന്തോഷം. എന്നാ പാട്ട് കേൾക്കാം നമുക്ക്, ഒത്തിരി സന്തോഷം. പാട്ട് കേൾക്കാം, ഓക്കെ.

0: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ 20 മദ്രാസ് മെയിലെ ആ അടിപൊളി പാട്ട് കേട്ടപ്പോ വർഗീസ് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ആ അടിപൊളി പാട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അടിപൊളി പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ടോ, ആ ഒരു സന്തോഷം. ഇനി ഏതായാലും ആ സന്തോഷം അതുപോലെ തന്നെ ഇനി അടുത്ത ശ്രോതാവിലേക്ക് കൊടുക്കുവാണ്. ആ സന്തോഷത്തോടെ നമ്മൾ വിളിച്ച ശ്രോതാവ് ആരാ നമുക്ക് നോക്കാം. ഹലോ,
1: ബിബിൻ ജോർജ്.
0: ബിബിൻ ജോർജ്,
1: കോട്ടയം
0: അതിരമ്പുഴ. ബിബിനെ, എന്തുണ്ട് വിശേഷങ്ങൾ? അതിരമ്പുഴ എല്ലാം സുഖമായിട്ട് പോകുന്നു?
1: നല്ല മഴയാണ് ഇവിടെ. അപ്പം മഴയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
0: ഇന്നിപ്പോ വീട്ടിലായിരുന്നു.
1: പിന്നെ ആ വർക്കാണ്, ഇവിടെ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ്. അപ്പം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, ഞാൻ മഴയൊക്കെ കാണുന്നു, ഇവിടെ പാട്ട് കേൾക്കുന്നു,
0: അങ്ങനെ പോകുന്നു.
1: പ്രാധാന്യമാണ്. ആ പിന്നെ എന്റെ മമ്മിയെ
0: അയ്യോ അവിടുന്ന് ആരും വിളിക്കണ്ടല്ലോ.
2: യമുനേച്ചിനെയും ബിബിൻ ജോർജിനെയും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മറന്നു കളഞ്ഞു അല്ലേ?
0: അല്ലല്ലോ, ഓക്കെ ഓക്കെ, ഞാൻ ബിബിൻ ബിബിൻ എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പം ഞാനപ്പോ ചോദിക്കുമായിരുന്നു, അപ്പൊ വർക്കിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ചോദിക്കുമായിരുന്നേ. ആ ബിബിൻ, ആ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മള് മറക്കത്തില്ല. എന്റെ ദൈവമേ, നാല് കാലിൽ വീഴേണ്ടി വരും എന്ന് തോന്നണ ഇനി. ഒത്തിരി ഒത്തിരി ശ്രോതാക്കൾ ഇങ്ങനെ വിളിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവാത്തവരൊന്നും അഭിനയിച്ചതല്ലേ, എനിക്ക് മനസ്സിലായി. അല്ല, ഇന്നിട്ട് എന്തുണ്ട്, സുഖമായിട്ട് പോകുന്നു അവിടെ? വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പുറത്ത് നമ്മൾ ഈ മഴയത്തൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാരും പോകുമ്പോ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി സുഖമാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോ ആ സുഖമുണ്ടോ, അതോ വർക്ക് പ്രഷറാണോ?
1: വർക്ക് പ്രഷർ, വർക്ക് കിട്ടുമ്പോ ഉണ്ട് നമുക്ക്, അത്ര മിനിറ്റ് കൂടെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അല്ലാത്തപ്പം നമുക്ക് ഒരുപാട് സമയം കൊല്ല, അതായത് നമുക്കിപ്പം ഉച്ചയേരം ടി വി ഒക്കെ കാണണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് കാണാം, ഭക്ഷണം കഴിക്കാം, നമുക്കൊരു ബ്രെഡ് ഒക്കെ തിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് കടയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കഴിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു ലാഭം ഉണ്ട്.
0: പുറത്തേക്ക് ഈ മഴയത്തൊക്കെ പോയി കഷ്ടപ്പെടണ്ടെന്ന് മാത്രം അല്ലേ? അതെ അതെ, നമ്മുടെ സുഹൃത്തുക്കളെ പൊതുവെ നമ്മളിങ്ങനെ പുറത്തു പോയി നമ്മൾ ഈ മഴയത്തൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പാടാണ് എല്ലാവർക്കും എന്നൊക്കെ പറയുമ്പോ പൊതുവെ നമ്മൾ വർക്ക് ഫ്രം ഹോം എടുക്കുന്നവരോട് നമ്മൾ പറയും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ഈ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യണവര് പറയുവേ, അതൊക്കെ തോന്നലാണ് ഞങ്ങൾ 24 മണി, കാരണം വീട്ടിലാവുമ്പോ 24 മണിക്കൂർ ഈ ലാപ്ടോപ്പും പിടിച്ചോണ്ടിരിക്കുന്നതിനെ കമ്പനിക്ക് അറിയാം എപ്പോഴും അവൈലബിൾ ആണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 8-9 മണിക്കൂർ പണിയെടുത്താൽ പോരെ, ഞങ്ങൾ 24 മണിക്കൂറും പണിയാന്ന് അവര് പറയുവേ.
1: ഞങ്ങള് പിന്നെ ഇതുണ്ട്, ഞങ്ങൾക്ക് വേറെ ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്.
0: യൂട്യൂബ് ചാനൽ എല്ലാം ഉണ്ട്.
1: ഉണ്ട്, ജിവൈബി ഫാമിലി ബ്ലോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിനകത്ത് ഫാമിസ്ട്രിയെ പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്.
0: അത് ശരി. അപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിലപ്പോ വെറുതെ ഇരിക്കുന്നില്ല, ഫുൾ ടൈം ജോലി തന്നെയാണ്.
1: ഫുൾ ടൈം വർക്ക് എല്ലാ നേരം, അതിന് മോണിറ്റൈസേഷൻ കഴിഞ്ഞാണ്, എമൗണ്ട് ഒക്കെ ഉണ്ട്.
0: എമൗണ്ട് ഒക്കെ ഉണ്ട്, അത് അത് മതി അത് മതി, കാര്യം നല്ല രീതിയിൽ പോയാൽ ബാക്കി ഓക്കെ. പുറകിലിരുന്ന് ജയിച്ചിരിക്കുന്ന ഇവിടെ കേൾക്കാട്ടോ, അല്ല ശരിക്കും പറഞ്ഞ ഞാനാ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചത് എല്ലാം എനിക്ക് ഓർമ്മ വന്നിട്ടോ, പെട്ടെന്ന് ഇങ്ങനെ പേര് പറയുമ്പോ പെട്ടെന്ന് ഒരു ക്യാച്ചിങ് ഇതുകൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആളെ മനസ്സിലായി. അപ്പം ഇനിയിപ്പോ ഏതായാലും കിടന്ന് ഉരുളാന്നല്ലാതെ വേറെ മാർഗമില്ല. ഇന്നപ്പൊ ഏത് പാട്ട് കണ്ടു കൊടുക്കണ്ടേ?
1: ഇന്ന് നമുക്ക് വേണ്ടത് പടക്കുന്നതെന്നുള്ള സിനിമയിലെ കളപം തരാന്നുള്ള പാട്ട്.
0: കളബന്ധരാം നല്ല പാട്ടാണ്. ചിത്രേച്ചി പാടി
1: ആണോ? ചിത്രേച്ചി പാടി,
0: ചിത്രേച്ചി പാടി തന്നെ കൊടുക്കാം. അത് സ്പെഷ്യൽ ആയിട്ട് എന്തായാലും യമുനേച്ചിക്കും ഒപ്പം ബിബിനു വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം.
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാവിനും,
0: എല്ലാ
1: ശ്രോതാവിനും
0: ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. അതിന് സ്നേഹത്തോടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചതിനും സന്തോഷം, ഒത്തിരി സന്തോഷം. എന്തായാലും പാട്ട് കേൾക്കാം. ഓക്കെ എന്നാ.

എബിനേച്ചയ്ക്കും ബിബിനും വേണ്ടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. ഏതായാലും പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ശ്രോതാക്കൾക്ക് അറിയാം, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ലൈവ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് നേരിട്ട് തന്നെ വിളിച്ചിട്ട് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചില സമയങ്ങൾ അങ്ങനെ വിട്ടുപോകും. പക്ഷെ നമ്മളുടെ ശ്രോതാക്കളെല്ലാം തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ഇടക്കൊക്കെ അങ്ങനെ ഞാൻ മറന്നു പോകുന്നുള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇടക്കിടക്ക് ഇതുപോലെ ശ്രോതാക്കളുടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓൾക്കാറുണ്ട്. നമ്മുടെ ആലപ്പുഴയിലുള്ള ചേട്ടൻ, നമ്മുടെ റോട്ടിലേക്ക് സ്പീക്കർ തിരിച്ചു വെക്കുന്ന നമ്മുടെ ബഷീർ അബു ഒക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പോഴും ലോട്ടറി വിൽക്കുന്ന ചേട്ടൻ, നമ്മുടെ ഇളമക്കരയിലെ ചേട്ടൻ പറയുമ്പോൾ ആ ചേട്ടൻ ഇവിടെ ഇതെല്ലാം ഓർക്കുന്നുണ്ടാവും. ഇടയ്ക്ക് നമ്മുടെ രശ്മി ചേച്ചി ഇതുപോലെ തന്നെ നമ്മുടെ വൈക്കത്തുനിന്ന് വിളിക്കുമ്പോൾ അവിടെ പപ്പട വരെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക, നിങ്ങളുടെ റേഡിയോ ഞങ്ങൾ ഫാക്ടറിയിൽ കേൾപ്പിക്കുന്ന ആ ചേച്ചി ഈ പറയുന്ന കേൾക്കണ്ടാവും, അല്ലെ എല്ലാവർക്കും കേൾക്കണ്ടാവും. ഇതുപോലെ തന്നെ ഈ കുറച്ച് മുമ്പുകളിൽ നമ്മുടെ യമുന ചേച്ചി ഇതുപോലെ യൂട്യൂബ് ചാനലിട്ട് നാട്ടുകാരെ പേടിപ്പിക്കണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ സീറ്റിൽ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വിട്ടുപോകും. ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും ശ്രോതാവ്, ദൈവമേ പരിചയമില്ലാത്ത

0: ശ്രോതാവണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത കോൾ എടുക്കുവാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: എന്റെ പേര് സീന വിനു.
0: സീന വിനു, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, ഞാൻ ആദ്യമായിട്ടാ വിളിക്കുന്നത്.
0: ഓ, ഭാഗ്യം.
1: മെസ്സേജ് അയക്കാറുണ്ട് വാട്സപ്പിലേക്ക്.
0: വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന സീന ചേച്ചിയാണിത്.
1: ആ, അതെ അതെ,
0: വിളിക്കുന്ന ആദ്യമായിട്ടാണ്.
1: അതെ അതെ.
0: എന്താ ഇന്ന് വിളിക്കാൻ തോന്നിയത്?
1: ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുവാ, കിട്ടുന്നില്ല, അതുകൊണ്ടാ വിളിക്കണുണ്ട് ഞാൻ. ഇന്ന് ഞാൻ ആദ്യം വിളിച്ചപ്പോ ബെല്ലടിച്ചു.

0: പെരുവ
1: പിറവത്തിന് കഴിഞ്ഞിട്ട്
0: ബോർഡർ
1: എറണാകുളം എറണാകുളം അപ്പൊ പിറവ കോട്ടയം പിന്നെ ഒരു ബോർഡർ ആയിട്ട് വരും പെരുവ.
0: പെരുവയിൽ വന്നിട്ട് മഴയൊക്കെ തറക്കണ്ടോ?
1: ആ മഴ ഇടയ്ക്ക് മഴ പെയ്യും, ഇപ്പൊ തെളിഞ്ഞിരിക്കുവാ, ഇപ്പൊ മഴ ഇല്ല, ചിരുവപ്പാട് ഭയങ്കര മഴയായിരുന്നു. അങ്ങനെയൊക്കെ
0: മഴയൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങണ്ടെന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നോ?
1: അല്ലല്ലോ, ഞാനിവിടെ കടയിൽ തയ്യലാണ്. എനിക്ക്
0: അപ്പൊ ജോലിക്കിടയിൽ വിളിച്ചാണല്ലേ?
1: ജോലിക്ക് ഞാനിങ്ങനെ പാട്ട് കേട്ടിരുന്ന ജോലി ചെയ്യുന്ന, റേഡിയോയാണ് എന്റെ കൂട്ടുകാരി, ഞാൻ തന്നെ ഉള്ളു തയ്ക്കാനായിട്ട്.
0: തയ്ക്കാനായിട്ട്
1: അപ്പം ഞാൻ റേഡിയോയും കേട്ട്, റേഡിയോയും ഞാനുമാണ്, ഞങ്ങൾ ഭയങ്കര കൂട്ട.
0: മതി മതി മതി, ആ കൂട്ട എന്നും വെച്ചാ മതി. ഒപ്പം തന്നെ നമുക്ക് ജോലി എടുക്കുമ്പോ ഒരു ആ എനർജി മുഴുവൻ കിട്ടിക്കോളും നല്ല പാട്ടുകൾ കേൾക്കുമ്പോ.
1: റേഡിയോ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു രക്ഷയില്ല, അതില്ലാണ്ട് പറ്റിയല്ല എനിക്ക്.
0: ആ റേഡിയോ സ്ഥിരം നമ്മൾ റേഡിയോ കേട്ട് കഴിഞ്ഞാല് നമ്മളിപ്പോ വീട്ടിൽ, ഇപ്പൊ എന്റെയും കുട്ടിക്കാലത്ത് ഇതുപോലെ തന്നെ വീട്ടിൽ അച്ഛനും ഇതുപോലെ റേഡിയോ വെക്കുന്ന ശീലം, ആകാശവാണി കേൾക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിലോ പണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ റേഡിയോക്ക് എന്തെങ്കിലും പറ്റിയിട്ടൊക്കെ നമ്മൾ കേൾക്കായിരുന്നു കഴിയുമ്പോ ഭയങ്കര സൈലൻസ് ആയിരിക്കും നമുക്ക്. അങ്ങനെ ഭയങ്കര ഇത് കേട്ടില്ലേ പോലും അവിടെ അവിടെ എപ്പോഴും പ്ലേ ചെയ്ത് വെക്കണം രാവിലെ മുതൽ.
1: അതെ അതെ, എനിക്കും അങ്ങനെ തന്നെ. ഞാനും കുഞ്ഞിലേ തൊട്ട് റേഡിയോ കേൾക്കണം, ആ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട്, കടയിലുണ്ട്. കടയിൽ വന്ന വഴി ഞാൻ റേഡിയോ വാങ്ങിച്ചിട്ട്.
0: ഏതായാലും ആ റേഡിയോയിലെ പാട്ട് കേട്ടുകൊണ്ട് തന്നെ രണ്ട് ചുരിദാർ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റട്ടെ.
1: കടയില് കർട്ടൻ തയ്യലാണ്,
0: കർട്ടനാണ് തയ്ക്കണേ അല്ലേ? അപ്പൊ ഒരു 10 കർട്ടൻ കൂടുതൽ അങ്ങ് തയ്ക്കാൻ പറ്റട്ടെ. കാര്യം സെറ്റാക്കി. അപ്പൊ ആ സന്തോഷത്തിൽ ഏത് പാട്ടാ വേണ്ടേ?
1: ഉള്ളടക്കം സിനിമയിലെ പാതിരാമഴയതോഗാനം പാടി.
0: ഞാൻ കുറച്ചു മുമ്പ് ചോദിക്കുമായിരുന്നു, എല്ലാവിധ ഇമോഷൻസും നമുക്ക് വേണം, അതുകൊണ്ട് തന്നെ ദുഃഖഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കണം എന്ന് പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും നമുക്ക് പാതിരാമഴയതോ കേൾക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടി.
1: അതെ, ദുഃഖഗാനമാണെങ്കിലും അത് ഭയങ്കര രസമല്ലേ?
0: തീർച്ചയായിട്ടും, എന്തോരം ഡെപ്ത് ഉള്ള പാട്ടാ, നല്ല കേട്ടിരിക്കാൻ സുഖമുള്ള പാട്ടാ.
1: പാർവതി അശോകനും
0: ഒക്കെ. അതെ, സത്യം സത്യം. അതെ, അതൊക്കെ ആ ഓർമ്മകളും അല്ലെ പാട്ടിന്റെ സുഖം അതാ. എപ്പോഴും നമ്മുടെ കലാകാരന്മാര് നമുക്ക് തന്നേക്കുന്ന ഒരു സമ്മാനം അല്ലെ, വലിയൊരു ഗിഫ്റ്റാ ഈ പാട്ടുകളെല്ലാം.
1: എന്നാ
0: പിന്നെ പാട്ട് കേട്ടാലോ?
1: ഭയങ്കര സന്തോഷം കേട്ടോ.
0: ഞങ്ങൾക്കും സന്തോഷം. സീനിയേഴ്സ് ഏതായാലും വിളിച്ച്, ഇത്രയും ആദ്യമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വിളിച്ച് നമ്മളോട് സംസാരിച്ചു. ഒപ്പം തന്നെ ഇന്ന് 10 കർട്ടൻ കൂടുതൽ തയ്ക്കാനും പറ്റും, അതിന്റെ സന്തോഷം നമുക്കുണ്ട്. എന്നിട്ട് തയ്ക്കാതിരിക്കല്ലേ കേട്ടോ.
1: ഞാൻ
0: എന്റെ തലയ്ക്ക്
1: പോകുന്ന
0: റേഡിയോ വെച്ചിരിക്കണം, മാറി വിളിക്കുവാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അവിടെ എല്ലാവരോടും അന്വേഷണം ഒക്കെ പറയണം.
1: ഓക്കെ,
0: പരിപാടികളൊക്കെ ഇനിയും കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി,
0: ഒത്തിരി സന്തോഷം വിളിച്ചാൽ കേട്ടോ. ശരി.

ഒരു മണി കഴിഞ്ഞ 57 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിച്ച എല്ലാ ശ്രോതാക്കളും തന്നെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് റേഡിയോടുള്ള ഇഷ്ടം പറഞ്ഞത്. ഓരോ ശ്രോതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാ ശ്രോതാക്കളും ഒരുപോലെ തന്നെ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങൾ പോലെ കണ്ടുകൊണ്ടാണ് ആകാശവാണി നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നതെന്നുള്ളതാണ്. ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ യാത്ര പറയുന്നത്. ഏതായാലും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും എല്ലാ ശ്രോതാക്കളോടും, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളോടും, വിളിക്കുന്ന ശ്രോതാക്കളോടും, പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഒരു പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വിളിച്ചിട്ട് കിട്ടണല്ലാന്ന് ഒത്തിരി വിഷമം പറഞ്ഞ എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഒരു പാട്ട് കൊടുത്തുകൊണ്ട്, നീലഗിരി എന്ന സിനിമയിലെ ഒരു 3 മിനിറ്റുള്ള പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഇവർ ചോദിച്ചിൽ നിന്നും യാത്ര പറയുന്നത് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 31 മിനിറ്റും 34 സെക്കൻഡും. ഇനി കേൾക്കാം ലോക ഓളപ്പെരുക്കം.
1: ലോകകപ്പ് ഓളപ്പെരുക്കം 2026.

0: ഫിഫ വേൾഡ് കപ്പ് അതിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റൌണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ടീമുകൾ കപ്പ് സാധ്യതകൾ നിലനിർത്താനായി പൊരുതിയപ്പോൾ ചില വമ്പൻ ടീമുകൾ പുറത്തായി. ജർമ്മനിയും ഡച്ച് ടീമും അക്കൂട്ടത്തിൽപ്പെടുന്നു. റൌണ്ട് ഓഫ് 32 ജീവൻ മരണ പോരാട്ടമാണ് നടന്നത്. അവസാന നിമിഷങ്ങളിൽ ഫലങ്ങൾ മാറിമായുന്ന ആവേശമാണ് ഈ മത്സരങ്ങൾ നൽകിയത്. ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, 9 ആഫ്രിക്കൻ ടീമുകൾ യോഗ്യത നേടിയെങ്കിലും കുറേയധികം ടീമുകൾ 16 യോഗ്യത കയറിയില്ല എന്നതാണ്. എങ്കിലും കഠിനമായ മത്സരങ്ങളിൽ എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഇക്കൂട്ടർ ലോകകപ്പ് വേദിയിൽ നിന്ന് പിൻവാങ്ങിയത്. ആവേശം തുടിക്കുന്ന ഗ്രൂപ്പ് 32 പോരാട്ടങ്ങളെക്കുറിച്ചും 16 വരുന്ന ടീമുകളെക്കുറിച്ചും വിവരണം നൽകുന്നു സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.
1: ലോകകപ്പിലെ നോക്കൌട്ട് മത്സരങ്ങൾ തുടരുന്നു, അട്ടിമറികളും തുടരുന്നു. ടൂർണമെന്റിലെ വമ്പൻ ടീമുകളായ ജർമ്മനിക്കും നെതർലൻഡിനും മടക്ക ടിക്കറ്റ് കിട്ടുന്നതും ഇംഗ്ലണ്ടും ബ്രസീലും പോർച്ചുഗലും ബെൽജിയവുമെല്ലാം അവസാന ഘട്ടത്തിൽ കളിപിടിക്കുന്നതും കണ്ടു. അതേസമയം ജപ്പാനെയും കോങ്കോയെയും പോലുള്ള പുതുശക്തികൾ കടുത്ത പോർവീര്യം പുറത്തെടുത്ത് പുറത്താവുന്നതും കണ്ടു. മത്സരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. അട്ടിമറികളുടെ ദിനം എന്ന് വിശേഷിപ്പിക്കണം ബ്രസീലും ജർമ്മനിയും നെതർലാൻഡുമെല്ലാം കളത്തിലിറങ്ങിയ മത്സരങ്ങളുടെ ദിവസത്തെ. ബ്രസീലും പരാഗ്വയും മൊറോക്കോയും ജയം കണ്ട ദിവസം ജർമ്മനിക്കും നെതർലാൻഡിനും കണ്ണുനീരിന്റേതായി. ബ്രസീൽ ജപ്പാൻ. അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കാൻ ബ്രസീൽ അനുവദിച്ചില്ല. ജപ്പാന്റെ വെല്ലുവിളി 2-1 മറികടന്ന് അവർ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ആദ്യ പകുതിയുടെ തുടക്കം തൊട്ട് ആക്രമിച്ചത് ബ്രസീലായിരുന്നുവെങ്കിലും ഖാനതികളെ നടുക്കിക്കൊണ്ട് ഗോളടിച്ചത് ജപ്പാനാണ്. ഗോൾ സ്കോർ ചെയ്ത സാനോയുടെ മാത്രം മിടുക്കിൽ പിറന്ന ഗോൾ. മിസ്പാസ് റാഞ്ചി എടുത്ത് കുതിച്ച സാനോ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത വെടിയുണ്ട ബ്രസീലിനെ നടുക്കി. രണ്ടാം പകുതിയിൽ പക്ഷേ കളത്തിൽ കണ്ടത് മറ്റൊരു ബ്രസീലിനെ ആയിരുന്നു. ഹെൻറിക് ഇറങ്ങിയത് അവരുടെ നീക്കങ്ങളുടെ ഗതിവേഗം കൂട്ടി. 52 മിനിറ്റിനും 57 മിനിറ്റിനും ഇടയിൽ 4 ഗോൾ ശ്രമങ്ങൾ. ഗുയിമെറസിന്റെ ഹെഡർ സുസുക്കി തടഞ്ഞു. പിന്നാലെ ടോമിയാസുവും സുസുക്കിയും ചേർന്നുള്ള ഗോൾ ലൈൻ സേവ്. തൊട്ടു പിന്നാലെ ബ്രസീലിന്റെ ഗോൾ. ഗബ്രിയേലിന്റെ തകർപ്പൻ പാസിൽ കാസിമേറയുടെ ഹെഡർ. സ്കോർ 1-1. ഇതിനു പിന്നാലെ വിനീഷ്യസിന്റെ തകർപ്പനോട്ടവും അടിയും കണ്ടു. പക്ഷേ ഗോളി സുസുക്കി വീണ്ടും ജപ്പാന്റെ രക്ഷകനായി. ഒടുവിൽ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങവെ മാർട്ടിനെല്ലിയുടെ വിജയഗോൾ. ഗുയിമെറസിന്റെ അസിസ്റ്റ് പിടിച്ചെടുത്ത് ശാന്തമായ ഫിനിഷ്. 2-1 ബ്രസീൽ പ്രീ ക്വാർട്ടർ. ജർമ്മനി പരാഗ്വേ. നോക്കൌട്ടിലെ ആദ്യ അട്ടിമറിയിൽ ജർമ്മനിയെ വീഴ്ത്തി പരാഗ്വേ പ്രീ ക്വാർട്ടറിൽ. എക്സ്ട്രാ ടൈമും കടന്ന ടൈബ്രേക്കറിലേക്കു നിന്ന മത്സരത്തിനൊടുവിലായിരുന്നു ലാറ്റിൻ അമേരിക്കൻ ടീമിന്റെ ജയം. മുഴുവൻ സമയവും അധിക സമയവും പൂർത്തിയായപ്പോൾ കളി 1-1 സമനിലയിലായിരുന്നു. ഗലാസ്ട്രയുടെ അസിസ്റ്റിൽ എൻസിസോ അടിച്ച ഗോളിൽ പരാഗ്വേ

യാണ് ആദ്യം മുന്നിലെത്തിയത്. വീര്യം വിടാതെ പൊരുതിയ ജർമ്മനി കൈ ഹാവേർട്സിന്റെ ഗോളിൽ സമം പിടിച്ചു. ഫ്ലോറൻവിഡ്സിന്റെ അസിസ്റ്റ്. സ്കോർ 1-1. ജർമ്മനി തന്നെ പിന്നെയും ആധിപത്യം തുടർന്നുവെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. ഒടുവിൽ ഷൂട്ടൌട്ട് എന്ന അനിവാര്യത. കൈ ഹാവേർട്സിന് പിഴവ് പറ്റുന്നത് കണ്ടുകൊണ്ടാണ് ഷൂട്ടൌട്ട് തുടങ്ങിയത്. അവസരം മുതലെടുത്ത് മൗറീഷ്യോ പരോഗയെ മുമ്പിലെത്തിച്ചു. തുടർന്ന് ജോഷാ കിമിച്ചും ജമാൽ മുസിയലയും ജർമ്മനിക്കായി പെനാൽറ്റി പിഴവില്ലാതെ വലയിലെത്തിച്ചു. ഗോമസും ഗലാർഡയും പെരാഗയുടെ കിക്കുകളും ഗോളാക്കി മാറ്റി. അപ്പോഴും പരാഗയ 3-2 മുമ്പിൽ തന്നെയായിരുന്നു. നാലാം കിക്കെടുത്ത ജർമ്മനിയുടെ വോൾട്ടേഴ്സിനും പരാഗയുടെ സനാബിറയ്ക്കും പിഴച്ചു. അമീരി ജർമ്മനിയുടെ 5th കിക്ക് വലയിലെത്തിച്ചതോടെ 3-3 സമനില. പരാഗയുടെ അവസാന കിക്കെടുക്കാൻ വന്ന ബാൽബൂയിന സ്കോർ ചെയ്തിരുന്നു എങ്കിൽ മത്സരം അവിടെ തീർന്നേനെ. പക്ഷെ പിഴച്ചു. അതോടെ സടണ്ടത്തിലേക്ക്. തായുടെ ആദ്യ അടി ബാറിന് മീതെ പറന്നപ്പോൾ കളി ജയിക്കാൻ പരാഗയ്ക്ക് വീണ്ടും അവസരം. ഇത്തവണ കാനലേക്ക് പിഴച്ചില്ല. ഷൂട്ടൌട്ട് കടമ്പ കടന്ന് പരാഗ്വേ പ്രീ ക്വാർട്ടറിൽ. നെതർലാൻഡ് മൊറോക്കോ. വീണ്ടും ഒരു ഷൂട്ടൌട്ട് വിധി നിർണയിച്ച റൌണ്ട് 32 മത്സരത്തിൽ മറ്റൊരു അട്ടിമറി കൂടി. മൊറോക്കോ താരസമ്പന്നമായ നെതർലൻഡിനെ വീഴ്ത്തി. സാധാരണ സമയത്ത് സ്കോർ 1-1 ആയിരുന്നു. ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് കളിയിൽ ഉടനീളം പുറത്തെടുത്ത്. ആദ്യ പകുതി പക്ഷേ ഗോൾരഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ നെതർലൻഡാണ് ആദ്യം സ്കോർ ചെയ്തത്. സോമർവിൽ വീണുകിടന്ന് നൽകിയ അസിസ്റ്റ്. കോഡി ഗാക്പോ ബോക്സിൽ നിന്ന് ഗോളിലേക്ക് തൊടുത്തു. കളി 73 മിനിറ്റ് പിന്നിട്ടിരുന്നു അപ്പോൾ. പിന്നീടൊരു തിരികെ വരെ ഉണ്ടാവില്ല എന്ന് കരുതിയ ഘട്ടത്തിൽ പക്ഷേ മൊറോക്കോ സമനില നേടി. ഇസാ ദിയോഫിന്റെ തകർപ്പൻ ഹെഡർ. 1-1. അധിക സമയത്ത് കളി ജയിക്കാൻ മൊറോക്കോക്കാണ് അവസരം ലഭിച്ചത്. പക്ഷേ ക്ലോസ് റേഞ്ചിൽ നിന്നും റഹീമിക്ക് പിഴച്ചു. വെർബോഗൻ ഡച്ചിന്റെ രക്ഷകനായി. പിന്നീട് ഷൂട്ടൌട്ട്. പിഴവുകളുടെ പരമ്പര തന്നെ അരങ്ങേറിയ ഷൂട്ടൌട്ട്. നെതർലൻഡിന്റെ കൂപ്പ് മൈനറുടെ കിക്ക് ഗോളായി മാറി. തൊട്ടു പിന്നാലെ മൊറോക്കോയുടെ റയാനയുടെ അടി ബാറിൽ തട്ടി മടങ്ങി. ഡച്ചുകാരുടെ അടുത്ത കിക്കെടുത്ത ക്ലൈവർട്ടിന്റെ അടി പോസ്റ്റിൽ തട്ടി മടങ്ങി. റഹീമിയുടെ അടി ഗോൾ. സ്കോർ 1-1. പിന്നാലെ വേഹോസ്റ്റും തെൽബിയും സ്കോർ ചെയ്തു. ടിംബർ എടുത്ത 4th കിക്ക് പോസ്റ്റിന് പുറത്തേക്ക്. മൊറോക്കോയുടെ 4th കിക്കും പാളി. അഷ്റഫ് ഹക്കീമിയുടെ അടി പോസ്റ്റിൽ തട്ടി മടങ്ങി. 5th കിക്കെടുത്ത നെതർലാൻഡിന്റെ സോമർവില്ലിന്റെ അടി ഗോളി സോബ്നു തടുത്തിട്ടു. മൊറോക്കോയുടെ 5th കിക്കെടുക്കാൻ എത്തിയത് സൈബാരി. പിഴവില്ലാതെ വലയിൽ. മൊറോക്കോക്ക് ജയം. പ്രീ ക്വാർട്ടറിൽ ഇടം. നോർവേ ഐവറി കോസ്റ്റ്. തുല്യശക്തികളായ ടീമുകളുടെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം കണ്ട മത്സരത്തിൽ ഒടുവിൽ ജയം നോർവേക്ക്. ഐവറി കോസ്റ്റിന്റെ വെല്ലുവിളി 2-1 മറികടന്ന് നോർവേ അടുത്ത മത്സരത്തിൽ ബ്രസീലിനെ നേരിട്ടു. ഒപ്പത്തിനൊപ്പം കളി കണ്ട മത്സരത്തിൽ ന്യൂസയുടെ തകർപ്പൻ ഗോളോടെയാണ് നോർവേ സ്കോറിംഗ് തുടങ്ങിയത്. രണ്ട് പ്രതിരോധക്കാരെ കബളിപ്പിച്ച സുന്ദരൻ ഗോൾ. 74th മിനിറ്റിൽ അഹമ്മദ് ദിയാലോ ആഫ്രിക്കൻ ടീമിനായി സമനില പിടിച്ചു. വ്യക്തിഗത മികവിന്റെ ഉദാഹരണമായ മറ്റൊരു നല്ല ഗോൾ. 1-1. പക്ഷേ 86th മിനിറ്റിൽ സ്റ്റാർ സ്ട്രൈക്കർ ഹാലണ്ട് വിശ്വരൂപം കാണിച്ചു. ബർഗിന്റെ പാസിൽ ലളിതമായ ടാപ്പിൽ. 2-1. അവസാന നിമിഷങ്ങളിൽ അഹമ്മദ് ദിയാലോയുടെ അടി നോർവേ ഗോളി ബാറിന് മീതെ കൂടി കുത്തിയകറ്റിയതോടെ നോർവേക്ക് ജയം സ്വന്തം. ഫ്രാൻസ് സ്വീഡൻ. ഫ്രാൻസിനെ തടയാൻ ഇത്തവണ ആർക്കാണ് കഴിയുക? ഈ ചോദ്യം വീണ്ടും ഉയർത്തി നിലവിലെ റണ്ണറപ്പുകളുടെ കുതിപ്പ്. ഏകപക്ഷീയമായ 3 ഗോളിന് സ്വീഡനെ മുക്കി ഫ്രാൻസ് പ്രീ ക്വാർട്ടർ. 45th മിനിറ്റിൽ എംബാപ്പെയാണ് സ്കോറിംഗ് തുടങ്ങിയത്. ഡെംബെല്ലയുടെ അസിസ്റ്റ്. ഇടവേള സമയം വരെ സ്വീഡനെ കൂടുതൽ ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് രക്ഷിച്ചത് ഗോൾ കീപ്പർ സെറ്റർസോമിന്റെ സേവുകളാണ്. 2nd പകുതിയിൽ 53rd മിനിറ്റിൽ ബാർക്കോല ഫ്രാൻസിന്റെ 2nd ഗോൾ അടിച്ചു. ഒലീസയുടെ അസിസ്റ്റ്. 74th മിനിറ്റിൽ ഒലീസയുടെ മറ്റൊരു പാസ് കൂടി ഗോളിലേക്ക് തൊടുത്ത് എംബാപ്പെ ഫ്രഞ്ച് ജയം പൂർത്തിയാക്കി. ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ 10th ഗോൾ നേടിയ എംബാപ്പെ പുതിയ റെക്കോർഡും തന്റെ സ്വന്തം പേരിൽ കുറിച്ചു. മെക്സിക്കോ ഇക്വഡോർ. ഈ ലോകകപ്പിൽ കറുത്ത കുതിരകൾ ആയേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ടീമുകളിൽ ഒന്നാണ് മെക്സിക്കോ. ആ പ്രതീക്ഷയെ സാധൂകരിക്കും മട്ടിലാണ് അവരുടെ കുതിപ്പ്. ഇതുവരെ കളിച്ച കളികളിൽ ഒന്നിൽ പോലും ഗോൾ വഴങ്ങിയിട്ടില്ലാത്ത ആതിഥേയർ റൌണ്ട് ഓഫ് 32 ആദ്യ കളിയിലും എതിരാളികൾക്ക് അവസരമൊന്നും നൽകാതെ 2-0 ജയിച്ചു കയറി പ്രീ ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. 1nd പകുതിയുടെ 22nd മിനിറ്റിൽ ക്വിനോസും 31nd മിനിറ്റിൽ വെറ്ററൻ താരം റൌൾ ഹിമിനസും ഗോൾ നേടി. 2nd പകുതിയിൽ ഇക്വഡോർ ഒന്ന് തള്ളിനോക്കിയെങ്കിലും കാര്യമായ സ്വാധീനമുണ്ടാക്കാനായില്ല. ഉറച്ച പ്രതിരോധം ചമച്ച മെക്സിക്കോ കളി ജയിച്ചു. ഇംഗ്ലണ്ട് കോംഗോ റിപ്പബ്ലിക്. അവസാനം വരെ ആവേശം നിറഞ്ഞിരുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കോംഗോ കീഴടങ്ങി. 2-1 ഇംഗ്ലണ്ടിന് ജയം. കോംഗോയുടെ ആദ്യ നീക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച ഗോൾ പിറന്നു. ഒറ്റയ്ക്ക് ബോക്സിലേക്ക് കുതിച്ച സിബാങ്കിന്റെ അടി തടയാൻ പിക്ഫോർഡിന് കഴിഞ്ഞില്ല. 1-0. സമനിലയ്ക്ക് ഇംഗ്ലണ്ട് കൊണ്ടുപിടിച്ചു ശ്രമിച്ചു എങ്കിലും കോംഗോ പ്രതിരോധം, വിശേഷിച്ച് അവരുടെ ഗോൾ കീപ്പർ ഉംബാസി എല്ലാം വിഫലമാക്കി. ഉജ്ജ്വലമായ 5 സേവുകളാണ് ഈ കീപ്പർ പുറത്തെടുത്തത്. 2nd പകുതിയിൽ കോച്ച് ടുഷൽ വരുത്തിയ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിനെ രക്ഷിച്ചു. പകരക്കാരനായി ഇറങ്ങിയ ആന്റണി ഗോർഡന്റെ പാസിൽ ഹെഡറിലൂടെ
ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ 74 മിനിറ്റിൽ ഒപ്പമെത്തിച്ചു. 85 മിനിറ്റിൽ ഗോർഡന്റെ തന്നെ മറ്റൊരു പാസ് പിടിച്ച് കെയ്ൻ വീണ്ടും സ്കോർ ചെയ്തു 2-1. അവസാന സെക്കൻഡിലെ

0: സിറ്റിക്ക് ഗോൾ കണ്ടെത്താനാവാതെ പോയതോടെ കോംഗോയുടെ ഈ ലോകകപ്പിലെ വീരോചിത പോരാട്ടത്തിന് അവസാനമായി. സെനഗൽ ബെൽജിയം മറ്റൊരു ത്രില്ലർ മത്സരത്തിൽ സെനഗലിന്റെ വെല്ലുവിളി മറികടന്ന ബെൽജിയത്തിന് 3-2 ജയത്തോടെ പ്രീ ക്വാർട്ടർ പ്രവേശം. 24-ാം മിനിറ്റിൽ ഹബീബ് ദിയാറയും 55-ാം മിനിറ്റിൽ ഇസ്മായിൽ അസാറും നേടിയ ഗോളുകൾക്ക് സെനഗൽ വിജയമുറപ്പിച്ചു എന്ന് കരുതിയതാണ്. എന്നാൽ കളിയുടെ അന്ത്യഘട്ടത്തിൽ ലുക്കാക്കുവും യൂറി ടെലമൻസും ബെൽജിയത്തിന്റെ രക്ഷകരായി. സ്കോർ 2-2. അധിക സമയത്തെ കളിയുടെ അവസാന നിമിഷത്തിൽ ലഭിച്ച പെനാൾട്ടി ലക്ഷ്യത്തിലെത്തിച്ച് ക്യാപ്റ്റൻ ടെലമൻസ് തന്നെ ടീമിന്റെ നായകനാവുകയും ചെയ്തു. അമേരിക്ക ബോസ്നിയ. ബോസ്നിയയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച ആതിഥേയ രാജ്യമായ അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ കടന്നു. ബാലഗോൺ അടിച്ച ഗോളിൽ 1-ാം പകുതിയിൽ മുന്നിട്ട് നിന്ന അമേരിക്കയ്ക്ക് 2-ാം പകുതിയിൽ ബാലഗോണിന്റെ സാന്നിധ്യം നഷ്ടമാവുന്നതും കണ്ടു. നേരിട്ടുള്ള ചുവപ്പ് കാർഡ്. എതിരാളികളുടെ 6 എണ്ണം കുറഞ്ഞത് മുതലാക്കാൻ ബോസ്നിയയ്ക്ക് കഴിഞ്ഞില്ല. 82-ാം മിനിറ്റിൽ ഫ്രീ കിക്കിൽ നിന്നും ഗോൾ കണ്ടെത്തി ടിൽമാൻ USAയുടെ ജയം ഉറപ്പിച്ചു. സ്പെയിൻ ഓസ്ട്രിയ. കളിയുടെ ഒരു മേഖലയിലും എതിരാളികൾക്ക് അവസരം നൽകാതെ കളിച്ച സ്പെയിൻ ഓസ്ട്രിയയെ മടക്കമില്ലാത്ത 3 ഗോളിന് തകർത്ത് പ്രീ ക്വാർട്ടറിൽ കടന്നു. പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് ആക്രമിക്കുന്ന രീതി തുടർന്ന സ്പെയിനിനായി ഒസ്റ്റാംബൂൾ 2 വട്ടം വലവുലുക്കി. മറ്റൊന്ന് ഫോറോ പെഡ്രോ നേടി. ഇടതുവിങ്ങിൽ തകർത്തു കളിച്ച മാർക്ക് കുക്കറയ 2 അസിസ്റ്റുകളുമായി തിളങ്ങി. പോർച്ചുഗൽ ക്രൊയേഷ്യ. ലോകകപ്പ് കണ്ട മറ്റൊരു ആവേശപ്പോരിൽ ഒടുവിൽ ജയം പോർച്ചുഗലിന്. പുരുതി വീണ ക്രൊയേഷ്യക്കെതിരെ 2-1 ജയം. ഒപ്പത്തിനൊപ്പം നിന്ന ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതിയിൽ ഇവാൻ പെരിസിച്ച് 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയെ മുമ്പിലെത്തിച്ച ഗോൾ നേടി. വൈകാതെ 68-ാം മിനിറ്റിൽ റൊണാൾഡോ പെനാൾട്ടി ഗോളാക്കി മാറ്റി പോർച്ചുഗലിനെ ഒപ്പമെത്തിക്കുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് തോന്നിയ കളിയിൽ പുതിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത് 94-ാം മിനിറ്റിലാണ്. റാമോസിന്റെ ഹെഡർ ഗോൾ. കളിയുടെ 5 സെക്കൻഡിൽ ക്രൊയേഷ്യ സമം പിടിച്ചു എന്ന് തോന്നിയെങ്കിലും വാർ നിർണയത്തിൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. പോർച്ചുഗലിന്റെ പ്രീ ക്വാർട്ടറിലെ എതിരാളി സ്പെയിനാണ്. അൾജീരിയ സ്വിറ്റ്സർലാൻഡ്. പൊരുതി കളിച്ച അൾജീരിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് സ്വിസ്സിന് പ്രീ ക്വാർട്ടർ പ്രവേശം. 1-ാം പകുതിയുടെ 10-ാം മിനിറ്റിൽ എംബോളയും 2-ാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ ഇൻഡോയിയും ഗോളടിച്ചു. അവസാന ഘട്ടത്തിൽ തുടരെ മാറ്റങ്ങൾ വരുത്തി എങ്കിലും കളിയിലേക്ക് തിരികെ എത്താൻ അൾജീരിയക്ക് കഴിഞ്ഞില്ല. വേൾഡ് കപ്പിൽ ഡൂ ഓർ ഡൈ പോരാട്ടങ്ങൾ തുടരുകയാണ്. പ്രീ ക്വാർട്ടറിലും ആവേശ പോരാട്ടങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. ബ്രസീൽ നോർവേ, മെക്സിക്കോ ഇംഗ്ലണ്ട്, പോർച്ചുഗൽ സ്പെയിൻ മത്സരങ്ങളെല്ലാം കടുകട്ടിയാവും. വാഴുന്നതാര് വീഴുന്നതാര് എന്ന് പ്രവചിക്കുക അസാധ്യമായ കളികളുടെ അവസാന വിധി എന്താവുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. അതെ, നമുക്ക് കാത്തിരിക്കാം.
1: ലോകകപ്പിലെ പോയിപ്പോയ കാലങ്ങളിലെ വിശേഷങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് സ്പോർട്സ് ലേഖകനായ ശ്രീ AN രവീന്ദ്രദാസ്.
2: ആന്ദ്രെ എസ്കോബാർ, ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേര്. ലോകകപ്പ് ഫുട്ബോൾ വിരുന്നു വരുമ്പോഴെല്ലാം വീറുറ്റ പോരാട്ടങ്ങൾക്കായി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന കളിപ്രേമികളുടെ മനസ്സിൽ പടരുന്ന നൊമ്പരമായി ആന്ദ്രെ എസ്കോബാറിന്റെ ചിത്രം കടന്നുവരും.
1: 1994 അമേരിക്ക ആദ്യമായി വേദിയൊരുക്കിയ ലോകകപ്പിൽ കിരീട മോഹവുമായി വന്ന കൊളംബിയയുടെ പ്രതിരോധ പടൻ ദൌർഭാഗ്യത്തിന്റെ ഒരു അഭിശബ്ദ നിമിഷത്തിൽ തന്റെ പാദങ്ങൾ ഒരു പിഴവുഗോളിന് വഴിയൊഴുക്കിയപ്പോൾ പകരം മയക്കുമരുന്ന് വാതുവയ്പ് മാഫിയ സംഘത്തിന് എസ്കോബാർ എന്ന 27-കാരൻ കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനായിരുന്നു. പ്രായശിത്തമില്ലാത്ത പിഴവിന് വാതുവയ്പ് സംഘം ആന്ദ്രയ്ക്ക് നൽകിയ 12 വെടിയുണ്ടകളുടെ വേദനയിൽ കൊളംബിയയിൽ മെഡലിനിലെ ശവക്കല്ലറ ഇപ്പോഴും വിതുമ്പുന്നു.
2: 1994 ജൂൺ 22 അമേരിക്കൻ നഗരമായ പാസാദേനയിലെ റോസ് ബൗൾ സ്റ്റേഡിയം. ആദ്യ മത്സരത്തിൽ റുമാനിയയോട് 3-1 തോറ്റതിന്റെ നാണക്കേട് തീർക്കാൻ വാൾഡറാമയുടെ നേതൃത്വത്തിൽ കൊളംബിയൻ ടീം കളത്തിലിറങ്ങുന്നു. എതിരാളികൾ ആതിഥേയരായ അമേരിക്ക. ക്വാർട്ടറിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് വിജയം കൂടിയേ തീരൂ. ഫുട്ബോൾ ചക്രവർത്തി പെലെ കിരീട സാധ്യത പ്രവചിച്ചത് സാധൂകരിക്കാനാകുമെന്ന് തോന്നിച്ച അത്യുജ്വല പ്രകടനം തന്നെ കൊളംബിയ കാഴ്ചവെച്ചു. എന്നാൽ 34-ാം മിനിറ്റിൽ വിധിയുടെ വിനാശകരമായ പരീക്ഷണം അവർക്കുണ്ടായി.
1: ബോക്സിന് പുറത്തുനിന്ന് US മിഡ് ഫീൽഡർ ജോൺ ഹാക്സ് നൽകിയ ക്രോസ് അടിച്ചുമാറ്റാനുള്ള ശ്രമത്തിൽ കൊളംബിയൻ ഡീപ് ഡിഫൻഡറായ ആന്ദ്രെ എസ്കോബറിന്റെ കാലിൽ തട്ടി വെട്ടിത്തിരിഞ്ഞ പന്ത് സ്വന്തം ഗോൾ വലയത്തിലേക്ക് നീങ്ങി. സ്ഥാനം തെറ്റി നിൽക്കുകയായിരുന്ന ഗോളി ഓസ്കാർ കോർഡോസയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുൻപ് റോസ് ബൗൾ സ്റ്റേഡിയം നിറഞ്ഞ 93,000-ലേറെ കാണികളെ അമ്പരിപ്പിച്ചുകൊണ്ട് പന്ത് കൊളംബിയൻ നെറ്റിൽ പതിച്ചു. ഇടങ്കാലനായ എസ്കോബാർ വലതുഭാഗത്തു നിന്നു വന്ന ക്രോസ് വലങ്കാലുകൊണ്ട് അടിച്ചകറ്റാൻ ശ്രമിച്ചതാണ് വിനയായത്. 52-ാം മിനിറ്റിൽ ഏർണി സ്റ്റുവാർട്ടിലൂടെ ഒരു ഗോളടിച്ച് അമേരിക്ക 2-0 മുന്നിലെത്തി. വാലൻസിയയിലൂടെ കൊളംബിയ ഒരു ഗോൾ മടക്കിയെങ്കിലും അമേരിക്ക 2-1 വിജയം കൈപ്പിടിയിലാക്കി. അവസാന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെ ഏകപക്ഷീയമായ 2 ഗോളിന് തോൽപ്പിച്ചെങ്കിലും കൊളംബിയയ്ക്ക് ക്വാർട്ടറിലേക്ക് കടക്കാൻ അത് മതിയാവുമായിരുന്നില്ല. എസ്കോബാറിന്റെ ആ അബദ്ധ ഗോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കൊളംബിയ 2-ാം റൌണ്ട്

0: എത്തുമായിരുന്നു. ലോകകപ്പിന്റെ തുടക്കത്തിലെ കൗതുകങ്ങളിൽ ഒന്നായി വന്നുപോയ ഈ സെൽഫ് ഗോൾ എസ്കോബാറിന്റെ ജീവൻ എടുത്തത് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നുപോയ വെള്ളിയാഴ്ചയിലായിരുന്നു. 1994 July 2 പിഴവ് ഗോളിന്റെ കരിനിഴലുമായി സ്വന്തം മണ്ണിൽ മടങ്ങിയെത്തിയ ആ കളിക്കാരന് കൊളംബിയൻ കഴുകന്മാർ കനിഞ്ഞ് അനുവദിച്ചത് വെറും 10 ദിവസത്തെ ജീവിതം മാത്രമാണ്. സ്വന്തം നാടിന്റെ ലോകകപ്പ് വിജയത്തിനായി വാതുവെച്ച മയക്കുമരുന്ന് സംഘങ്ങൾക്ക് US തോൽവിയും ആന്ധ്രയുടെ അബദ്ധ ഗോളും സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു.
1: പക്ഷേ ആന്ദ്രെ എസ്കോബാറിനെ പോലെ ഒരു പിഴവിന് ഇത്രയും വില കൊടുക്കേണ്ടി വന്ന കളിക്കാരൻ വേറെ ഉണ്ടാകില്ല. മെഡലിനിലെ നിഷ ക്ലബിലിരുന്ന എസ്കോബാറിനടുത്തേക്ക് മദ്യപിച്ചിളകിയ ഒരു സംഘം കടന്നു ചെന്നു. തനിക്ക് ചുറ്റും നിന്ന അവർ എന്തോ പറഞ്ഞപ്പോൾ എസ്കോബാർ അത്ര ഗൗനിച്ചില്ല. നിന്റെ സെൽഫ് ഗോളിന് നന്ദി എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ എന്തോ തിരിച്ചു പറഞ്ഞു. പിന്നെ നടന്നത് പൈശാചികമായ ആക്രമണമായിരുന്നു. ചൂതാട്ടമടയിലെ ഉംബാട്ടോ മുനോസ്, സാന്റിയാഗോ ഹെനായോ എന്നീ നീചന്മാർ തോക്കെടുത്ത് എസ്കോബാറിന് നേരെ തീതുപ്പി. 12 വെടിയുണ്ടകൾ ക്കിടയിൽ ആർത്തനാദത്തോടെ ചോരയിൽ കുഴഞ്ഞുവീണ ആ മനുഷ്യനെ നോക്കി കൊലയാളി സംഘം പകയോടെ ചിരിച്ചു. ഓരോ വെടിയുണ്ടയും ആന്ധ്രയുടെ ശരീരത്തിൽ തുളഞ്ഞുകയറുമ്പോൾ ഗോൾ ഗോൾ എന്ന് ആർത്തുവിളിച്ച് കലിയടങ്ങാതെ അവർ അട്ടഹസിച്ചു. ആന്ധ്രെ, നിന്റെ സെൽഫ് ഗോളിന് നന്ദി. മരണം ഉറപ്പാക്കിയ ശേഷം കൊലയാളിക്കൂട്ടം കാറിൽ രക്ഷപ്പെട്ടു.
0: കൊളംബിയയുടെ തോൽവിയിൽ മനം നൊന്ത രാജ്യസ്നേഹികളായിരുന്നില്ല ആന്ധ്രയെ കൊന്നത്. മറിച്ച് കൊളംബിയ ജയിക്കുമെന്നുറപ്പിച്ച് വൻതുക വാതുകെട്ടിയ മാഫിയകളിൽ പെട്ടവരായിരുന്നു. ഫുട്ബോളിന്റെ എഴുതപ്പെട്ട ചരിത്രത്തിൽ ആന്ധ്ര എസ്കോബാറിന്റേതിന് സമാനമായ ഒരു ദുരന്തമില്ല. എസ്കോബാറിന്റെ രക്തമൊറ്റു വീണ ഓർമ്മകൾ ആധുനിക ഫുട്ബോളിന്റെ പുണ്യം കവർന്ന വാതുവെപ്പ് മയക്കുമരുന്ന് തെമ്മാടി കൂട്ടങ്ങൾക്ക് അലോസരമുണ്ടാക്കില്ല. അവരിപ്പോഴും പല രാജ്യങ്ങളിൽ പല രൂപത്തിൽ തുടരുന്നു. കളിപ്രാന്തും അനന്തമായ കച്ചവട സാധ്യതകളും ഇവരെ മുഖമില്ലാത്തവരായി മാറ്റിയിട്ട് കാലമേറെയായി.
1: ഫുട്ബോൾ ഭ്രാന്തിന്റെ മുഖമൂടിയണിഞ്ഞ ക്രൂരതയുടെ ബലിപീഠത്തിലാണ് എസ്കോബാറിന്റെ ശിരസ് അർപ്പിക്കപ്പെട്ടത്. ആ കളിക്കാരൻ ഓർമ്മയായിട്ട് 32 വർഷമാകുന്നു. കളിയും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പ് എത്ര ലോലമാണെന്ന് ആന്ധ്ര എസ്കോബാറിന്റെ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആന്ധ്രയുടെ ദൈന്യമായ നിലവിളികളും ചോരപ്പാടുകളും ഫുട്ബോളിന് മറക്കാനാവില്ല. കളിയാക്കപ്പെടുന്ന ജീവിതമല്ല ഈ കളിയെന്ന് ബോധ്യപ്പെടുത്തുന്നതാവട്ടെ ആന്ധ്രയുടെ രക്തസാക്ഷിത്വം. ഇനി റൗണ്ട് 16 കളികൾ. പോകെ പോകെ കടുക്കുന്ന കളികൾ, ഉദ്യോഗത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന കളിമുഹൂർത്തങ്ങൾ, മുൾമുനയിൽ നിൽക്കുന്ന ആരാധക കൂട്ടങ്ങൾ, വിജയഭേരികളും കണ്ണീരും സമാസമം ഉയരുന്ന കളിമൈതാനങ്ങൾ, അതെ, ലോകകപ്പ് അതിന്റെ ചുരുക്കപ്പട്ടികയിലേക്ക് ആവേശത്തോടെ വളരുകയാണ്. ഈ പന്ത് ഭൂലോകത്തോളവും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട്. ലോകകപ്പ് ഓളപ്പെരുക്കം ഇന്ന് ഇവിടെ വരെ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 2:30 കേൾക്കാം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോകകപ്പ് ഓളപ്പെരുക്കം. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 48:32.
3: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. മ്യൂസിക്കലി യോഴ്സ്.

ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 59:33. അല്പസമയത്തിനകം കേൾക്കാം വിവിധ് ഭാരതി മുംബൈ റിലേ.

െ നാലുമണിപ്പൂവിന്റെ അവതാരകയ്ക്കും ആകാശവാണിയിലുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ ഞങ്ങളെയും ചേർക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം തന്നെ. എന്റെ മക്കൾ ആദിത്യ, അശ്വിനി, പിന്നെ ആദിത്യയുടെ ഹസ്ബൻഡ് അനന്ദു, ഇവർക്കും കൂടി വേണ്ടിയിട്ടാണ് പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, അവർക്കെല്ലാം സ്പെഷ്യലായിട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. മറ്റൊരു

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ ചേരും. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുമതി നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അറിയിച്ചു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാവൂർ ചെറുപ്പ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ

0: കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒ ടി ടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: News Rainbow.

0: 107.5 FM Rainbow.
1: ഹലോ, ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
1: അപ്പൊ ഇന്ന് രണ്ട് കിളിനാദങ്ങൾ നിങ്ങളോടൊപ്പം ഓൺ ദി ഗുഡ് റൈറ്റ് ടൈം മ്യൂസിക്കിൽ ചേരാണ് കേട്ടോ.
2: കിളി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഏത് കിളിയാന്ന് പറഞ്ഞില്ല.
1: അതെ, കിളിനാദങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കിളിനാദങ്ങളിൽ ഞാൻ പ്രിയ പത്മജിത്ത് ആണ്.
2: ഞാൻ അച്ചു.
1: യെസ്. അപ്പോ അച്ചു,
2: ആ
1: ഇന്ന് നമുക്ക് നമ്മളിങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ?
2: അതെ.
1: കാരണം എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരും ഒരു വീക്കെൻഡ് ആവുമ്പോഴേക്കും ഒന്ന്
2: മറ്റേ അയഞ്ഞ മട്ടാവും, അയഞ്ഞ മട്ടി
1: ഒരാളിവിടെ കല്യാണമൊക്കെ കൂടി പായസമൊക്കെ കുടിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് വന്നിട്ടിരിക്കുകയാണ്.
2: അല്ല, ഇത് ഒരു കുഴപ്പമുണ്ട്, പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്ന ഒരു സംഭവമുണ്ട്.
1: അതെ, പാവത്തിന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടാതെ നേരെ.
2: അതെ അതെ,
1: നല്ല സുന്ദരിയായിട്ട് ഇവിടെ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്.
2: തുരുങ്ങി തുരുങ്ങി
1: നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങളും ഏകദേശം ഒരു റിലാക്സ്ഡ് ആവുന്ന മൂഡിലേക്കൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? സാറ്റർഡേ ഈവനിങ് ഒക്കെ ആവുമ്പോഴേക്കും സൺഡേയുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ അങ്ങ് വരാറുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മൂഡിലേക്കൊക്കെ പറ്റിയ നല്ല പാട്ടുകളും പിന്നെ കുറെ വിശേഷങ്ങളും നിങ്ങളും ഞങ്ങളും ഒക്കെ ഒരുമിച്ചുള്ളൊരു യാത്രയാണ്.
2: അതെ അതെ, അത് ഈ മൂഡ് മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ ഇറക്കാവുന്നേ ഉള്ളൂ. അതും സ്ഥിരമായിട്ട് ഒരേ ഗെയിം തന്നെ നമുക്ക് പിടിക്കാതെ പലർക്കും പല ഗെയിം കൊടുക്കാം.
1: അപ്പൊ പിന്നെ വെറൈറ്റി,
2: അപ്പൊ നോക്കി വെച്ചിട്ട് വിളിക്കില്ല.
1: ആ ആ ശരിയാ ശരിയാ,
2: മറ്റേത് നമ്മള് ഒരാളോട് ചോദിക്കുന്ന ചോദ്യം അപ്പൊ അടുത്തത് ഈ ലെവല് തന്നെ ആയിരിക്കും.
1: അപ്പൊ
2: ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഗെയിം ആയിരിക്കും.
1: അപ്പൊ എന്നാലും കാത്തിരുന്നോളൂ, ഗെയിം മാത്രമല്ല ഇതിന്റെ ഇടയിലും നിങ്ങൾക്ക് നമ്മളായിട്ട് എന്താ പറയാ സംവദിക്കാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുക്കി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
2: അതെ.
1: അപ്പൊ സ്റ്റേ ട്യൂൺഡ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
2: അപ്പൊ വിളിക്കേണ്ട നമ്പർ പറയണ്ടേ?
1: ആ അത് ശരിയാണല്ലോ, വിളിക്കേണ്ട നമ്പർ 0484-242-8101. ഒന്നും കൂടി പറയണോ മലയാളത്തിൽ?
2: അല്ല, അതല്ല, ഈ ഞാൻ വന്നിരിക്കുമ്പോഴൊക്കെ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് പറയുന്ന ഒരു ഇതുണ്ടല്ലോ താളം,
1: ആ
2: ഞാൻ പറയുന്നതിന് വ്യത്യാസമാണ്. ഞാൻ പറയുന്നത് 0484-242-8101.
1: ശരി, രണ്ട് താളത്തിൽ നമ്പർ ഞങ്ങൾ തന്നിട്ടുണ്ട്. ഏത് താളത്തിലായാലും നിങ്ങൾ എടുത്താൽ ഇവിടെ ആയിക്കോട്ടെ, രണ്ടെണ്ണം കഴിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, വിളിക്കേണ്ട സമയം ദാ. പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്നോളൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും.
2: അതെ
1: അല്ലേ? അപ്പൊ സ്റ്റേ ട്യൂൺഡ്.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

0: അങ്ങനെ പാട്ടൊക്കെ കേട്ടങ്ങ് ഇരിക്കുകയാണ് സുഖമായിട്ട്.
1: അതെങ്ങനെയാണല്ലോ
0: കാര്യം, ഭക്ഷണം കഴിച്ച ക്ഷീണം എനിക്കുണ്ടെങ്കിലും
1: എന്നെയാണ് ഓട്ടോ ഇടുന്നത് കേട്ടോ. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് പാട്ടൊക്കെ കേട്ട്, അതായത് ആ ഒരു സാറ്റർഡേയുടെ ആ ഒരു വൈബ് ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ്.
0: മതി ആസ്വദിച്ചത്.
1: പറഞ്ഞു വന്നപ്പോഴാ ഇന്ന് ജൂലൈ 4 അല്ലേ. അപ്പൊ ഈ ജൂലൈ 4 എന്ന് പറയുമ്പോ എല്ലാ ദിവസത്തിനും ഓരോരോ പ്രത്യേകതകളൊക്കെ ഉണ്ട്.
0: ഉണ്ട്.
1: ഇന്ന് എന്താ പ്രത്യേകത?
0: ഇന്ന് ആലിസ് ഇൻ വണ്ടർലാൻഡ് ദിനം. ഇത് ഓർത്ത് വെക്കാൻ കാരണം ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന സിനിമ
1: ഉണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ ഈ ഇത് വായിക്കില്ലേ ചിത്രകഥയൊക്കെ വായിക്കുമ്പോ അത് ഒന്ന് ഭയങ്കര ഇതാണല്ലോ. ആലിസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ വായിക്കുന്നതും അതിലെ ആ ഒരു മുയലൊക്കെ ഉണ്ടല്ലോ ക്ലോക്കും കൊണ്ട് ഓടുന്നത്, അയ്യോ അത് എന്തൊക്കെ അറിയില്ല പഴയ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ 1862 ലൂയിസ് കരോൾ ആദ്യമായി കഥ എഴുതിയ ഒരു ചരിത്ര തീയതിയാണ് ഇത്.
0: ഇത് ഓക്കെ. അപ്പൊ അതുപോലെ ഈ നമ്മുടെ ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ജൂലൈ 4 എന്ന് പറയുന്ന ദിനം ഓർത്ത് വെക്കുന്ന ചിലരുണ്ടാവും, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ട്, നല്ലതാവാം ചീത്തയാവാം എന്തു വേണമല്ലോ.
1: നമ്മളെപ്പോഴും ചരിത്രപരമായ വലിയ വലിയ സങ്കീർണമായ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഗുല്ലം ഗുല്ലമായി പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി രസം എന്തായിരിക്കും
0: നമുക്ക് അവരുടെ
1: നിങ്ങൾക്കുണ്ടാവില്ലേ? ഈ ജൂലൈ 4 എന്ന് പറയുന്ന ഈ ഒരു ദിനം വർഷത്തിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ഓർക്കുകയോ ചെയ്യുന്നുണ്ടാവില്ലേ? അത് നമ്മളായിട്ട് ഷെയർ ചെയ്യാം അല്ലേ.
0: യെസ്. അപ്പൊ ഷെയർ ചെയ്യാനായിട്ട് വിളിക്കണം കേട്ടോ.
1: അതെ, അതിനു വേണ്ടി തന്നെ വിളിക്കണം. ജൂലൈ 4 നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നു?
0: ഇന്ന് ജൂലൈ 4 ഇന്ന് നടന്നതായാലും മതി.
1: അതെ, ആ അതും ശരിയാ. അതായത് മുമ്പ് നടക്കണം എന്നില്ല, ഇന്ന് നടന്നത് ഇപ്പോ
0: നടന്നതായാലും മതി. ചിലപ്പോ ഇവിടെ ചിലരിങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്. സാധാരണ നമ്മുടെ കോള് വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പരാതി പറയുന്നവര് ചിലപ്പോ ഇന്ന് കോള് വിളിച്ച് കിട്ടിയ സന്തോഷം ചിലപ്പോ
1: നമ്മളോട്.
0: അതും
1: ഓർത്ത് വെക്കാവുന്ന നിങ്ങളുടെ എന്താണ് ഓരോ ദിവസം

0: ത്തിലെ ഓർമ്മിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാമല്ലോ.
1: അതെ,
0: റെയിൻബോയിലേക്ക് ഇന്ന് ആദ്യമായി ഞാൻ വിളിച്ചു, എനിക്ക് കോൾ കിട്ടി, വളരെ സന്തോഷമായി. ജൂലൈ 4 2026 എന്ന് എഴുതിക്കോളൂ
1: അല്ലെ.
0: അപ്പൊ അങ്ങനെയൊക്കെ എന്താണോ ഈ ഒരു ജൂലൈ 4 പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ, അത് വിളിക്കുക.
1: വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0484-24-28-101.
0: ശരി, ആ താളം ഞാൻ എന്തായാലും തെറ്റിക്കുന്നില്ല. 04-84-24-28-101.
1: അങ്ങനെ പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും FB പേജും ഉണ്ട്. FM Rainbow Kochi 107.5 എന്ന ഇൻസ്റ്റാ പേജും ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്ന നമ്മുടെ FB പേജും ഒന്ന് കേറി നോക്കുക. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. പിന്നെ നമ്മുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരാരും
0: വിളിക്കുന്നുണ്ടെന്ന്
1: നോക്കാം, നമുക്ക് എടുത്തു നോക്കാം. ഹലോ,
2: ഹലോ,
1: ആരാണ്?
0: ആരാണ്? പേര് പറയൂ.
2: എന്റെ പേര് ജിയ എന്നാണ്. ഞാൻ ആക്ച്വലി നിങ്ങളെ റെയിൻബോ ജൂലൈ 4
0: അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജൂലൈ 4 കുറിച്ചിട്ട്.
2: ജൂലൈ 4 ഞാനപ്പം ആക്ച്വലി സൂപ്പർമാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചിറങ്ങിയപ്പം ചുമ്മാ ഇങ്ങനെ റേഡിയോ കേട്ടാണ്. അപ്പം ആക്ച്വലി ജൂലൈ 4 ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊരു അമേരിക്കൻ ഫാമിലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ അവരുടെ.
0: യെസ്, അതെ, ഫിലിപ്പീൻസ് അമേരിക്കൻ സൗഹൃദ ദിനം അല്ലെ.
2: ആ, നാളെ ആയിരിക്കും. ഓക്കെ,
0: അതെ അതെ, നമ്മുടെ മനസ്സിലായി.
2: ആ, അപ്പൊ ഞാനിതിങ്ങനെ കേട്ടു, അപ്പം വിളിച്ചു നോക്കും, ആദ്യമായിട്ട് കണക്ട് ആകും. അപ്പൊ ഞാൻ കോള് പോയപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയിട്ടോ.
0: ഫസ്റ്റ് കോളറാ കേട്ടോ, ഫസ്റ്റ് കോളറാണ്, ഫസ്റ്റ് കോളറാണ് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക്.
2: ആണോ?
0: ആ, ഇപ്പൊ നമ്മളങ്ങ് പറഞ്ഞതേ ഉള്ളൂ.
1: ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി?
0: അതെ,
1: ഇന്ന് ഇന്ന് വിളിച്ച് ആദ്യമായിട്ട് കിട്ടുമ്പോ അത് ഓർത്തു വെക്കാലോ. അപ്പൊ ജൂലൈ 4 ഓർത്തു വെക്കാം. ജൂലൈ 4 2026
0: ആദ്യമായിട്ട് റെയിൻബോയിലേക്ക് ട്രൈ ചെയ്തപ്പോൾ തന്നെ കിട്ടി.
2: റീസെന്റ് ഇങ്ങനെയും വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം സവാരി എന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ,
0: സവാരി ടൈം.
2: അതെ അതെ അതെ. അപ്പൊ അതില് വിളിക്കാൻ നോക്കിട്ട് എനിക്ക് നമ്പര് പറയുന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ക്യാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഡയൽ ഫോൺ ഇങ്ങനെ എടുത്ത് വെച്ച് കറക്റ്റ് റിംഗ് ചെയ്തിട്ട് ഞാൻ ഓർത്തു, ഓക്കെ, ചുമ്മാ റിംഗ് ചെയ്യുന്നതായിരിക്കും ഓർത്തു, പക്ഷെ കിട്ടും വിചാരിച്ചില്ല കേട്ടോ.
0: അപ്പൊ തന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ കോള് ബ്ലിങ്ക് ചെയ്തപ്പോ തന്നെ ഞാൻ കണക്ട് ചെയ്തു.
1: അതെ, അത് ഞങ്ങള് പല താളത്തിൽ പറഞ്ഞു തന്നില്ലേ നമ്പറൊക്കെ.
0: അതെ,
1: പിന്നെ
0: ഞാനൊരു താളത്തിൽ പറഞ്ഞു, അച്ചു വേറൊരു താളത്തിലൊക്കെ പറഞ്ഞു. എവിടെന്നാ സ്ഥലം? സ്ഥലം എവിടെയാ?
2: സ്ഥലം കുറുപ്പുംപടി.
0: കുറുപ്പുംപടി, ഓക്കെ. എന്ത് ചെയ്യുന്നു?
2: ഞാൻ ആക്ച്വലി ഒരു പ്രോജക്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാണ്.
0: അപ്പൊ ഇന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഇതാണോ?
2: അല്ല, നാളെ വീക്കെൻഡ് ആയതുകൊണ്ട്.
0: അപ്പൊ ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ.
1: നാളെ എത്ര മണിക്ക് ഉറക്കം എണീക്കണം എന്ന് വരെ ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ വിളിച്ചതില് വളരെ സന്തോഷം കേട്ടോ.
0: ജൂലൈ 4 മെമ്മറബിൾ ആക്കി ഞങ്ങളും കൂടി ചേർന്ന്.
2: ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇത് കണക്ട് ആവുന്നു.
0: അതെ, ഞങ്ങളും ഇവിടെ ഇങ്ങനെ ജൂലൈ 4 ആദ്യമായിട്ട് കോള് കണക്ട് ചെയ്യുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം.
1: ഫസ്റ്റ് കോൾ തന്നെ ഇങ്ങനെ വരുന്ന വിചാരിച്ചില്ല.
2: ആ, ഞാൻ വെറുതെ ട്രൈ ചെയ്ത, പക്ഷെ കിട്ടി. അയ്യോ, എനിവേ താങ്ക് യു.
1: താങ്ക് യു,
0: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ.
2: താങ്ക് യു, താങ്ക്
0: യു. ഓക്കെ
1: ഓക്കെ, ബൈ.
0: പറഞ്ഞ കാര്യം കണ്ടോ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ,
1: ചുമ്മാ അങ്ങ് പറഞ്ഞതായി. ഇപ്പൊ ലോട്ടറി എടുത്തു നോക്കി അടിക്കുവോ?
0: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. സാറില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാൻ വേണ്ടി, രണ്ട് പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: സമയം അങ്ങനെ 5 മണി കഴിഞ്ഞിട്ട്
3: 36 മിനിറ്റും 24 സെക്കൻഡും
4: ഞാൻ 4 പറയുമ്പോഴേക്കും 5 ലേക്കാവും.
2: ഇത് എനിക്ക് എപ്പോഴും സംഭവിക്കണ കാര്യം, അതുകൊണ്ടാ ഞാൻ അങ്ങ് മിനിറ്റ് പറഞ്ഞത്.
4: അതെ അതെ. ആ അപ്പൊ മറ്റേ കറക്റ്റ് ആയിട്ട് എനിക്ക് നോക്കി പറയാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞ ഈ ജൂലൈ 4-നെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഒരാളുണ്ട് കേട്ടോ ഇവിടെ.
2: ആ നോക്കാരാത്.
4: ഹലോ
5: ഹലോ.
4: ആഹാ, ഇത് ആര്? വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് അല്ലേ.
2: ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നല്ലോ കേട്ടിട്ട്. സന്തോഷാണ്, എനിക്ക് വയ്യ. ജൂലൈ 4-ന്റെ സന്തോഷം വല്ലതും പറയാനാണോ
5: വിളിച്ചേ? എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 4-ന്. എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ഫ്രണ്ടിന്റെ പേര് ഷാജിത്.
4: വിളിക്കുന്ന ആളുടെ പേര് പറഞ്ഞില്ല.
5: എന്റെ പേര് ജെസ്സി സേവിയർ.
4: ഓക്കെ, ഫ്രണ്ടിന്റെ പേര്?

0: ഷാജി.
1: ഷാജി, ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണോ വിളിക്കണേ?
0: ആദ്യമായിട്ടാണ്
1: വിളിക്കണം, ആദ്യമായിട്ടാണ്. അതാണ് സന്തോഷം കൊണ്ട്, സന്തോഷം കൊണ്ട് ഇനി ഞാനിപ്പോ മുഴുവനും തിന്നത്. അങ്ങനെ ഒരു ജാമിന്റെ പരസ്യം,
2: പരസ്യമാണ് ഇപ്പൊ ഓർമ്മ വന്നു കേട്ടോ. എന്നിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞോ?
0: ചായ കുടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്രോഗ്രാം ഞാൻ കേട്ടോണ്ടിരുന്നത്. ഇന്ന് ആദ്യമായിട്ട് വിളിച്ച എന്താ ഇത്, ഒരു
1: ജിയ. ജിയ ജിയ ജിയ
0: ആ ജിയ ജിയാടെ ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എനിക്കും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി.
1: കണ്ടോ, എന്നിട്ട് കിട്ടിയത് കണ്ടോ? ശരി, ഈ ഫ്രണ്ട് ഷാജി എന്ത് ചെയ്യുന്നു?
0: അത് ഒരു മരപ്പണിക്കാരനാണ്.
1: ഓക്കെ.
0: പോട്ടോട്ടിയിലാണ് ഫ്രണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് എന്റെ ബർത്ത്ഡേ വേണമെന്ന് പറഞ്ഞു.
2: വിഷ് ചെയ്തില്ലേ? അപ്പൊ ആ ഫ്രണ്ടിനെ ഓർത്തിട്ടാണ് ഇന്നിപ്പോ ജൂലൈ 4 എന്ന് ഞങ്ങൾ പറഞ്ഞപ്പം പെട്ടെന്ന് വിളിച്ച് സന്തോഷമായി അല്ലേ.
0: പിന്നെ അതുപോലെ തന്നെ എന്റെ പിന്നെ ചേച്ചിയുടെ മോന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ 26-ാം തീയതിയാണ്.
1: ഓക്കെ.
0: അവർക്കും ഒരു നല്ലൊരു പാട്ട്
1: വേണം. നമ്മുടെ അടുത്ത പാട്ട് വരുന്നത് അവർക്ക് കൊടുത്തേക്കാം.
2: അതെ, അടുത്ത നല്ലൊരു അടിപൊളി പാട്ടാണ് വരുന്നത്. അപ്പൊ ആ പാട്ട് നമ്മുടെ ബർത്ത്ഡേക്കാർക്ക് അവിടെ കൊടുത്തേക്കാം, പോരെ ഗിഫ്റ്റ് ആയിട്ട്.
0: എനിക്ക് അമ്മച്ചിയുണ്ട്, പിന്നെ ഞങ്ങൾ 5 പേരാണ്. അവ 3 പെണ്ണും 2 ആണ്. അതും അവർക്കും വേണ്ടി ഡെഡിക്കേഷൻ.
2: അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ജസ്സിയുടെ വക ഡെഡിക്കേഷൻ ആണ് ഞങ്ങൾ ഇവിടെ പ്ലേ ചെയ്യും.
1: ഇത്രയും സന്തോഷം നമ്മൾ ജിയയിൽ പോലും കണ്ടില്ലല്ലോ.
2: അതെ അതെ,
1: ഭയങ്കര സന്തോഷം,
2: ഭയങ്കര സന്തോഷം. എന്തായാലും ജസ്സിയുടെ ആ സന്തോഷം കാണുമ്പോ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആവും, സന്തോഷമാവുന്നു കേട്ടോ.
0: പിന്നെ ഞാൻ സ്വർണം കൊച്ചിയിലേക്ക് 15 പാട്ട് ഞാൻ അയച്ചിട്ടുണ്ടായി.
1: ആണോ?
0: വെച്ചിട്ടുണ്ടായി.
1: ശരി ശരി.
2: അപ്പൊ അതും ഡബിൾ ധമാക്കിയാണല്ലോ ഒന്ന് സന്തോഷത്തിന്.
1: ശരി ശരി, കിരൺ. ഓക്കെ
2: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഇരിക്കുക,
1: സന്തോഷായിട്ട് ഇരിക്കുക കേട്ടോ.
0: അപ്പൊ അവിടെ എല്ലാരോടും എന്റെ അന്വേഷണം
1: പറയണം, എല്ലാരോടും പറഞ്ഞേക്കാം.
2: പറയാം.
1: ഈ ഫ്രണ്ട് ഷാജിക്ക് നമ്മുടെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ് കേട്ടോ. പറഞ്ഞേക്കാം.
2: പിന്നെ അതുപോലെ ചേച്ചിയുടെ മോളുടെ കുട്ടിക്കും.
1: ഓക്കെ
2: ഓക്കെ.
0: ഗ്രേറ്റ് ലിയ.
1: എന്തൊരു സന്തോഷല്ലേ. ഈ സന്തോഷം കേൾക്കുമ്പോ നമുക്കൊരു വല്ലാത്തൊരു,
2: അതെ, നമ്മുടെ ഒരു എനർജി അങ്ങ് കേറാണ് അല്ലേ.
1: ഈ ഉറങ്ങിയിരുന്ന ഞാനൊക്കെ അങ്ങ് ഉണർന്നു.
2: അതെ അതെ, പായസം കുടിച്ച് ഇപ്പൊ ഉറങ്ങി തൂങ്ങി വീഴുമെന്ന് പറഞ്ഞിരുന്ന അച്ചു ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ്.
1: പക്ഷെ അത് എന്നെ കുറ്റം പറയാൻ പറ്റുമോ? പായസമൊക്കെ ഇങ്ങനെ
2: അതൊരിക്കലും ഞാൻ
1: ഒന്നും രണ്ടും പായസമൊക്കെയാണ് നമ്മൾ.
2: അതല്ല, സ്വയം സ്വന്തം വയറാണ് എന്ന് പോലും
1: നോക്കാതെ കഴിക്കുന്ന ഒരാളാണ് ഞാനെന്ന്.
2: അല്ല, പായസവും കുടിച്ചിട്ട്
1: അങ്ങനെ ഒരു ചീത്തപ്പേര് എനിക്ക് ഉണ്ട്, ഇവിടെ
2: ഓൾറെഡി ഉണ്ട്.
1: ഓൾറെഡി
2: അതൊന്നും കൂടി അന്വർത്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ അച്ചു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത അന്നലെ അടിപൊളി പാട്ടാണ് തോബ. പാട്ട് വരുമ്പോ തന്നെ എനിക്ക് സ്റ്റെപ്പൊക്കെ ഓർമ്മ വരുന്നത്.
1: ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ അടുത്ത ഇനി വിളിക്കുന്ന ആൾക്കാർക്ക് ഗെയിമും ഉണ്ടാവും കേട്ടോ.
2: ആ അതന്നെ, നമ്മള് നിങ്ങള് നിങ്ങളുടെ ജൂലൈ 4 കുറിച്ച് പറയുകയും ഒപ്പം നല്ല രസകരമായിട്ട് പങ്കെടുപ്പിക്കാനായിട്ട് ചെറിയൊരു ഗെയിം,
1: ചെറിയൊരു ഗെയിം ഇട്ട് തരും, അത്രേ ഉള്ളൂ
2: കേട്ടോ. അപ്പൊ പാട്ടിലേക്ക് പോയാലോ?
1: യെസ്.

0: ഹലോ,
1: ഇതാരാണ്?
0: ഞാനേ
2: ആ
0: വൈക്കം ഉദയനാപുരത്ത് നിന്ന് ആയിഷയാണ് വിളിക്കുന്നത്.
2: ഓക്കെ,
1: ആയിഷ. ആ
2: വൈക്കം ഉദയനാപുരം സുൽത്താനാണെന്ന് വിചാരിച്ചു.
1: ആ റേഡിയോയുടെ വോളി ഇച്ചിരി കുറച്ച് വെക്കോ.
0: അതെ, കുറക്കാണ് കുറച്ചിരിക്കും. സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ.
1: ഇതേ തന്നെയാണല്ലോ ഇച്ചിരി മുമ്പ് വിളിച്ച ആള് പറഞ്ഞത്.
2: ഇന്നത്തെ തുടക്കം ബഹു കേമായിരിക്കുന്നു.
0: അല്ല അല്ല, ഞാനേ 3 മാസമായി കിടന്ന് വിളിക്കുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞറിയാമോ, ഇയാള് ഡയൽ ചെയ്യുന്ന നമ്പർ തെറ്റാണ്, അതാണ് തിരിച്ചിട്ട് കിട്ടാത്തത്.
2: ഓക്കേ,
1: ആ റേഡിയോയുടെ വോളിയം ഇച്ചിരിയും കൂടെ കുറക്കേണ്ടി വരും.
0: പിന്നെന്തേ, തീർത്തും
1: കുറച്ചോ.
0: പിന്നെ എന്റെ ആഗ്രഹമാണ്, ഞാൻ 2 റേഡിയോ ഉണ്ട് എനിക്ക് ഇവിടെ. കറണ്ട് പോകുമ്പോ പാടണോണ്ട് കറണ്ട് എല്ലപ്പോഴും പാടണതുണ്ട്. അച്ഛനെ വാ, ഓടിവാ. അപ്പൊ എന്റെ വ്യത്യാസം പറഞ്ഞതാണെന്നറിയാമോ, ഇയാള് ഇയാൾക്ക് അറിയാൻ പാടില്ല.
2: ഞങ്ങള് സംസാരിക്കുന്നത്
0: ആ, പക്ഷെ എനിക്ക് സന്തോഷം.
1: എന്നിട്ട് ചേട്ടനടുത്തുണ്ടോ?
0: ചേട്ടനെ നാടൻ വന്നിട്ട് അങ്ങാട്ട് പോയി.
1: നാട്ടിൽ പോയോ?
2: അയ്യോ, കഷ്ടായി പോയല്ലോ.
0: പുള്ളി പറഞ്ഞോണ്ട്
2: അല്ല, നാട്ടിൽ പോയെങ്കിലും അവിടെ ഇരുന്ന് കേക്കാലോ.
0: ആ പാട്ട് കേസാ, എനിക്ക് ചിത്രാമ്മ പാടിയ പാട്ടില്ലേ, കാർമുകൾ വർണ്ണന്റെ, അതുണ്ടോ?
1: അത് ഉണ്ടോന്നല്ല, നമ്മുടെ ഈ പ്രോഗ്രാം പാട്ട് ഡെഡിക്കേഷൻ ഉള്ള പ്രോഗ്രാം അല്ല.
0: അതെ, അല്ല,
1: അതാണ് പ്രശ്നം.
0: എങ്കിൽ ഈ ജൂലൈ 4 പാട്ടില്ലേ, അത് വെച്ച് തന്നാ വലിയ ഉപകാരം.
1: നമുക്ക്
2: സന്തോഷമുള്ള
1: പാട്ടായിരിക്കണം എന്നല്ലേ ഉള്ളൂ.
0: അതെ, സന്തോഷമുള്ള പാട്ടാണ്.
1: സന്തോഷമുള്ള ഒരു പാട്ട് വെച്ചുതരാം.
2: പിന്നെ ജൂലൈ 4 ബന്ധപ്പെട്ട് എന്തെങ്കിലും ജീവിതത്തിലെ വല്ല കാര്യങ്ങളും പറയാനുണ്ടോ?
0: ജൂലൈ 4 ബന്ധപ്പെട്ടതെന്ന് വെച്ചാല് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ എനിക്ക് എന്റെ ഉള്ളിലെ ഇതിപ്പോ വന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല
2: പറയാൻ.
1: അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനി ചോദിക്കുന്നവരോട് പറയണം ജൂലൈ 4 വിളിച്ചാലും കിട്ടൂല കിട്ടൂല എന്ന് പറഞ്ഞിട്ട് എന്നെ നാണം കെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ മുന്നില്
2: പ്രിയയും അച്ചും എന്നായിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് പറയണം.
0: അതെ അതെ അതെ, അച്ചു അച്ചു ഞാൻ നേരത്തെ കേട്ട് ഏതോ ഒരു കോളർ വിളിച്ചപ്പോ ഞാൻ അച്ചുക്ക് പറയാൻ പോയതാ, പക്ഷെ 2 പേരുടെ പേര് കിട്ടാതെ പറയാം.

0: ഒരാൾക്ക് ബുദ്ധിമുട്ടാവില്ല.
1: ഓക്കെ ശരി
0: അപ്പൊ
1: ശരി ശരി.
0: എനിക്കായാലും വളരെയേറെ സന്തോഷം. നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചോ.
1: ഇഷ്ടമുള്ള നല്ല പാട്ട്,
2: എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും കേട്ടോ.
1: കേട്ടോ,
0: ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ, ബൈ.
2: അപ്പോ ഇന്ന് നമ്മളിങ്ങനെ സന്തോഷത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നമ്മളിങ്ങനെ,
1: പക്ഷെ എല്ലാവരുടെ സന്തോഷമാണല്ലോ കേൾക്കണത്.
2: തീർച്ചയായിട്ടും അത് നമുക്ക് നല്ലൊരു എനർജിയാണ് ഞങ്ങൾക്ക് ശ്രോതാക്കളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
1: അതായത് ഇത്രയും കാലം പ്രോഗ്രാം ചെയ്തതിൽ വെച്ച് ചില ദിവസങ്ങളിൽ ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ആൾക്കാർ വിളിക്കും. അപ്പൊ നമ്മൾ ഒരു ഒരു നിമിഷം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശബ്ദം മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ, പക്ഷെ ഒരു നിമിഷം ഉണ്ടല്ലോ നമ്മളിങ്ങനെ, നമ്മളൊന്ന് സൈലന്റ് ആവും, നമ്മുടെ നമ്മുടെ തൊണ്ട ഇങ്ങനെ വലിയുന്ന പോലെ തോന്നും പുറകോട്ട്. അതായത് അവരെ സങ്കടമാണ് പറയുന്നത്, പക്ഷെ നമ്മുടെ വോയിസിൽ അത് വരാനും പാടില്ലല്ലോ.
2: അപ്പൊ നമ്മൾ അതിങ്ങനെ കൺട്രോൾ ചെയ്ത്
1: ഞങ്ങൾ അങ്ങ് പിടിക്കും.

0: നമ്മളൊന്ന് സൈലന്റ് ആവും. നമ്മുടെ നമ്മുടെ തൊണ്ട ഇങ്ങനെ വലിയുന്ന പോലെ തോന്നും പുറകോട്ട്. അതായത് അവരെ സങ്കടമാണ് പറയുന്നത്, പക്ഷെ നമ്മുടെ വോയിസിൽ അത് വരാനും
1: പാടില്ലല്ലോ. അപ്പൊ നമ്മൾ അതിങ്ങനെ
0: കൺട്രോൾ ചെയ്ത് ഞങ്ങൾ അങ്ങ് പിടിക്കും. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല.
1: ഇന്ന് എന്തായാലും നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്, കോൾസ് ആണ് വരുന്നത്. അങ്ങനെയൊന്നുമില്ലാട്ടോ, നിങ്ങൾക്ക് ജൂലൈ 4 ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ദ സ്പോട്ടിൽ നടന്ന കാര്യമോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
0: ഞാനൊരു ഗെയിം ഇടാന്ന് വിചാരിച്ചാണ്, പിന്നെയും ആ സന്തോഷമൊക്കെ
1: കണ്ടപ്പോ ഗെയിമിൽ കൊടുത്തിട്ട് ഇനി ആ ഒരു തല്ലിക്കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു.
0: അതുകൊണ്ട് കൊടുക്കാത്തതാണ്.
1: അപ്പൊ നമുക്കൊരു കോളും കൂടെ വന്നിട്ടുണ്ട്, നോക്കിയാലോ.
0: ഹലോ, കട്ടായി
1: അപ്പൊ
0: വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കുക. പിന്നെയും വിളിച്ചിട്ടുണ്ട്, ആരാണ് നോക്കേ
1: നോക്കാം.
0: ഹലോ
1: ഹലോ,
0: ആ റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചിട്ട് ദയവ് ചെയ്ത് വിളിക്കരുത്. ഇപ്പോഴും റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ട്. റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചാൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവൂല.
1: എക്കോ ആണ്, ഭയങ്കര എക്കോ ആയിട്ടാണ് കേൾക്കുക. സോ
0: അതുകൊണ്ട്
1: ഒരു ട്രൈയും കൂടെ നമുക്ക് നടത്താം. ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ
2: ഹലോ,
1: ആ ഹലോ, ഇതാരാണ്? ഹലോ, പറയൂ.
2: എന്റെ പേര് പ്രവീൺ എന്നാണ്.
1: പ്രവീൺ, എവിടുന്ന വിളിക്കണോ?
2: ഞങ്ങള് കീഴില്ലം, പെരുമ്പാവൂര്.
1: ആ, കേട്ടിട്ടുണ്ട്. കീഴില്ലം
0: എന്ത് ചെയ്യുന്നു പ്രവീൺ?
2: ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം.
0: ഹോസ്പിറ്റലിൽ?
1: അത് ശരി.
0: ഓക്കെ, അവിടെ തന്നെയാണോ?
2: അല്ല, ഇവിടെ എറണാകുളത്താണ്.
0: എറണാകുളത്ത്. ഓക്കെ ഓക്കെ. നമുക്കേ
1: ജൂലൈ 4 കുറിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത്.
2: ഓക്കെ,
1: ആ 4 ബന്ധപ്പെട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ?
0: പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാ നമുക്ക് ചെറിയൊരു ഗെയിം കളിച്ചാലോ?
1: അതാണ്. ആയിക്കോട്ടെ. ആ, അതിനെന്താ?
0: മോൻ എത്ര വയസ്സായി?
2: 8 ക്ലാസ്സിലാണ്.
1: ആ, കൊഴപ്പില്ല,
0: ആ മോനും കളിക്കാം, കൊഴപ്പില്ല.
1: നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ചിട്ട് ഉത്തരമൊക്കെ പറഞ്ഞാൽ മതി, അപ്പൊ കുഴപ്പമില്ലല്ലോ.
0: അതെ അതെ, വളരെ സിമ്പിൾ സിമ്പിൾ. അത് കേക്കുമ്പോ തോന്നും ഇതായിരുന്ന ഗെയിം എന്ന് തോന്നരുത് കേട്ടോ. അപ്പൊ ഞാന് ഇംഗ്ലീഷില് ഒരു വാചകം പറയും, അല്ലെങ്കിൽ 2-3 വേർഡ്സ് പറയും, അത് വെച്ചിട്ട് അത് ഏതാണ് മലയാള സിനിമ എന്ന് കണ്ടുപിടിക്കണം.
2: ഓക്കെ,
0: റെഡിയാണോ? ഒരു ഒരു 20 തരുള്ളൂ കേട്ടോ. 20 ഏതാണ് ആ സിനിമ എന്ന് കണ്ടുപിടിക്കണം. പറയട്ടെ? ഗോൾഡ് എഗ് ഡക്ക്. എന്നാ ഫ്ലവർ സീസൺ കം.
1: ഫ്ലവർ സീസൺ കം.
0: അറിയില്ല, ഒട്ടും അറിയില്ല,
1: ഒട്ടും അറിയില്ല. ഒരു ഉറപ്പും കിട്ടില്ല.
0: ആ, നമുക്ക് അടുത്താക്ക് കൊടുക്കാമെങ്കിൽ പറഞ്ഞു കൊളവാക്കുന്നില്ല. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടായിരിക്കും അടുത്ത ആള് വിളിക്കുന്നത്, അത് വേറെ കാര്യം.
1: അല്ല, ഇപ്പൊ നമ്മുടെ ആ ടൈം കഴിഞ്ഞു
0: കഴിഞ്ഞു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഉത്തരം പറഞ്ഞല്ലോ.
0: ഓക്കെ, സന്തോഷമായി. മോന്റെ പേരെന്താ? മോന്റെ
1: റിച്ചാർഡ്.
0: റിച്ചാർഡ്,
1: റിഷാൻ.
0: റിഷാൻ ഏത് സ്കൂളിലാ മോനെ പഠിക്കണേ? ഓക്കെ, ഏത് സബ്ജക്റ്റാ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ്. ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? അങ്ങനെയൊന്നുമില്ല, അതും അങ്ങനെയൊന്നുമില്ല,
1: എല്ലാം അങ്ങനെയൊന്നുമില്ല. പാവ കുട്ടിയാണ്.
0: അച്ഛനും മോനും കൂടെ എവിടെ പോവാ ഇപ്പോ?
2: ഞങ്ങള് എറണാകുളം പോയിട്ട് തിരിച്ച് കീഴിലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക.
1: യാത്രയിലാണ് അല്ലേ? ഓക്കെ,
2: യാത്രയിലാണ്.
1: അപ്പോ അച്ഛനും മോനും നല്ല അടിപൊളിയായിട്ട് പാട്ടുകളും ഒക്കെ കേട്ട് നല്ല രസമായിട്ട് നിങ്ങളുടെ യാത്ര തുടരട്ടെ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ.

0: സമയം ഒന്ന് പറയുന്നേക്കൂ.
1: സമയം 6 മണി കഴിഞ്ഞിട്ട് 7:47. അതെ, 47 സെക്കൻഡ് ആയി നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലാണ് ഇരിക്കുന്നത് ഇപ്പം.
0: യെസ്, കൂടെ ഉള്ളത്
1: ഞാൻ പ്രിയയാണ്,
0: ഞാൻ അച്ചുവാണ്, നമ്മുടെ കൂടെ ഒരാള്. ഹലോ,
2: ഹലോ,
0: ഇതാരാണാവോ?

0: പേര് ബിജു എന്നാണ്.
1: ബിജു,
2: ബിജു എവിടെ നിന്ന് വിളിക്കണു?
0: ഉപ്പത്തടം.
1: ആ, എന്ത് ചെയ്യുന്നു ബിജു?
0: ഞാൻ ഫാബ്രിക്കേറ്ററാണ്.
1: ആഹാ, ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയോ?
0: ഇല്ല, ജോലി വീട്ടിൽ തന്നെയാണ്.
1: വീട്ടിൽ തന്നെയാ ചെയ്യുന്നത് അല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ സുഖാണല്ലോ, വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് പാട്ട് കേൾക്കാം, വീട്ടിലെ ഫുഡ് കഴിക്കാം, ജോലിയും ചെയ്യാം അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്.
1: മക്കളൊക്കെ എന്തുവരായി?
2: അച്ഛടാ,
3: അയ്യോ
2: എന്ത് പറ്റി.
1: സാരല്ല
2: ബിജു, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കിട്ടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം.
1: അതെ
2: ബിജു, എവിടെ നിന്നാ വിളിക്കാൻ?
1: ബിജു മുപ്പത്തടത്ത് നിന്നാണ് വിളിച്ചത്. എന്തായാലും വളരെ ഒരു കോള് വരുന്നുണ്ട്, നോക്കാം
2: ബിജു ആണോ നോക്കാം. ഹലോ
1: ഹലോ
4: ഹലോ
1: ആ ഹലോ
4: ആ ഞാൻ റേഡിയോ ഇതിലേക്ക് വിളിക്കുകയാണ്.
1: ആ ഇത് റെയിൻബോ, റെയിൻബോ ആണ്, റെയിൻബോ ആണ്.
2: ഇത് ആരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ, എന്റെ പേര് ഷെറിൻ എന്നാണ്.
2: ആണോ?
4: സെക്കൻഡറി സ്കൂളിലെ എക്സ്എസ്എഫ് ജീസസ് കോതാടിന്റെ പ്രിൻസിപ്പാൾ ആയിട്ട് റിട്ടയർ ചെയ്താണ്.
2: ഓക്കെ ഓക്കെ ഓക്കെ. ഷെറിൻ അല്ലേ പേര്?
4: ഓക്കെ.
2: ഇപ്പൊ എന്താ പരിപാടി? റിട്ടയർഡ് ആയതിനു ശേഷം?
4: റിട്ടയർ ചെയ്തതിന് ശേഷം മക്കളുടെ അടുത്ത് പോവുക. പിന്നെ രണ്ടു കൊല്ലമായിട്ടുള്ള റിട്ടയർ ചെയ്തിട്ട് പോവുക. പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കുക. അങ്ങനെ ടൈം പാസ് ചെയ്ത് പോണു.
2: അപ്പൊ എങ്ങനെയാ, റീൽസ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ടോ?
4: രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ ഞാൻ.
2: അത്ര ചെയ്തിട്ടുള്ളൂ. അതൊക്കെ തുടർന്ന് പോട്ടെ
1: ചെയ്യണം.
4: ആ അപ്പോഴത്തേക്കും കാലിനൊരു വേദന വന്ന് അങ്ങനെ ഇത്തിരി നാള് നിന്നുപോയി.
1: അധികം സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിലും നമുക്ക്
4: ചെയ്യാവല്ലോ.
2: കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇങ്ങനെ?
4: ഞങ്ങളൊരു ഫ്ലാറ്റിലാ താമസിക്കുന്നത്, അപ്പൊ നല്ലൊരു കമ്പനി ഉണ്ട്.
2: അപ്പൊ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആയിരിക്കും അല്ലേ പ്ലാൻ ചെയ്തൊക്കെ?
4: ഞാനൊരു സിംഗിളും കളിച്ച്, പിന്നെ തിരുവാതിര, പിന്നെ ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
2: ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ആ അപ്പൊ നമ്മള് നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ജൂലൈ നാല് എന്തെങ്കിലും ഓർമ്മകൾ, നല്ലതോ നല്ലതല്ലാത്തതോ എന്താണെങ്കിലും.
1: ജൂലൈ നാല് എന്ന് പറയുമ്പം ഓർക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ജീവിതത്തിൽ നടന്നതോ?
4: ഞാൻ വിളിച്ചത്, എനിക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞു പിറന്നത് അന്നാണ്.
1: അത് ശരി,
4: എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്.
2: ശരി ശരി,
1: സന്തോഷം.
2: മോനിപ്പൊ എവിടെ ഉണ്ട്?
4: മോനിപ്പൊ യുഎസിലാണ്.
2: അപ്പൊ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ കേട്ടോ
1: ഞങ്ങളുടെ വക.
4: പറഞ്ഞേക്കാം പറഞ്ഞേക്കാം.
1: വിളിക്കുമല്ലോ അല്ലേ?
4: ആ വിളിക്കും വിളിക്കും, ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ.
1: അയ്യോ, മിസ് ജസ്റ്റ് മിസ്.
2: ഇപ്പൊ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണാമല്ലോ അല്ലേ?
4: കാണാം, കണ്ടു വിളിക്കാം, സംസാരിക്കാം.
2: മോന് ഫാമിലി ആയിട്ട് അവിടെയാണോ?
4: ആ മോൻ ഫാമിലി ആയിട്ട് അവിടെയാണ്.
2: ഓക്കെ. കുഞ്ഞുമക്കളുണ്ടോ?
4: ആ കുഞ്ഞുമക്കളും ഉണ്ട്.
2: അപ്പൊ
4: അമ്മയാണ്?
2: അമ്മൂമ്മയാണ്.
1: ഒരു മോൻ മാത്രമേ ഉള്ളോ?
4: ഇല്ല, ഒരു മോളും കൂടെ ഉണ്ട്.
1: മോള് എന്ത് ചെയ്യുന്നു?
4: മോളും ഡോക്ടറാണ്.
1: എവിടെ?
4: മോള് പൂനെയിലാണ്.
1: പൂനെയിലാണ്? ഓ ഓക്കെ.
4: അപ്പൊ
1: എല്ലാരും ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ് അല്ലേ?
4: ആ സെറ്റിൽഡ് ആണ്.
1: അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
4: ഇവിടെ ഇപ്പൊ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
1: ഓക്കെ.
2: ഹസ്ബൻഡ് എന്ത് ചെയ്യും?
4: ഹസ്ബൻഡ് സൊസൈറ്റിയിൽ നിന്ന് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്താണ്.
2: ഓക്കെ, ശരി ശരി. രണ്ടുപേരും
1: നല്ല പൊസിഷനിൽ നിന്ന് ഇപ്പൊ ഒരു റിട്ടയർഡ് ലൈഫ് ഇങ്ങനെ ആസ്വദിക്കുകയാണ് അല്ലേ?
4: ആ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനി പിടിച്ചിരിക്കുന്ന.
2: അത് എന്താ ഇപ്പൊ ഇപ്പോഴത്തെ പനി ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ.
4: ആ വൈറൽ ഫീവർ ആണ്.
2: കൊണ്ടുപോയി കാണിച്ചു, ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, മരുന്നൊക്കെ മേടിച്ചോ?
4: ആ മരുന്നൊക്കെ മേടിച്ചു. അപ്പൊ ഇപ്പൊ അതിന്റെ ലാസ്റ്റ് സ്റ്റേജില് ചുമയിലോട്ട് വന്നിരിക്കുന്ന.
2: എല്ലാ പനിക്കും അവസാനം
1: ചുമയിലാണ്.
2: കഫക്കെട്ടും ഉണ്ടാവും, ചുമയുണ്ടാവും അല്ലേ?
4: അതെ അതെ അതെ അതെ, അത് തന്നെ.
2: എന്നിട്ട് മക്കളെ ഡോക്ടർ അല്ലേ വിളിച്ച് പറഞ്ഞു തരുമോ എന്തെങ്കിലുമൊക്കെ? പൊടിക്കൈകളൊക്കെ
4: പറയും, പിന്നെ പറഞ്ഞനുസരിക്കണം.
2: അതങ്ങനെയാണല്ലോ, പ്രായം ചെല്ലും തോറും കുഞ്ഞുങ്ങളെക്കാളും കഷ്ടം.
4: അപ്പോഴത്തേക്കും അവര് പറയും വെള്ളം ധാരാളം കുടിക്കണമെന്ന് പറഞ്ഞാലും കേൾക്കൂല. അതാണ് അതാണ്
1: അടങ്ങിയിരിക്കണം പറഞ്ഞാലും കേൾക്കൂല.
2: എന്തായാലും ശ്രദ്ധിക്കൂ രണ്ടുപേരും കേട്ടോ.
4: നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ വളരെ നന്നാവുണ്ട്. ഞാൻ എല്ലാ ദിവസവും കേൾക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ.

0: ശരി.
1: ഏരിയയാണ് എന്റെ
0: ആ
1: വലിയൊരു എന്താ പറയണ പാട്ടും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ആസ്വാദിക്കും നന്നായിട്ട്, ആസ്വദിക്കും നന്നായിട്ട്. അപ്പം പാട്ടിലാണ് അങ്ങനെ അങ്ങോട്ട് പിടിച്ചു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു പോണതും.
0: മനസ്സിലായി
2: മനസ്സിലായി മനസ്സിലായി.
1: നിങ്ങളുടെ അവതരണവും എല്ലാം നല്ലതാണ്ട്ടാ.
2: താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ റേഡിയോ കൂട്ടുകാരിയാക്കി കൂടെ കൊണ്ട് നടക്കുക കേട്ടോ.
1: ആ കൂടെ കൊണ്ട് എന്റെ അമ്മ അതുപോലെ തന്നെ റേഡിയോ കൂട്ടുകാരിയാണ്, നമ്മുടെയും കൂട്ടുകാരിയാണ്.
2: ശരി, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. സാറിനോടും നമ്മുടെ
0: അന്വേഷണം പറയാം, മക്കളോടും ഒക്കെ വിളിക്കുന്ന സമയത്ത്
1: പറഞ്ഞേക്കാം പറഞ്ഞേക്കാം. മകന്റെ വേണ്ടിട്ട് ഒരു പാട്ട്, ഒരു താരാട്ടു പാട്ട്, താമരക്കണ്ണൻ ഉറങ്ങണം.
2: ഇതെന്താന്നറിയോ, ഇത് ഡെഡിക്കേഷൻ പ്രോഗ്രാം അല്ലാത്തോണ്ട് നമുക്ക് അത് ഇടാനുള്ള ഒരു വകുപ്പില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത പാട്ട് മോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: പാട്ട് വരുന്നത് മോന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങളിപ്പോ അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട്.
2: ഓക്കെ, മോന്റെ പേരെന്താന്ന് പറഞ്ഞേ?
1: ഷെൽഡൻ.
2: ഷെൽഡൻ, ശരി. ഷെൽഡന് വേണ്ടിയിട്ട് അടുത്ത് വരുന്ന പാട്ട്
0: കേട്ടോ.
2: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.

0: നമ്മുടെ കൂടെ ബിജു പിന്നെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. പാവം ബിജു സംസാരിച്ചോണ്ടിരുന്ന തുടങ്ങിയപ്പോഴത്തേക്കും കട്ടായി. ഹലോ
1: ഹലോ
2: ഹലോ ഹലോ.
1: ആ വീണ്ടും ബിജു.
0: ബിജു എന്ത് പറ്റി നേരത്തെ കട്ടായി പോയേ?
1: പാട്ടോ എന്തൊക്കെയോ കേക്കുന്നുണ്ടല്ലോ. എവിടെയാ? വീട്ടിൽ തന്നെയാണോ?
2: ആ വീട്ടിൽ തന്നെ. റേഡിയോ സൗണ്ട് കൊടുത്തതാ.

0: ആ സൗണ്ട് കുറച്ചോ കേട്ടോ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ.
1: വിശേഷം
0: ഈ ജൂലൈ 4-നെ പറ്റി എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാനായിട്ട്?
1: ജൂലൈ 4-നൊന്നും വിശേഷമൊന്നുമില്ല.
0: ഒരു വിശേഷം ഇല്ല. എന്നാ പിന്നെ നമുക്കൊരു ഗെയിം കളിച്ചാലോ, നല്ല രസാണ്. ഞാന് ഇംഗ്ലീഷില് രണ്ട് മൂന്ന് വാക്ക് പറയും,
2: അത് വെച്ചിട്ട് മലയാളത്തിലെ സിനിമാ പേര് പറയണം. പാട്ടല്ല, വാക്കുകൾ പറയും.
0: വാക്ക് പറയും, സിനിമാ പേര് പറയണം.
2: മലയാളത്തിൽ വരുന്ന സിനിമാ പേര് പറയണം. ആ ഇംഗ്ലീഷ് വാക്ക് കേട്ടിട്ട് അത് മലയാളത്തിലേക്ക് ആലോചിച്ചാ മതി. ആ ഇപ്പോഴാണ് പിടി കിട്ടിയത് അല്ലെ.
0: ഫ്ലവർ സീസൺ കം. ഫ്ലവർ
2: സീസൺ കം.
0: മനസ്സിലാവാത്തോന്നു, ബിജുവിന് മനസ്സിലാവാത്തോണ്ടാണ് കട്ട് ചെയ്തതാണോ അതോ കല്ലാണ്ട് കട്ടായി പോയതാണോന്ന് അറിയാം,
2: നമുക്കൊന്നും പറയാൻ പറ്റില്ല.
0: അപ്പൊ ഇനി ഇനി
2: ഈ ഒരു ചോദ്യത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ.
0: അപ്പൊ ഒരു കാര്യം ചെയ്യാം, ബിജു ഇനി വിളിക്കാൻ ട്രൈ ചെയ്യണ്ട, കാരണം ഇപ്പൊ നമ്മൾ രണ്ടു പ്രാവശ്യം കണക്ട് ചെയ്തില്ലേ, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. കോള് വന്നോണ്ടിരിക്കുകയാണ്. ബിജു തന്നെയാണോ?
2: നമുക്ക് എന്തായാലും നോക്കാം ആരാണ് എന്നല്ലേ.
0: ഹലോ,
3: ഹലോ,
2: ആ ഹലോ, ഇതാരാണ്?
0: ബൈജു ആണ്. ബിജു അല്ല,
2: ബൈജു അല്ല. അപ്പൊ ഇപ്പൊ ഒരു ബിജു ആണ് ഞങ്ങൾ സംസാരിച്ചപ്പോ, ഇത് ബൈജു ആണ്. ഓക്കെ,
0: ബൈജു എവിടുന്ന?
2: വടക്കഞ്ചേരി, പാലക്കാട്.
0: ഓക്കെ ശരി, എന്ത് ചെയ്യുന്നു?
3: ഞാൻ ഡ്രൈവറാണ്.
0: ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടാണ് സംസാരിക്കണേ?
3: എല്ലായിടത്തും
0: പനിയാണല്ലോ. പനി പനി ഇപ്പൊ തുടങ്ങിയുള്ളോ അതോ രണ്ടു മൂന്ന് ദിവസം ആയോ? രണ്ടു ദിവസമായിട്ട് റെസ്റ്റാണ്. നന്നായിട്ട് റെസ്റ്റ് ചെയ്യാം.
2: മരുന്നൊക്കെ കഴിച്ചോ?
3: ഇപ്പൊ
2: എന്തായാലും നല്ലോണം റെസ്റ്റ് എടുക്കും. പനി കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും ഈ വെള്ളം കുടിക്കൽ ശ്രദ്ധിക്കണം
0: കേട്ടോ. പനി പനിയൊക്കെ മാറിയിട്ട് ഇറങ്ങിയാ മതി. ഇനി
2: ജ്യൂസ് തണുത്ത വെള്ളം ഒക്കെ കുടിക്കുന്നതാണ് കുഴപ്പം.
0: പിന്നെ ഞങ്ങള് ആദ്യം പറഞ്ഞത് കേട്ടായിരുന്നോ, ജൂലൈ 4-നെ പറ്റി എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ എന്നുള്ളത്? ആ എന്ത് ഓർമ്മയാണുള്ളത് പറയൂ.
2: ജൂലൈ 4,
0: ഓ അങ്ങനെ ആ ഓർമ്മ. വേറെ
2: ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജൂലൈ 4-ഒന്നും ഇല്ല അല്ലേ? കുഴപ്പമില്ല, എന്നാ നമുക്കൊരു ഗെയിം കളിക്കാം.
0: ഞാൻ ഇംഗ്ലീഷില് ഇപ്പൊ കുറച്ച് ഇച്ചിരി മുമ്പ് കേട്ടിട്ടുണ്ടാവൂല്ലോ ഞാൻ പറഞ്ഞത് അല്ലേ. ഞാൻ പറഞ്ഞ വാക്ക് കേട്ടായിരുന്നോ? ഉറപ്പാണേ.
2: ആ ശരി, കുഴപ്പമില്ല. അപ്പൊ ചോദിക്കാം.
0: ഞാൻ ഇംഗ്ലീഷില് രണ്ടു മൂന്ന് വാക്ക് പറയും, മലയാളത്തിൽ അതാക്കിയിട്ട് ഏതാ സിനിമ എന്ന് പറയണം. ഓക്കെ, ഫ്ലവർ.
2: ചോദ്യം തുടങ്ങി ഇവിടെ.
0: ഫ്ലവർ സീസൺ കം.
2: കം അത് വെച്ചിട്ട് മലയാളത്തിലൊരു സിനിമയുണ്ട്, സിനിമാ പേര് പറയണം.
0: എന്നെ തല്ലി ഓടിക്കരുത്. ഫ്ലവർ സീസൺ കം.
2: ഞങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞു ക്വസ്റ്റ്യൻ പറഞ്ഞു, സാരില്ല.
0: ഞാൻ വിചാരിച്ചു ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാമോ എന്ന് ആലോചിച്ചു ഓടിക്കുന്നു വിചാരിച്ചു. എന്തായാലും ഉത്തരം പറഞ്ഞു, സന്തോഷം. എന്തൊരു സന്തോഷം ഇല്ലാത്ത ഒന്ന് ചിരിച്ചു.
2: കാരണം എന്താ, നമ്മൾ കാണുന്നില്ല. അപ്പൊ സന്തോഷം അവിടെ നിന്ന് ഇങ്ങനെ പ്രകടിപ്പിക്കണമെങ്കിൽ ഒച്ചയിലൂടെ പ്രകടിപ്പിച്ചാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ.
0: ഞങ്ങൾ ഇവിടെ ചിരിച്ചാലേ ഞങ്ങൾ ചിരിക്കണോന്നുള്ളത് നിങ്ങൾ അറിയുള്ളൂ.
2: അത് പനി പിടിച്ചിട്ടിരിക്കുന്നോണ്ടായിരിക്കും,
0: അതുകൊണ്ടാണോ ചിരിക്കാത്ത? പനി പിടിച്ചാൽ എന്നെ പോലെ ഇങ്ങനെ ജിൽ ജില്ല നിൽക്കണം. പനി പിടിച്ചാൽ ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കും.
2: പായസം കുടിച്ചാലും ഇവിടെ ഉറക്കം വന്നാലും പായസം കുടിച്ചാലും ജിൽ ജില്ലായിട്ടിരിക്കുന്ന ഒരാളാ അവിടെ.
0: ഹലോ ബൈജു.
2: ആ ബൈജു,
0: നല്ലതും കേട്ടോ പറഞ്ഞ. പാവം പനിയുടെ അതൊരു ഒരു കിക്കിലിരിക്കാന്ന് തോന്നണം.
2: ആ ശരി, ഞങ്ങള് സമ്മതിച്ചു. അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞല്ലോ, പനി.

0: പിടിച്ചിട്ടായാലും.
1: എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്,
2: എന്താ
1: നെക്സ്റ്റ് പാട്ട് വരുന്നത് എന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിട്ട് ഡെഡിക്കേഷൻ ചെയ്യണേ.
2: ശരി, അമ്മയുടെ അച്ഛന്റെ പേര്
1: വരുന്നു
0: വത്സല രാജു.
2: രാജു, ഓക്കെ. അടുത്ത പാട്ട് അവർക്ക് രണ്ടുപേർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.
1: അമ്മ ഇതിന്റെ
2: ശരി ശരി, അമ്മ അമ്മയ്ക്ക് ഒരു ഹായ് കൊടുക്കൂ
0: ഞങ്ങളുടെ വക.
1: ഓക്കെ,
2: അമ്മ ഉണ്ടോ? അടുത്തുണ്ടോ?
0: അമ്മ
2: അമ്മ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കട്ടെ.
1: ആ
0: പിന്നെന്താ
2: പിന്നെന്താ, അമ്മയുടെ ആഗ്രഹമല്ലേ ഇതൊക്കെ. ഹലോ അമ്മേ, അമ്മ എന്ത് ചെയ്യുന്നു ഇപ്പോ? ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ചായയൊക്കെ കുടിപ്പിച്ചിട്ട് ഇരിക്കുവാണോ?
3: അതെ.
0: ആ മഴയൊക്കെ ഉണ്ടോ? ആ അച്ഛനും ഒരുപാട് ഇഷ്ടം.
2: അച്ഛനും ഇഷ്ടമാണോ? അച്ഛനെ ഇഷ്ടമാണെന്നാണോ പറഞ്ഞേ?
0: ഞാൻ വിചാരിച്ചു അച്ഛനെ.
2: താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാരെയും ഇഷ്ടമാണ് അല്ലേ?
0: അത് ശരിയല്ലേ.
2: വെരി ഗുഡ്. ഇനി അങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ കേട്ടോ. എന്നും കേക്ക്, എന്നിട്ട് പാട്ടൊക്കെ പാടുവോ അമ്മ? ശരി ശരി, അപ്പൊ അമ്മക്ക് അച്ഛൻ വിളിക്കാറുണ്ടോ? ശരി ശരി ശരി,
0: അത് ശരി. ഓ അപ്പൊ അത്രേ അമ്മ ഇങ്ങനെ കാത്തിരിക്കാണല്ലേ കോൾസ് കിട്ടാൻ വേണ്ടിട്ട് ഒക്കെ ആയിട്ട്. ഓക്കെ, എന്നാലും ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെ ഫാമിലി സംസാരിച്ചപ്പോ. അപ്പോ അമ്മയ്ക്കും അച്ഛനും കൂടെ വേണ്ടിട്ട് ബൈജു ഡെഡിക്കേറ്റ് ചെയ്യുന്ന
2: ഒരു പാട്ട്,
0: അടുത്ത പാട്ടോ
2: അവർക്ക് വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പനിയൊക്കെ മാറി വേഗം ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ ബൈ.
4: അപ്പ കുട്ട തൊപ്പിക്കാര എപ്പോ കല്യാണം?
5: മകരമാസത്തി വേലി കെട്ടിട്ടപ്പ കല്യാണം.

ന്യൂസ് ഗ്യൂസ് എന്റർടൈൻമെന്റ് ദിസ് ഇസ് റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: അങ്ങനെ നമ്മള് ജൂലൈ 4 ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കട്ടോ.
2: അതെ അതെ, ജൂലൈ 4
1: സാധാരണ എപ്പോഴും ഈ നമ്മള് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാറുള്ളതെങ്കിലും ഇന്ന് നമ്മള് അങ്ങോട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി നമ്മൾ അങ്ങോട്ട്
2: ജൂലൈ 4 കാര്യം പറയാനാണോ വിളിക്കണേന്നറിയില്ല. കുറച്ചു നേരമായിട്ട് ഒരു കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എടുക്കുമ്പോ കുഞ്ഞു കുട്ടി ആരോ ആണ് വിളിക്കുന്നത്, ക്ലിയർ ആവുന്നുമില്ല. ഡെഡിക്കേഷൻ ആണ് ചോദിക്കുന്നത്, പാട്ട് ഡെഡിക്കേഷൻ.
1: ശ്രോതാക്കളെ, ദയവേ, ഇത് നമ്മുടെ ഈ പ്രോഗ്രാം ഒരു സോങ് ഡെഡിക്കേഷൻ പ്രോഗ്രാം അല്ല. നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക,
2: അത്രേ ഉള്ളൂ.
1: അപ്പോ നമ്മളെ കുഞ്ഞു കുട്ടികളെ മാക്സിമം ഇതിൽ നിന്ന് ഒന്ന് അവോയ്ഡ് ചെയ്യുക.
2: അതെ, കാരണം അവർക്കറിയില്ലല്ലോ. അവര് ഇങ്ങനെ വിളിച്ചു ചോദിച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പാട്ട് വെച്ച് തരുമോ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇല്ല ഇല്ല എന്ന് എത്ര പ്രാവശ്യം പറയും. ഇപ്പോഴും ഒരു കോള് വരുന്നുണ്ട്, നമുക്കൊന്ന് കണക്ട് ചെയ്ത്
1: നോക്കാം.
2: ഹലോ, കട്ടായി. എനിക്ക് തോന്നുന്നു ആ കുഞ്ഞു തന്നെയാണെന്ന് തോന്നുന്നു. ദയവ് ചെയ്ത് കുട്ടികളെ കൊണ്ടിങ്ങനെ വിളിപ്പിക്കാണ്ടിരിക്കുക. ചിലപ്പോ ഈ വിളിച്ച ആളുകൾ തന്നെയാണോ വിളിക്കുന്നത് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഒരു പേര് പറഞ്ഞ ആള് തന്നെയാണ് പിന്നെയും സ്ഥലം മാറ്റി പേര് മാറ്റിയൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കുമ്പോ മറ്റുള്ളവർക്കും കോള് കിട്ടാണ്ടാവുകയാണ്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വിളിക്കുക കേട്ടോ. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാ? ഇത്
1: ഷാജി.
2: ഷാജി, എവിടെന്ന് വിളിക്കണു?
1: ഒന്നും കൂടെ പറയോ, ക്ലിയർ ആയില്ല.
3: ഇടക്കരപ്പള്ളി.
1: ഇടക്കരപ്പള്ളി, ഇത് എവിടെയാ സ്ഥലം?
3: ചേർത്തല.
1: ചേർത്തല, ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഫർണിച്ചർ വർക്ക്ഷോപ്പ് ആണ് അല്ലേ, ഓക്കെ.
2: ആരൊക്കെയുണ്ട് വീട്ടില്?
3: അച്ഛനമ്മ, ഭാര്യ, മക്കളുണ്ട്.
1: ഓക്കെ,
2: വീട്ടിലാണോ ഇപ്പോ?
3: പിന്നെ ഞാൻ വർക്ക്ഷോപ്പിലാ പോയിട്ടില്ല.
2: ഓക്കെ, ശരി ശരി ശരി. ഞങ്ങള് പറഞ്ഞ കേട്ടായിരുന്നോ ജൂലൈ 4 കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ? പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ബിജു ആണോ സംസാരിക്കണേ? അല്ല, ഓക്കെ. ഷാജി, ഓക്കെ. ഇച്ചിരി മുമ്പ് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ബിജുവിന്റെ കോള് വന്നോണ്ടിരിക്കണു. അപ്പൊ ഞങ്ങള് രണ്ടു തവണ കണക്ട് ചെയ്തു, പിന്നെയും പിന്നെയും കോള് വരുമ്പോഴത്തേക്കും ഭയങ്കര തടസ്സമാവുന്നു, ബാക്കിയുള്ളവർക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ആര് വിളിച്ചാലും അവർക്ക് പിന്നെ എൻഗേജഡ് ആയിരിക്കുവേ ഈ ബിജുവിന്റെ കോൾ ഇങ്ങനെ നിൽക്കുന്നോണ്ട്. പിന്നെ കുറെ പേര് കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിളിക്കാൻ. അപ്പോ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും പങ്കുവെക്കാൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു ഗെയിം തട്ടെ. ഞാന് ഈ ഇംഗ്ലീഷില് കുറച്ച് വാക്കുകൾ പറയും, അത് മലയാളത്തിലാക്കിയിട്ട് ഏതാ സിനിമ എന്ന് പറയണം. ഏ, പറയട്ടെ. ഹണി മാംഗോ ട്രീ ടോപ്പ്. ഹണി മാംഗോ.
1: ആ, കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു.
2: വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരുന്നു.
1: പേര് കേട്ടാൽ തോന്നും ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന്, പക്ഷെ എളുപ്പമുള്ള ആൻസർ ആയിരുന്നു.
2: ഇച്ചിരി കഷ്ടപ്പെട്ട തരണമായിരുന്നല്ലേ. സാരില്ല, അപ്പൊട്ടെ. ശരി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഷാജി.
1: ഓക്കെ
2: ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഒരു ആള് തന്നെ വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക്

0: അവസരം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യം കോള് സ്വീകരിച്ച് സംസാരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് വിളിക്കുന്ന ആൾ ഒന്ന് സൂക്ഷിച്ച് വിളിക്കുക കേട്ടോ.
1: പിന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് അധികം കോൾസ് വിളിപ്പിക്കാതിരിക്കുക, കാരണം ഇത് നമ്മൾ വലിയ ആൾക്കാർ ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പോകുന്നത്. അതുകൊണ്ട്
0: കുട്ടികളുടെ ഗെയിം ഷോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കുട്ടികളെ പങ്കെടുപ്പിക്കായിരുന്നു. ഇതിപ്പോ കുട്ടികൾ വിളിച്ചിട്ട് ചോദിക്കുന്നതും ഡെഡിക്കേഷൻ സോങ്സ് ആണ്. അപ്പൊ ഡെഡിക്കേഷൻ ഉള്ള പ്രോഗ്രാമും അല്ല ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ വിളിക്കുക, വിളിക്കുന്ന നമ്പർ 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ.

0: സമയെന്തായി?
1: സമയം 6 മണി കഴിഞ്ഞ് 53 കടന്നിരിക്കുകയാണ്.
0: അപ്പൊ
1: നമുക്കൊരു കോളർ ഉണ്ട്, നോക്കാം.
0: ഹലോ.
2: ഹലോ.
1: ആ ഹലോ ചേട്ടാ, പേരും അറിയോ?
2: തങ്കച്ചൻ കളമശ്ശേരി.
1: ആ
0: തങ്കച്ചൻ കളമശ്ശേരി.

0: സമയം എന്തായി?
1: സമയം 6 മണി കഴിഞ്ഞ 53 കടന്നിരിക്കുകയാണ്.
0: അപ്പൊ
1: നമുക്കൊരു കോളർ ഉണ്ട്, നോക്കാം.
0: ഹലോ
2: ഹലോ
1: ഹലോ ചേട്ടാ, പേരും അറിയോ?
2: തങ്കച്ചൻ കളമശ്ശേരി.
0: തങ്കച്ചൻ
1: കളമശ്ശേരി.
0: അങ്ങനെ തന്നെയാണോ ഒഫീഷ്യൽ നെയിം?
2: ജോസഫ് എന്നാണ്, പക്ഷെ അറിയപ്പെടുന്നത് തങ്കച്ചൻ.
0: അറിയപ്പെടുന്ന വ്യക്തിയാണ്.
1: അറിയപ്പെടാനുള്ള ഒരു കാരണമുണ്ട്, അത് പറഞ്ഞോളൂ.
2: എന്തോ?
1: അറിയപ്പെടാനുള്ളൊരു കാരണം ഉണ്ടല്ലോ, അത് പറയൂ.
2: ഞാൻ കാറ്ററിംഗ് സർവീസ് നടത്തിയാണ് മാഡം.
0: ആണോ? വെരി ഗുഡ്.
2: ഔട്ട്ഡോർ കാറ്ററിംഗ് ആണ്.
0: കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതൊക്കെ.
1: എനിക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്.
2: പാചകമാണല്ലോ.
0: പാചകമാണ്, ഭക്ഷണമാണ്.
2: അതെ,
0: എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്.
2: സന്തോഷമാണ് എന്റെ കൊടുക്കുമ്പോ.
1: അതല്ല, എല്ലാരും കഴിച്ചിട്ട് വളരെ തൃപ്തിയോടുകൂടി പോകുമ്പോ അത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിരിക്കും.
0: ഒരു ഗ്രൂപ്പായിട്ടാണോ, എങ്ങനെ, പരിചയമുള്ളവരാണോ?
2: സ്വന്തം, അതായത് ഞാൻ ഒറ്റക്കാണ്. എന്റെ ഭാര്യ ഉണ്ടാവും, പിന്നെ മരുമോളുണ്ട്.
0: എല്ലാരും കൂടി ഫാമിലിയിലെല്ലാവരും. വെരി ഗുഡ്. അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഒത്തൊരുമയോടെ ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമാണല്ലോ. അത്
1: റിസ്ക് ഇല്ല, പേടിക്കണ്ടല്ലോ.
0: അതെ അതെ
2: അതെ അതെ.
1: പിന്നെ അതുമല്ല, ചേച്ചിയും എല്ലാരും കൂടി ആവാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലെ വീട്ടിലെ ഫുഡിന്റെ.
0: നോൺ വെജും വെജും നോൺ വെജും ഉണ്ടോ?
2: രണ്ടുണ്ട്, രണ്ടുണ്ട്. പിന്നെ ചൈനീസും
1: റിസപ്ഷനും ഒക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ്.
0: ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞങ്ങൾ ജൂലൈ 4th കാര്യം പറഞ്ഞിരുന്നു. ജൂലൈ 4th
2: എന്തെങ്കിലും
0: അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ ചേട്ടനുണ്ടോ?
2: ജൂലൈ 4th എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ച സിനിമ ഉണ്ടല്ലേ ജൂലൈ.
1: മനസ്സിലായി മനസ്സിലായി.
2: പിന്നെ എനിക്ക് മനസ്സിലായി അത് എന്തോ ഒരു നമ്മളെ ബന്ധപ്പെട്ട എന്തോ കേസാണെന്ന് എനിക്ക് മനസ്സിലായി. ജൂലൈ 4 എന്റെ ഒരു പേരക്കുഞ്ഞിന്റെ
0: ബർത്ത്ഡേ. എന്താ കുഞ്ഞിന്റെ പേര്?
2: മിത്ര മറിയം.
0: മിത്ര മറിയം. എത്ര വയസ്സായി ഇപ്പോ?
2: എന്തോ,
0: എത്ര വയസ്സായി
2: ഇപ്പോ? 6 വയസ്സായി.
0: അത്രയായിട്ടുള്ളൂ. അവര് കൂടെ തന്നെ ഉണ്ടോ?
2: ആരെല്ലാരും ഉണ്ട് ഇവിടെ.
1: എല്ലാരും കൂടി ആണല്ലോ കാറ്ററിംഗിന്റെ
0: ചെയ്യുന്നത്. കൂട്ടുകുടുംബമായിട്ട് കഴിയുന്നു അല്ലേ, സന്തോഷമായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചിയോട് അന്വേഷണം പറയൂ കേട്ടോ.
2: പറഞ്ഞേക്കാം.
1: എന്തായാലും ഇതിലേക്ക് വിളിച്ചാൽ ഒരുപാട് സന്തോഷം. പിന്നെ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇപ്പൊ വർക്കിലാണോ?
2: അപ്പൊ
1: അതിന്റെ പണിപ്പുരയിലാണ്.
0: എന്നിട്ട് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചോ?
2: അങ്ങനെയൊന്നും
0: അവർക്കത് മതിയല്ലോ. ചെറിയ ചെറിയ സന്തോഷങ്ങൾ മതിയല്ലോ കുട്ടികൾക്ക് സന്തോഷിക്കാനായിട്ട്. അതിപ്പോ നമ്മളിപ്പോ ഒരു പെൻസിലോ ഒരു റബ്ബറോ മേടിച്ചു കൊടുത്താൽ പോലും അത് മതി അവർക്ക്. അത്ര നന്നായി നന്നായി. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ പറയണേ കുഞ്ഞിനോട്. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ ബൈ. ഇന്ന് ജൂലൈ 4th എന്തായാലും കുറെ പേരുടെ
1: ബർത്ത്ഡേയും കൂടിയിട്ടാണ്. ഒരു മെമ്മറബിൾ ഡേ ആണ്.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും നമുക്കൊന്ന് ബ്രേക്ക് എടുക്കണ്ടേ?
0: നമുക്ക് ബ്രേക്ക് എടുക്കണം.
1: പാട്ടിലൂടെ ബ്രേക്ക് എടുക്കാം. അപ്പൊ ഇതാ പാട്ട് കേട്ടോളൂ. സ്റ്റേ ട്യൂൺഡ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: എന്തായാലും അച്ചു, സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണെന്നുള്ള കാര്യം
1: ഓർമ്മിപ്പിക്കുക. അതിന്റെ കൂടെ ഈ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്നൊരു അവസ്ഥയാണ്. രണ്ടുമൂന്ന് പ്രാവശ്യം കോള് വന്നിട്ട് ഞാൻ എടുക്കുമ്പോ കട്ടായി പോകുന്നു, എന്താന്ന് എനിക്കറിയില്ല. ശരിക്കും റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കണം കേട്ടോ വിളിക്കുന്നവര്. രണ്ടുമൂന്ന് പേര് വിളിച്ചിട്ട് റേഞ്ച് ഇല്ല എന്ന് പറയുന്നുണ്ട്, അത് കേൾക്കാം, പക്ഷെ ക്ലിയർ അല്ല.
0: അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ 7:20 അല്ലേ, 7:25 നമ്മുടെ തിരുവനന്തപുരം റിലേ
1: വാർത്തകൾ
0: 10 മിനിറ്റോളം ഉണ്ട്.
1: ഇപ്പോഴും കോള് വരുന്നുണ്ട്, നോക്കാം നമുക്ക്.
0: പിന്നെയും കട്ടായി പോയി.
1: സാരല്ല,
0: എന്തായാലും ഇപ്പം 7:25 വാർത്തകൾ കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കൊരു കോള് വരുന്നു, നമുക്ക് എന്തായാലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹലോ
1: ഹലോ, അതെന്താണപ്പോ?
0: ലൈനിലുള്ള ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി അതിന് വെയിറ്റ് ചെയ്യാനുള്ള സമയമല്ല, കാരണം ഇനി ആകെ 4 മിനിറ്റേ ഉള്ളൂ. പാട്ട് കേൾക്കുമ്പോഴേക്കും നമുക്ക് ആ ന്യൂസ്
1: വരും. ന്യൂസിന് ഇടയ്ക്ക് വിളിച്ചിട്ടും കാര്യമില്ല, അപ്പൊ ന്യൂസ് കഴിഞ്ഞിട്ട് വിളിക്കാം.
0: 7:35 നമ്മൾ വീണ്ടും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലൂടെ ഞാനും അച്ചുവും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ സമയത്തേക്ക് ഇനി വിളിക്കേണ്ടവരൊക്കെ വിളിക്കാം.
1: വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം, 0484-248-101 എന്ന നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ.
0: അപ്പൊ
1: നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ട് കഴിഞ്ഞ് ന്യൂസ് കേൾക്കാം കേട്ടോ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവ്വകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണസജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: 5 സാൽ പെഹലെ ഭാരത് നെ സങ്കൽപ്പ് ലിയാ ഥാ കി ദേശ് കോ സെമി കണ്ടക്ടർ ഹബ് ബനായെങ്കേ ഹം ഡിസൈൻ ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ കെ മന്ത്ര കോ ലേക്കർ ആഗെ ബഡേ ഓർ ആജ് ദേശ് കെ തീസരേ സെമി കണ്ടക്ടർ പ്ലാന്റ് മേ ബി ചീഫ് പാക്കേജിംഗ് കാ കൊമേർഷ്യൽ പ്രൊഡക്ഷൻ ഷുരു ഹോ രഹാ.
0: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
2: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ

0: ഉപകടന സർവകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: The 9 FTAs that Prime Minister Modi has finalized are all with rich countries. And I would urge captains of the industry, run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing.
0: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കും.

0: നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻ ലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: ഈ സിനിമയുടെ സീനൊക്കെ ഓർമ്മയുണ്ടോ?
1: തീർച്ചയായിട്ടും. അയ്യോ, ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ ഒരു പ്രത്യേകതയല്ലേ.
0: മോഹൻലാലും ഇന്നസെന്റും കൂടി കളർ ട്രൗസറും ഷർട്ടും ഒക്കെ ഇട്ടിട്ട്,
1: അതെ അതെ അതെ,
0: ഗോവ സ്റ്റൈലില്.
1: അപ്പോ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്.
0: ഹലോ
1: ഹലോ
2: ഹലോ
1: ആ ഹലോ, പേര് പറയോ?
2: എന്റെ പേര് ജിൻസൺ.
1: ജിൻസൺ, ജിൻസൺ എവിടുന്ന് വിളിക്കുന്നു?
2: എടപ്പള്ളി ചേരാനല്ലൂർ.
1: ചേരാനല്ലൂർ, ഓക്കെ. എന്ത് ചെയ്യാ ജിൻസ?
2: മെക്കാനിക്കാണ്
1: അല്ലേ. അപ്പൊ വീട്ടിൽ വന്ന് എല്ലാവരുടെയും കൂടി ഇരിക്കുന്ന സമയമായിരിക്കുമല്ലോ.
2: ഓ,
1: എവിടെ പോവാ?
2: ഞങ്ങള് തൃശ്ശൂർ.
1: തൃശ്ശൂർക്ക് പോവാണല്ലേ.
0: ഞങ്ങളെന്ന് പറയുമ്പോ എല്ലാരും ഉണ്ടോ കൂടെ? ഓക്കെ ഓക്കെ, ശരി ശരി. ഞങ്ങളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടായിരുന്നോ? ജൂലൈ 4-ന്റെ കാര്യം
1: പറഞ്ഞോളൂ.
2: അത് പറയുന്നത് ഇപ്പൊ വൈഫേ പണ്ട് പറയുന്ന തൃശ്ശൂർ റൗണ്ടിൽ ഒരു ഷോപ്പ് ഉണ്ട്, ഒരു ചൈനീസ് റെസ്റ്റോറന്റ്. അവിടെ നിന്നൊരു അവരും ഫ്രണ്ട്സ് ഒക്കെ ഒരു ബീജിയം ചിക്കൻ എന്ന് പറഞ്ഞൊരു ചിക്കൻ കൊറേ നാളായിട്ട് അവര് പറയുന്നത് ഒരു 6 കിലോയായിട്ട്. അപ്പൊ ഇന്ന് അത് കഴിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അത് കഴിച്ച് ഇറങ്ങി ഇപ്പൊ യാത്രയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളുടെ ഈ ജൂലൈ 4-ന്റെ ഈ
1: വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം കിട്ടി ഞങ്ങക്ക്.
0: എന്തായാലും വിശന്നിരിക്കുന്ന ഞങ്ങളോട് ചിക്കന്റെ കാര്യം തന്നെ പറയണമായിരുന്നോ?
1: അതെ,
2: നോക്കിയതാണ്, പക്ഷെ അവിടെ കിട്ടിയില്ല. അവർക്ക് അറിയില്ലത് തൃശ്ശൂരായിരിക്കും അറിയണമെന്ന് പറഞ്ഞത്.
0: ആണോ?
1: അത് ശരി.
0: ആ ശരി ശരി ശരി. അപ്പൊ വൈഫ് ഹാപ്പിയാണ്?
2: വൈഫ് ഹാപ്പിയാണ്.
0: ആ, ഇഷ്ടപ്പെട്ട ഡിഷ് കഴിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് അല്ലേ. വൈഫ് സംസാരിക്കോ ഇപ്പൊ? ആ, കൊടുക്ക്.
3: ഹലോ
0: ഹലോ, എന്താണ് പേര്?
3: റോസ്മി.
1: റോസ്മി, ഓക്കെ. വർക്കിംഗ് ആണോ?
3: അല്ലല്ല, ഹൗസ് വൈഫ്.
1: ഹൗസ് വൈഫ് ആണ്.
0: അപ്പൊ ഇഷ്ടപ്പെട്ട ഡിഷ് ചോദിച്ചിട്ട് എത്ര നാളായി?
3: ചോദിച്ചതൊന്നല്ല,
1: പറഞ്ഞതാണ് അല്ലേ സംസാരത്തില്.
3: കഴിച്ചിട്ടുണ്ട്, പുള്ളി അത് കഴിച്ചിട്ടില്ല.
0: അങ്ങനെ
3: എന്നും ഞാൻ പറയും, ചൈനീസ് റെസ്റ്റോറന്റിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അപ്പൊ പുള്ളി ചോദിക്കുന്നിടത്തൊന്നും ഇത് കിട്ടൂല. അപ്പൊ പറയും അതൊന്നും ഇല്ല, വെറുതെ പറയാ, വെറുതെ പറയാ,
1: അതൊക്കെ നിർത്തലാക്കി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവല്ലേ.
3: ഇന്ന് പോയി, ഞാൻ ഇന്ന് ഞങ്ങക്ക് തൃശ്ശൂർ പോണായിരുന്നു. അപ്പൊ പോയിപ്പോ പുള്ളിനെ ആ കടയിൽ കൊണ്ടുപോയി, അത് മേടിച്ചു കൊടുത്തു. പുള്ളിക്ക് ഒരു
0: സന്തോഷം. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടോ ഡിഷ്? ഇഷ്ടപ്പെട്ടു.
3: അതുകൊണ്ടാണ് പുള്ളി എന്നെ വിളിച്ചത്. കൊറേ നേരം
0: അച്ചോടാ. എന്തായാലും ഇഷ്ടപ്പെട്ട ഡിഷ് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്.
1: ഇപ്പൊ ഒരുമിച്ച് എല്ലാരും കൂടെ എങ്ങോട്ടാ?
3: ഇപ്പൊ ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോവാണ്. മോള് ഇപ്പൊ അവിടെ ഉള്ളത്, മോള് പിക്ക് ചെയ്യണം. നാളെ ഇനി അവിടെ നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു.
1: ഓ, അപ്പൊ യാത്രയാണ്. ആ, പിന്നെ സൺഡേ ആണല്ലോ.
3: ആ, സൺഡേ ആണ്,
1: അതുകൊണ്ട് കുഴപ്പമില്ല.
0: ഞാന് ഒരു ഇംഗ്ലീഷ് വേർഡ്സ് പറയും, 2-3 ഇംഗ്ലീഷ് വേർഡ്സ്. അത് മലയാളത്തിലാക്കിയിട്ട് സിനിമ ഏതാണെന്ന് പറയാമോ? ശ്രമിക്കും.
1: ആയിക്കോട്ടെ.
0: പില്ലോ മാജിക്. പട്ടയെന്ന് പറഞ്ഞല്ലോ.
1: അതെ,
0: ചിലരൊന്ന് ഒരു 10 സെക്കൻഡെങ്കിലും എടുക്കും,
1: ആലോചിക്കും. ഇതൊന്നും ആലോചിക്കാതെ പറഞ്ഞല്ലോ.
0: അടിപൊളി അടിപൊളി. അപ്പൊ ഇഷ്ടപ്പെട്ട ഡിഷ് ഉത്തരം പറഞ്ഞു
1: പറഞ്ഞോ. ഡബിൾ ഹാപ്പിനെസ് ആണ്,
0: ഡബിൾ ധമാക്ക. അപ്പൊ ശരി, സന്തോഷമായിട്ടിരിക്കൂ. ഇനിയും ഇതേ ഡിഷ് പോലെ ഇനിയും പല ഡിഷുകളും ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോ ഞങ്ങൾക്കും കൂടി ഇങ്ങനെ അറിയിച്ചു തരൂ കേട്ടോ. ഓക്കെ
1: ഓക്കെ കേട്ടോ. ശരി,
0: ഓക്കെ ബൈ. ഓക്കെ ബൈ. അപ്പൊ നമ്പർ നമുക്ക് ഒരിക്കൽ കൂടി പറയാം. നമ്പർ പറഞ്ഞില്ല എന്ന് പറയുന്നു 0. ഇനിയിപ്പോ നമ്പർ പറഞ്ഞാൽ സമയം
1: ആ 7 മണി കഴിഞ്ഞ് 43 മിനിറ്റും 50 സെക്കൻഡും ആണ് ഇപ്പോൾ. എന്നാലും നമുക്ക് വിളിക്കണം.

0: ഇവർക്ക് ഒരു രണ്ട് മൂന്ന് രണ്ട് കോൾസ് വേണമെങ്കിൽ നമുക്ക്
1: രണ്ട് കോൾസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും.
0: നമ്പർ ഒന്നുകൂടി പറഞ്ഞോളൂ.
1: 0484241 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അതെ, വിളിക്കുന്നുണ്ട്, ഒന്ന് എടുത്തു നോക്കുക ആരാന്നുള്ളത്. ഹലോ
2: ഹലോ,
0: ആ ഇതാരാണ്? എനിക്ക് തോന്നുന്നു ന്യൂസിന് മുമ്പ് വിളിച്ചിരുന്നോ? ന്യൂസ് തുടങ്ങാനായതുകൊണ്ട് നമുക്ക് അന്നേരം പറ്റില്ല. രഞ്ജിത്ത്, എന്ത് ചെയ്യുന്നു രഞ്ജിത്ത്? പോളിഷിംഗ്. ഓക്കെ, വർക്കൊക്കെ അടിപൊളിയായി നടക്കുന്നോ?
1: നിർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിർത്തി വെച്ചിരിക്കുമ്പോ വേറെ സൈഡ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സൈഡായിട്ട് ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട് രഞ്ജിത്ത്? ആണല്ലേ, ശരി. അപ്പോ നമ്മള് ജൂലൈ 4th കാര്യം പറഞ്ഞിരുന്നു. ജൂലൈ 4th എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ രഞ്ജിത്തിന്? ഒന്നുമില്ല.
0: ഒന്നും ഇതുവരെയും ജൂലൈ 4 എന്ന് പറഞ്ഞിട്ട് ഓർത്തിട്ടൊന്നും ഇല്ല തൽക്കാലം. അതിപ്പോ നമ്മളോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞു കേട്ടോ, ജൂലൈ 4th എന്ന് പറയുമ്പോ ഞങ്ങള് സിനിമയാണ് ഓർക്കുന്നത്. സാരില്ല, എന്തായാലും അതെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ
1: എന്നുള്ള.
0: അപ്പൊ അതൊരു ഒരു ഓർമ്മിക്കലാണല്ലോ.
1: ഒരു ഒരു ഒരു ഗെയിം പറയട്ടെ. ഞാൻ ഇത്രയും നേരം മലയാള സിനിമ പറഞ്ഞപ്പോ എല്ലാരും പടേന്ന് പിടിക്കണം. അപ്പൊ തമിഴ് സിനിമ പറഞ്ഞാലോ? ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും
0: നാലൊന്ന് ശ്രമിച്ചു
1: നോക്കി ഇവിടെ.
0: അത്രേയുള്ളൂ.
1: സോഫ്റ്റ്ലി സോഫ്റ്റ്ലി ഓപ്പൺ ഡോർ.
0: സോഫ്റ്റ്ലി ഓപ്പൺ ഡോർ.
1: സമയം പോയിക്കൊണ്ടിരിക്കുന്നു.
0: സോഫ്റ്റ്ലി എന്നുള്ളതിന് വേണമെങ്കിൽ സ്ലോലി എന്നും കൊടുക്കാം.
1: സ്ലോലി എന്നും
2: പറയാം.
0: അതിനൊന്നൊരു തമിഴ് പേരാക്കി ഇത് പറഞ്ഞാൽ.
1: തമിഴ് സിനിമയാണ്.
0: പതിയെ എന്നുള്ളതിന് വേറൊരു വാക്ക് പറഞ്ഞൂടെ? സാവധാനത്തിനും സിമ്പിൾ ആയിട്ടൊരു വാക്കുണ്ട്, അത് വെച്ചിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്.
1: സമയം പോണു. പാസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആക്ക് കൊടുക്കാം
0: കേട്ടോ.
1: അതെ, സാരില്ല, എന്തായാലും രഞ്ജിത്ത് വിളിച്ചു, സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ഇത് ഇച്ചിരി ടഫായി പോയോ എന്നൊരു
0: സംശയം.
1: കിട്ടിയോ? കിട്ടിയോ?
0: കിട്ടിയോ?
1: പറയണ്ട,
0: നമ്മള് പറയുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്. ഹലോ.
1: ആ കട്ടായി
0: കോള് പോയി.
1: നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് വിളിച്ചതാണോ എനിക്കൊരു സംശയം.
0: ഓക്കെ, സാരില്ല, നമുക്ക് അടുത്ത ആരാണെന്ന് വെച്ചാൽ വേഗം ട്രൈ ചെയ്തോളൂ.
1: 0484241 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഒരു കോൾ കൂടി എടുക്കാനുള്ള സമയമുണ്ട് കേട്ടോ.
0: അതെ,
1: അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട്
0: വരാം. അതിന്റെ ഇടയിൽ കോൾ വരാണെങ്കിൽ നമുക്ക് കണക്ട്.
1: അതെ അതെ അതെ, ശരി.

0: യെസ്, നമുക്ക് ഇനി അധികം സമയം അല്ല, ഒരു കോളർ ഉണ്ട്. ആ
1: ഹലോ.
2: ഹലോ.
0: ആ ഹലോ, പറയൂ, പേര് പറയൂ.
2: എന്റെ പേര് വിജയ് എന്നാണ്.
0: ആ സ്ഥലം
2: പാലക്കാട്.
0: പാലക്കാട്. അപ്പോ ജൂലൈ 4-നെ കുറിച്ചിട്ട് എന്താണ്, ഒന്ന് വേഗം പറഞ്ഞോളൂ.
2: ജൂലൈ 4-നെ പറ്റിയിട്ട്
0: എന്താണ്, ലൈഫിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നടന്ന അല്ലെങ്കിൽ ഓർക്കുന്ന വല്ല ദിവസമാണോ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നോ?
2: ജൂലൈ പറഞ്ഞാല് എനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്.
1: ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 3 വേർഡ് പറയും ഇംഗ്ലീഷിൽ, അത് അത് തമിഴിലോട്ടാക്കിയിട്ട് അത് ഏതാ തമിഴ് സിനിമ എന്ന് പറയണം. സ്ലോലി ഓപ്പൺ ഡോർ.
2: മെല്ലെ തുറന്നത് കതവ്.
1: കറക്റ്റ്. ഇച്ചിരി മുമ്പ് കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞത്? കേട്ടു, അപ്പഴേ ഓർത്ത് വെച്ചതാണ് അല്ലേ? ശരി ശരി ശരി, ഓക്കെ. എന്തായാലും വെരി ഗുഡ്. ഞാന് പറയൂന്ന് പെട്ടെന്ന് ഡൗട്ട് അടിച്ചു. പാലക്കാട് നിന്ന് ആവുമ്പഴത്തേക്ക് അല്ല അല്ലേ,
0: പാലക്കാടാണ്.
1: പാലക്കാട് പറയുമല്ലോ, കാരണം പ്രത്യേകിച്ച് നല്ല പാട്ടുകളുമാണ് അതിലെ അല്ലേ, അപ്പൊ ഓർക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കിനി അധികം സമയമില്ല കേട്ടോ.
0: എന്തായാലും ഓക്കെ
1: ഓക്കെ, ബൈ.
0: അപ്പോ നമുക്ക് ഇനിയിപ്പോ നമുക്ക് 7:58 നമ്മുടെ ഫിഫ ഡൽഹി റിലേയിലെ ചെറിയൊരു
1: അപ്ഡേറ്റ്സ്
0: വരുന്നുണ്ട്.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോയാലോ?
1: ഓക്കെ, പോവാം.

0: അപ്പൊ ഇതുവരെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. കൂടെ ഉണ്ടായിരുന്നത്
1: ഞാൻ പ്രിയ പത്മജിത്ത്
0: ആൻഡ് അച്ചു.
1: അച്ചു,
0: അപ്പോ ഇനി വേറൊരു പ്രോഗ്രാമിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കേട്ടുമുട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ ചേരും. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുമതി നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു അറിയിച്ചു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാവൂർ ചെറുപ്പ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. OTT ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. News Rainbow. Power play.
2: And he's got a hat-trick, I'm sure. That's it.
1: Spokes combo. All the sporting action right here on Power Play.

സാറ്റർഡേ ഈവനിംഗ് ആയിട്ട് വിജയ് ആന്റണി വക ഒരു മ്യൂസിക്കൽ ട്രീറ്റ് അംഗീകരിക്കട്ടെ എന്ന് വിചാരിച്ചു. യെസ്, FM Rainbow 107.5 ഫ്രീക്വൻസിയിൽ നമ്മളിവിടെ പതുപോലെ തന്നെ വിസിൽ അടിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ പവർ പ്ലേ. സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി കൊണ്ടുവന്നിരിക്കുന്ന ഷോ. നമ്മുടെ എല്ലാം ശീലങ്ങൾ പാടെ മാറി, നല്ല മഴ പെയ്യുന്നുണ്ട്, പുലർച്ചെയാണ്. ഈ സമയത്ത് മനുഷ്യരായ മനുഷ്യരെല്ലാം എങ്ങനെയെങ്കിലും പൊതച്ചു മൂടിക്കിടന്ന് ഉറങ്ങാനേ നോക്കത്തുള്ളൂ. പക്ഷേ പുലർച്ചെ ആയിക്കോട്ടെ, എത്ര തണുപ്പായിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ ഒരേ ഒരു പന്തിന്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രയാൻഡോ എന്ന ഒരൊറ്റ പന്തിന്റെ പിന്നാലെ. യെസ്, അപ്പോൾ USA, മെക്സിക്കോ, കാനഡയിലായിട്ട് ഇങ്ങനെ വേൾഡ് കപ്പിന്റെ ആ ഒരു ആവേശം ഏറ്റവും പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? നമുക്ക് മറ്റു വികാരങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കുക. തണുപ്പ്, വെയില് ഒന്നും ഒരു പ്രശ്നമല്ല, കാര്യമല്ല. ഇന്ന് പുലർച്ചെയാണെന്നുണ്ടെങ്കിൽ അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നു, 3:30 ആയിരുന്നു. ഈ ഒരു എല്ലാ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകളും ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ആരാധകരെല്ലാവരും ഒത്തുകൂടി അങ്ങനെ ഒരു നാരോ എസ്കേപ്പ് തന്നെ. ഇന്ന് ത്രില്ലിംഗ് ആയിട്ടൊരു മാച്ച് കഴിഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ പുലർച്ചെ കണ്ടതിന്റെയാണ്. അപ്പൊ എസ്പെഷ്യലി ക്യാബോ വെർദയുടെ ഒരു മിറാക്കിൾ റൺ തന്നെയായിരുന്നു ഒരു വേൾഡ് കപ്പിൽ. അത് അർജന്റീനയെ പോലത്തെ ഒരു വേൾഡ് ചാമ്പ്യൻസിനെതിരെ അവർ പുറത്തെടുത്ത പോരാട്ട വീര്യത്തിന്റെ കഥകൾ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. മിസ്, നമ്മൾ പവർ പ്ലേ തുടങ്ങുകയാണ്. ഇവിടെ മിഥുനാണ് കൂടെയുള്ളത്. സോ ഇന്ന് നമ്മൾ പവർ പ്ലേയിൽ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു തുടക്കം കിട്ടിയല്ലോ അല്ലെ? ബാക്കിയും കൂടെ നോക്കാം. Today's Power Play Highlights.

യെസ്, അങ്ങനെ ക്യാബോ വെറുതെ വെറുതെ വന്നതല്ല എന്ന് നമുക്ക് ഓൾറെഡി അവർ പ്രൂവ് ചെയ്തതാണ്. അൺബീറ്റൻ റണ്ണാണ് അതിന്റെ എക്സ്ട്രാ ടൈമിലേക്ക് കളി കൊണ്ടുപോയി. അവിടെ ആ ഒരു അർജന്റീനയുടെ ഒരു പരിചയ സമ്പന്നത അവസാനത്തേക്ക് മുതൽക്കൂട്ടായി. സോ അത് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ റൗണ്ട് ഓഫ് 32 എല്ലാ പോരാട്ടങ്ങളും കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്ന് പ്രീ ക്വാർട്ടറിന്റെ തീ പാറുന്ന പോരാട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ 10:30 മാച്ചിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഹോസ്റ്റ് നേഷൻ കാനഡ നേരിടുന്നു ഡച്ച് പടയെ തകർത്തു വരുന്ന മൊറോക്കോയുമായിട്ട് ഇന്ന് രാത്രി 10:30 റൗണ്ട് ഓഫ് 16 ആദ്യ പോരാട്ടം, അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിലെ ആദ്യത്തെ പോരാട്ടം. ആൻഡ് ഇന്ന് പുലർച്ചെ തന്നെ ഫ്രാൻസിന് തടയിടാൻ ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു ടീം ഉണ്ടോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. കാരണം അവരുടെ ടീം അത്ര സെറ്റാണ്. സോ ഫ്രാൻസിനെ തടയിടാനായിട്ട് ജർമ്മനിയെ വീഴ്ത്തി എത്തുന്ന പാരഗ്വായ് ഇന്ന് കളിക്കുന്നുണ്ട് പുലർച്ചെ 2:30. ഇന്ന് മീൻസ് നാളെയാണ്, പക്ഷേ അത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തന്നെയാണ്. അങ്ങനെയാണല്ലോ സമയത്തിന്റെ ഒരു കിടപ്പ്. എന്തായാലും പുലർച്ചെ 2:30 പാരഗ്വായ് വേഴ്സസ് ഫ്രാൻസ്, ആൻഡ് പാരഗ്വായൻ ഡിഫൻസിനെ എങ്ങനെയാണ് ഫ്രാൻസ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതെന്നായിരിക്കും നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ ഫിഫ വേൾഡ് കപ്പ് 2026 ഇന്നത്തെ നമ്മുടെ അജണ്ടയിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വേൾഡ് കപ്പ് വന്നതിന് ശേഷം അതിലിതിലേക്കൊക്കെ വേറെ ചില മാച്ചസൊക്കെ നടക്കുന്നുണ്ട്. ക്രിക്കറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോകുന്നില്ല, എസ്പെഷ്യലി നമ്മുടെ ഇവിടെ അല്ലെ, എസ്പെഷ്യലി കേരളത്തിൽ അത് കുറച്ച് കൂടുതലാണ്. എസ്പെഷ്യലി നമ്മൾ വേറെ മാച്ചസ് ഒന്നും ഇപ്പൊ ക്രിക്കറ്റ് മാച്ചുകൾ നടക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇന്ത്യ അയർലൻഡ് ഒരു ടൂർണമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ രണ്ട് കളിയും തോറ്റു. പക്ഷെ നമ്മളത് ബാധിച്ചില്ല, കാരണം അങ്ങനെ കളി നടക്കണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ആലോചിച്ചു. ആൻഡ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് 5 മത്സരങ്ങളുടെ 2020 പരമ്പര നടക്കുന്നുണ്ട്. സോ അതിൽ ആദ്യത്തെ കളി നമ്മൾ ബാറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മഴ മൂലം ഉപേക്ഷിച്ചായിരുന്നു. സെക്കൻഡ് കളി ഇപ്പൊ കറന്റ് ഹാപ്പനിങ് ആണ്. ആൻഡ് ഇന്ത്യ 138-3 14 ഓവറിൽ. ആൻഡ് വിംബിൾഡൺ നടക്കുന്നുണ്ട്. ടെന്നീസ് പ്രേമികൾക്കായിട്ട് വിംബിൾഡൺ 2026 ഇതുവരെ വലിയ അട്ടിമറികളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ നമുക്ക് ഒരു റിബാക്കിന ഔട്ടായിട്ടുണ്ടെന്ന വനിതാ വിഭാഗത്തിൽ, അത് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു ഔട്ട് ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആൻഡ് നമുക്ക് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് 2020 സീരീസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ എന്തായാലും കൂടുതൽ നമ്മൾ ഫിഫയെ കുറിച്ചായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഫിഫ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ കുറെ അധികം, കുറെ മെമ്മറീസ്, കുറെ നമുക്ക് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കുറെ അധികം റെക്കോർഡ്സിന്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ടുണ്ട്. ഫോർ ദാറ്റ് ജസ്റ്റ് 8 to FM റെയിൻബോ ആൻഡ് പവർ പ്ലേ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ടാസ്ക് തരാൻ പോവുകയാണ്. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, ഫിഫ വേൾഡ് കപ്പിനെ ഫോളോ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്, ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഗോൾ വഴങ്ങാത്ത 2 ടീമുകളാണുള്ളത്. സോ അത് ഏതൊക്കെ ടീമുകളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഫേസ്ബുക്കിലേക്ക് വരിക. ഫേസ്ബുക്കിൽ ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 പേജിൽ പോകുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് പവർ പ്ലേയുടെ പോസ്റ്റ് അവിടെ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എത്ര പേര് ഫിഫ വേൾഡ് കപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ട്, എത്ര പേര് പവർ പ്ലേയിനെ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്കറിയാൻ പറ്റും. ഈ വേൾഡ് കപ്പിൽ സോ ഫാർ ഗോളുകൾ ഒന്നും വഴങ്ങാത്ത ടീമുകൾ ഏതൊക്കെയാണ് എന്നാണ് പറയേണ്ടത്. സ്റ്റേറ്റ് ഉണ്ട് FM റെയിൻബോ മ്യൂസിക്കലി യോസ്. ആൻഡ് ജയിച്ച ടീമുകളെല്ലാം ഇപ്പോൾ ഷോ കാണിക്കുന്ന നേരമാണ്. അതിപ്പോൾ ആരാധകരായിരിക്കും കൂടുതൽ ഷോ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആരാധകർ ജയിച്ച ടീമിന് വേണ്ടിയിട്ട് അവരിപ്പോൾ നല്ല ഷോ കാണിക്കുന്ന നേരമാണ്.

0: Rainbow FM presents Giant of Waves. Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി കാത്തിരിക്കുന്ന തീപാറുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ. ജൂലൈ 4 അതായത് ഇന്ന് രാത്രി 10:30 ഡച്ച് പടയെ തച്ചൊടിച്ചു വരുന്ന മൊറോക്കോയെ എതിരിടുന്നു ഹോസ്റ്റ് നേഷൻ കാനഡ. കാനഡ വേഴ്സസ് മൊറോക്കോ ജൂലൈ 4, 10:30 PM. ജൂലൈ 5 ഞായറാഴ്ച പുലർച്ചെ 2:30 മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിനെ എതിരിടുന്നു ജർമ്മനിയെ വീഴ്ത്തിയെത്തുന്ന കോൺഫിഡൻസുമായി ലാറ്റിനമേരിക്കൻ ശക്തികൾ പാരഗ്വേ. ഫ്രാൻസ് വേഴ്സസ് പാരഗ്വേ ജൂലൈ 5, 2:30 AM. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

song from the movie Ye Jawani Hai Deewani. This youth is crazy എന്നാണ് അതിന്റെ അർത്ഥം. ക്രേസ് എല്ലാവർക്കും ഒരുപോലെയാണ്, അത് യൂത്തിന് മാത്രമല്ല, സകലമാന ആളുകൾക്കും ഇപ്പോൾ ഒരൊറ്റ ക്രേസേ ഉള്ളൂ. ഫിഫ വേൾഡ് കപ്പ് 2026, അത് ഫിഫ വേൾഡ് കപ്പ് 2026 ഇപ്പൊ നടക്കുന്നതുകൊണ്ടാണ്. വേൾഡ് കപ്പ് വന്നാൽ തന്നെ മൊത്തം ക്രേസിയാണ് കാര്യങ്ങൾ. സോ ആ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമയം എന്തു ആയിക്കോട്ടെ, നമ്മുടെ ടീം അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏത് പാതിരാത്രി ഏത് പുലർച്ചെ എന്നും പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ നമ്മൾ റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾ ഇങ്ങനെ കണ്ട് അതിൻ്റെ ഒരു ആവേശത്തിൽ ഇരിക്കുന്ന സമയമാണ്. പല വീഴ്ചകൾ നമ്മൾ കണ്ടു, പല ആകസ്മികമായിട്ടുള്ള കുതിപ്പുകൾ നമ്മൾ കണ്ടു. ചിലർ അവസാന സമയത്ത് വീണു പോകുന്നവരെ കണ്ടു അല്ലേ, ചിലർ അവരുടെ ആ ഒരു മിന്നുന്ന ഫോം കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടു. എസ്പെഷ്യലി നമുക്ക് പറയാം ഫ്രാൻസിന്റെ ഒരു പോക്ക് എന്ന് പറയുന്ന എല്ലാവരും സംസാരിക്കുന്ന ഫ്രാൻസിനെ ആര് പിടിച്ചു കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് ഒരാളല്ലെങ്കിൽ ഒരാൾ ഗോൾ അടിച്ചില്ലെങ്കിൽ അയാളുടെ അസിസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ പേര് എല്ലാവരും തന്നെ, ഒലീസി ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും ഡിബാല ആണെങ്കിലും ഇങ്ങനെ കിടക്കുകയാണ്, അവരുടെ സ്ട്രെങ്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു ടീം കംപ്ലീറ്റ് അവർ സെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കളി, സ്വീഡനുമായിട്ടുള്ള കളി അവർ 3-0 ജയിക്കുന്നത്. എന്നാൽ ഒരാളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം കളി മാറ്റിയ കളിയുണ്ട്. നമ്മൾ ഹാരി കെയിന്റെ ഗോള്, ഡി ആർ കോങ്കെ ആയിട്ടുള്ള കളി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിൽ ഹാരി കെയിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെയാണ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ആ രണ്ട് ഗോളുകൾ. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടുണ്ട്. സോ നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു റൗണ്ട് ഓഫ് 32 രണ്ട് ഷോക്കിംഗ് ആയിട്ടുള്ള പുറത്താകലുകൾ. അത് ഷോക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുൻ വർഷങ്ങളിലെ ചരിത്രം ഒക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫുട്ബോൾ പാരമ്പര്യം വെച്ച് അവരിപ്പോൾ പുറത്താവേണ്ടതല്ല. ഞാൻ പറഞ്ഞു വന്നത് ജർമ്മനി പരാഗോയോട് തോറ്റ് ഷൂട്ടൌട്ടിൽ തോറ്റുകൊണ്ട് പുറത്താകുന്നുണ്ട്. സോ അവിടെ ചില റഫറിങ്ങിന്റെ കേസുകൾ പറയുന്നുണ്ടെങ്കിലും വിവാദമുണ്ടെങ്കിൽ പോലും ജർമ്മനി തന്നെ സമ്മതിച്ച ഒരു കാര്യമുണ്ട്, അതായത് ഞങ്ങളുടെ പെർഫോമൻസ് അത്ര പോരായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പുറത്തായത് എന്ന് ക്യാപ്റ്റൻ പറയുന്നു. സോ അതുകൊണ്ട് തന്നെ ജർമ്മൻ കോച്ച് നഗ്ലിസ്മാൻ പുറത്തേക്ക്, ആൻഡ് അടുത്ത പുതിയ കോച്ചിനുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ക്ലോപ്പ് തന്നെ എത്തുമെന്നാണ് അവിടെ അറിയാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് നെതർലൻഡ്സ് മൊറോക്കോയോട് തോറ്റ് പുറത്താകുന്നു ഈ ഒരു റൗണ്ട് ഓഫ് 32. അതിലൊന്നും പറയാനില്ല, കാരണം അവിടെ മൊറോക്കോയ്ക്ക് മുന്നിൽ അബ്സല്യൂട്ടലി പതറിപ്പോയൊരു നെതർലൻഡ്സിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഗ്യാപ്കോയിലൂടെ 72nd minute ഗോൾ അടിച്ചെങ്കിലും തിരിച്ച് കൃത്യസമയത്ത് ഇഞ്ചുറി ടൈമിൽ തിരിച്ചടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ മൊറോക്കോ തിരിച്ചു വരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അവിടെ പിഴവുകൾ കൂടുതൽ ഉണ്ടാക്കിയത് നെതർലൻഡ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട പുറത്താകലുകൾ നമ്മൾ ഈ കഴിഞ്ഞ റൗണ്ട് ഓഫ് 32 കണ്ടു. അതിലൊന്ന് ജർമ്മനി, പിന്നെ ഒന്ന് നെതർലൻഡ്സ് എന്ന ഡച്ച് പട. വേൾഡ് കപ്പ് കിട്ടാനായിട്ട് ഈ പ്രാവശ്യത്തെ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റുകളിൽ പലരും പറഞ്ഞിരുന്ന നെതർലൻഡ്സ് ആണ് പുറത്തേക്ക് പോയത്. ഇംഗ്ലണ്ട് അവിടെ ഹാരി കെയിന്റെ മികവിലൂടെ മുന്നോട്ട് വരുന്നു. അങ്ങനെ വീണ്ടും എർലിംഗ് ഹാലൻഡിന്റെ ഒരു വിജയ ഗോളിലൂടെ നോർവേ അവരുടെ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് റൗണ്ട് ഓഫ് 16 ബ്രസീലുമായിട്ടുള്ള പോരാട്ടം അവിടെ കൺഫേം ചെയ്യുകയാണ്. ആൻഡ് എംബാപ്പയുടെ വീണ്ടും ഒരു മികച്ച രണ്ട് ഗോളുകൾ നമ്മൾ കാണുന്നു. അതിലൂടെ

0: അവർ വിജയിച്ച് കയറുന്നു. സ്വീഡനെയാണ് 3-0 തകർക്കുന്നത്. ആൻഡ് 85 മിനിറ്റോളം കളി തങ്ങളുടെ കൺട്രോളിലായ കളി എങ്ങനെ തോറ്റുപോയി എന്ന് ഇപ്പോഴും സെനഗലിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ബെൽജിയത്തിന്റെ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് നമ്മൾ റൗണ്ട് ഓഫ് 32 കണ്ടു. ഇതൊക്കെ റൗണ്ട് ഓഫ് 32 വളരെ അവിസ്മരണീയമാക്കിയ മുഹൂർത്തങ്ങളിൽ ഒന്നാണെങ്കിൽ പോലും അതുക്കുമൊക്കെ മേലെ നല്ല രണ്ട് വേറെ മാച്ചസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ക്രൊയേഷ്യ വേഴ്സസ് പോർച്ചുഗൽ ഒരു കിടിലൻ പോരാട്ടമായിരുന്നു, അത് ഒരു രക്ഷയില്ല. പക്ഷേ ഇന്ന് പുലർച്ചെ നടന്ന മാച്ച് അബ്സല്യൂട്ട് ഒരു ത്രില്ലർ സിനിമ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു കണ്ടത്. കാരണം വെറുതെ കീഴടങ്ങാതെ അവരുടെ പോരാട്ടം വരെ, എസ്പെഷ്യലി ഇൻ ദ സെക്കൻഡ് ഹാഫ്, ക്യാബോ വെർദെ അവര് ഒരു ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ, നമുക്ക് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഏറ്റവും മാസ്മരിക പ്രകടനം നടത്തിയ ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ക്യാബോ വെർദെ തന്നെയാണ്. സോ നമുക്ക് ആ ഒരു നിമിഷങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ മാച്ചിന്റെ കുറച്ച് നിമിഷങ്ങൾ, അർജന്റീന വേഴ്സസ് ക്യാബോ വെർദെ, എസ്പെഷ്യലി നമ്മുടെ ലയണൽ മെസ്സിയുടെ 29th മിനിറ്റിലെ ആ ഒരു ക്ലിനിക്കൽ ഫിനിഷ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യവും അർജന്റീന എന്തടിക്കുന്നു അതിനെ ഈക്വലൈസ് ചെയ്തുകൊണ്ട് വരുന്ന ക്യാബോ വെർദെ, ഒപ്പം തന്നെ ക്യാബോ വെർദെയുടെ ഡിഫൻസ് ആൻഡ് അവരുടെ ഗോളി വൊസീനിയയുടെ പെർഫോമൻസ്, ഇതിന്റെയൊക്കെ ഒരു കുറച്ച് നിമിഷങ്ങളിലേക്ക് നമ്മൾ ഇനി പോവാണ്.
1: Is a brilliant goal from Cabo Verde.
2: Win over Eswatini. And here they are. But here's Messi looking to restore Argentina's lead, and Vecinia's denied it.
1: Which you find highly unlikely.
2: Messi takes it. Clawed away by Vecinia. Second half, but here, just keep an eye on Vecinia here.
1: Yeah, he's calling his teammates to move across. Messi sees it.
2: And it comes right across the face of the goal. Danger still not cleared. Lisandro Martinez tees it up. Super strike from Lisandro Martinez, his second international goal. Cabo Verde, despite falling behind once more. Oh, they've equalised! Sidney Lopez Cabral! And this team just will not lie down.
1: Cycle of ball back across to him on the left-hand side. Takes a touch inside, and what a finish.
2: Golden. Messi's delivery is a good one, and it's the third goal for Argentina. Cristiano Ronaldo. This time Messi the provider. And it's an awful lot to ask Cabo Verde to come back yet again.
0: യെസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാച്ച്. പുലർച്ചെ 3:30 ആൾക്കാർ എണീറ്റിരുന്ന അത്രയും മഴയുള്ള സമയത്തിരുന്ന് ഇത്ര ആവേശമുള്ള ഒരു കളി നമ്മൾ ഈ ഒരു ടൂർണമെന്റിൽ, എസ്പെഷ്യലി നമുക്കറിയാം അതിനകത്ത് സിഡ്നി ലോപ്പസ് കബ്രാളിന്റെ ആ ഒരു ഡിഫിക്കൽട്ട് പൊസിഷനിൽ നിന്ന് അദ്ദേഹം കൊടുത്ത ആ ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഗോൾ 103 മിനിറ്റിലെ ഗോളായിരിക്കും ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾ ആവാനായിട്ട് സാധ്യത വരുന്നത്. നമുക്കറിയാം എംബാപ്പയുടെയൊക്കെ നല്ല ഗോളുകളുണ്ട്. ഒപ്പം തന്നെ ലാസ്റ്റ് മെസ്സി കൊടുത്തിട്ടുള്ള ആ ഒരു കിക്കിൽ നിന്നുമാണ് 111 മിനിറ്റിൽ ആ ഒരു ഗോൾ വരുന്നത്. സോ അവിടെ ലയണൽ മെസ്സിയുടെ ആ ഒരു ഹെൽപ്പ് ഏറ്റവും അവസാനത്തേക്ക് വരുന്നു. മാർട്ടിനസിന്റെ ഗോളും ഉജ്ജ്വലമായ ഗോളായിരുന്നെങ്കിലും ക്യാബോ വെർദെയുടെ 2 എന്ന് പറയുന്നത് ടൂർണമെന്റിലെ ബെസ്റ്റ് ഗോൾസ് തന്നെയായിരുന്നു എന്നുള്ളവർ. ഇപ്പൊ അർജന്റീനയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ബ്രസീൽ ആരാധകർ, അതെന്താ ഞങ്ങൾ അടിച്ചത് അവസാനം ജപ്പാനെതിരെ, അതെന്താ മോശമാണോ എന്ന് പറയും. കാരണം അത് നല്ലൊരു കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ്. എപ്പോഴും ഡി ആർ കോങ്കോ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഇങ്ങനെയുള്ള ടീമുകളൊക്കെ നന്നായിട്ട് കളിച്ചെങ്കിലും അവസാന നിമിഷമാണ് അവരുടെ കയ്യിൽ നിന്ന് കളി കൈവിട്ടു പോകുന്നത്, ഈവൻ സെനഗൽ ഉൾപ്പെടെയുള്ള ടീമുകൾ. സോ അവർക്ക് അവസാന നിമിഷത്തെ ഒരു പരിചയക്കുറവാണ് അവിടെ സംഭവിച്ചത്, ഇവർക്ക് പരിചയ കൂടുതലുമാണ്. സോ ബ്രസീലിന്റെ ആ ഒരു വിന്നിംഗ് ഗോളിലേക്കും കൂടെ നമുക്കൊന്ന്
3: പോവാം. Brazil are heading through to the round of 16. And there it is. Brazil march on to the round of 16 in the most dramatic of circumstances. More knockout heartbreak for Japan.
0: യെസ്, പല മാച്ചസും ഒരു അബ്സല്യൂട്ട് ഡ്രാമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു മാർട്ടിനെല്ലിയുടെ ആ ഒരു ഫിനിഷിംഗ് ടച്ച് ഓടുകൂടി തന്നെ നോർവേ ആയിട്ടുള്ള റൗണ്ട് ഓഫ് 16 അവിടെ ബ്രസീൽ ഉറപ്പിക്കുകയാണ്. ആൻഡ് അടുത്ത നോർവേ ആയിട്ടുള്ള കളി ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം, നോർവേ ഒരിക്കൽ പോലും ബ്രസീലുമായിട്ട് ഒരു ഇന്റർനാഷണൽ മാച്ചിൽ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. സോ അങ്ങനെ ഒരു റെക്കോർഡ് നോർവേയുടെ കയ്യിലുണ്ട്. സോ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് എന്തായാലും ആ മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനി വരുന്ന റൗണ്ട് ഓഫ് 16

പോരാട്ടങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അതിന് മുന്നോടി ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു ഗോളും കൺസീഡ് ചെയ്യാത്ത രണ്ട് ടീമുകളുണ്ട്. ആ രണ്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും. നോക്കുക, ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി എന്ന ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ പവർപ്ലേയുടെ പോസ്റ്റിന് താഴെ എല്ലാവരും കമന്റ് ചെയ്യുക, എത്ര പേർക്ക് അറിയാൻ പറ്റും നോക്കട്ടെ. സ്റ്റേ ട്യൂൺഡ് എഫ് എം റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി കാത്തിരിക്കുന്ന തീപാറുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ. ജൂലൈ 4-ാം തീയതി, അതായത് ഇന്ന് രാത്രി 10:30 ഡച്ച് പടയെ തച്ചുടച്ചു വരുന്ന മൊറോക്കോയെ എതിരിടുന്നു ഹോസ്റ്റ് നേഷൻ കാനഡ. കാനഡ വേഴ്സസ് മൊറോക്കോ ജൂലൈ 4, 10:30 PM. ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 2:30 മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിനെ എതിരിടുന്നു ജർമ്മനിയെ വീഴ്ത്തിയെത്തുന്ന കോൺഫിഡൻസുമായി ലാറ്റിനമേരിക്കൻ ശക്തികൾ പാരഗ്വേ. ഫ്രാൻസ് വേഴ്സസ് പാരഗ്വേ ജൂലൈ 5, 2:30 AM. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

അങ്ങനെ ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. യെസ്, പവർ പ്ലേയുടെ നമ്മുടെ ഇന്നത്തെ കുതിപ്പും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി കൊണ്ടുവരുന്ന നമ്മുടെ ഷോ പവർ പ്ലേയിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. നാട് മുഴുവൻ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. നാട് മുഴുവൻ ഒരേ ഒരു ഇൻട്രസ്റ്റ് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, കുറച്ച് ആൾക്കാരല്ലാത്തവരുണ്ടായിരിക്കാം, അത് സാറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ റൌണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾ, ഒരു ഒന്നൊന്നര ഉശിരൻ പോരാട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിനെ ഒന്ന് വിറപ്പിച്ചു ഡി ആർ കോങ്കോ. ആദ്യ ഗോള് തന്നെ ഡി ആർ കോങ്കോയുടെ ഭാഗത്തു നിന്നായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഹാരി കെയിന്റെ ഒരു ശക്തമായ ഇടപെടൽ, അത് ഹാരി കെയിന്റെ ആ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അതൊരു അട്ടിമറിയിലേക്ക് പോകേണ്ട ഒരു സന്ദർഭമായിരുന്നു. പിന്നെ ബെൽജിയത്തിനെതിരെയുള്ള സെനഗലിന്റെ മുന്നേറ്റം, എന്നാൽ സെനഗലിന്റെ ആ ഒരു തോൽവി, അത് ഞെട്ടിപ്പിക്കുന്ന ഒരു തോൽവി തന്നെയായിരുന്നു. ആൻഡ് ഹോസ്റ്റ് നേഷൻസ് എല്ലാവർക്കും തന്നെ അടുത്ത റൗണ്ടുകൾ ഉറപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം നോക്കി നമുക്കറിയാം, യു എസ് എ ആണെങ്കിലും കാനഡ ആണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും അവരുടെ ഹോസ്റ്റ് നേഷൻസ് എല്ലാവരുടെ ഒരു പെർഫെക്റ്റ് റണ്ണാണ് എല്ലാ മൂന്ന് പേരും അല്ലെ. അപ്പൊ ഇവർ മൂന്ന് പേരും ഒരേ ടൈമിൽ സൈമിൾട്ടേനിയസ്ലി റൗണ്ട് ഓഫ് 16 പോകുന്നത് 2014 ശേഷം ഫോർ ദ ഫസ്റ്റ് ടൈം ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് അത് വളരെ സ്പെഷ്യലാണ്. കാരണം ഹോസ്റ്റ് നേഷൻസ് അവരുടെ നാട്ടിൽ കളിക്കുമ്പോൾ അവർ തന്നെ ആദ്യം പുറത്തായി പോയി കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരുടെ ഒരു വിഷമം. ഏതായാലും ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ പോരാട്ടമൊക്കെയാണ് ഇനി റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടറിൽ കാത്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും അതൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കേണ്ട സമയമായിരുന്നു. കാരണം ഇന്ന് രാത്രിയിലെ കാര്യം അറിയാലോ, കാനഡയും മൊറോക്കോയും തമ്മിലുള്ള കളിയാണ്. സോ അവിടെ ഒരു മൊറോക്കയുടെ ഒരു പടയോട്ടം കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെ ഈ വേൾഡ് കപ്പിലും അത് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വേൾഡ് കപ്പിന് ഒന്നും കൂടി ഒന്ന് ഉശിരായെന്നേ ഉള്ളൂ. യെസ്, അപ്പൊ നമുക്കറിയാം ഹക്കീമിയൊക്കെ വളരെ ആക്ഷനിൽ എന്തായാലും ഉണ്ടായിരിക്കും ഇന്നത്തെ. അതുപോലെ തന്നെ പാരഗ്വേ ആൻഡ് ഫ്രാൻസ്, ഫ്രാൻസിനെ കടിഞ്ഞാടിടാൻ എത്രത്തോളം പറ്റും എന്നുള്ളതാണ് പാരഗ്വേനെ സംബന്ധിച്ച് നമ്മളിവിടെ നോക്കുന്നത്. ഇന്ന് 2:30 ആൻഡ് ബ്രസീൽ വേഴ്സസ് നോർവേ തിങ്കളാഴ്ച പുലർച്ചെ 1:30. അതായത് നാളെ നമ്മൾ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആയിരിക്കുകയാണ് ബ്രസീലിന്റെ കളി കാണാനായിട്ട്. നോർവേ ആയിട്ട് എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നോർവേ വേഴ്സസ് ബ്രസീൽ എപ്പോൾ വന്നിട്ടുണ്ടോ അത് ഇതുവരെ

നോർവേക്ക് തോക്കേണ്ടതാണ്. ഡ്രോ ഒക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നോർവേക്ക് അങ്ങനെ ഒരു തോറ്റ ചരിത്രം ബ്രസീലിന്റെ അടുത്തില്ല. പക്ഷേ വേൾഡ് കപ്പിന്റെ വേദിയിൽ ആ ഒരു ദിവസത്തെ പെർഫോമൻസ് മാത്രമാണ്, ഇതുവരെയുള്ള പേപ്പറിലെ കണക്കുകൾക്കും ഒന്നും കാര്യമില്ല എന്ന് ഇതുവരെയുള്ള പല മത്സരങ്ങളും നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. സോ അന്നത്തെ ദിവസം അവർ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ മെക്സിക്കോ ഇംഗ്ലണ്ടുമാണ് റൗണ്ട് ഓഫ് 16 പിന്നെ ഏറ്റുമുട്ടുന്നത്, അതായത് തിങ്കളാഴ്ച പുലർച്ചെ 5:30. ഓക്കെ, അപ്പോൾ മെക്സിക്കോ ആൻഡ് ഇംഗ്ലണ്ട് പോരാട്ടം തീർച്ചയായും ഒരു തീപാർന്ന പോരാട്ടം തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അവിടെ പെർഫോമൻസ് എടുത്തു പറയാനുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം ഹാരി കെയിന്റെ പെർഫോമൻസ് എങ്ങനെ വരും എന്നതിനെ ആശ്രയിച്ചാണ് ഇംഗ്ലണ്ടിന്റെ അവിടുത്തെ ഒരു ചാൻസസ്. ഒപ്പം തന്നെ ആ ഒരു ത്രൂ പാസുകൾ എത്രത്തോളം ഹാരി കെയിനിലേക്ക് എത്തുന്നു, ഹിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഫിനിഷ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. യെസ്, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ ഇതുവരെ ഗോളുകൾ വഴങ്ങാത്ത രണ്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് സ്പെയിനിന്റെ ഒരു പേര് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ വെക്കുന്ന ഒരു പേര് തന്നെയാണ് മെക്സിക്കോ. അപ്പോൾ ഇവർ രണ്ട് ടീമുകളുമാണ് വേൾഡ് കപ്പിൽ, ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഗോൾ വഴങ്ങാത്തത്. സോ മെക്സിക്കോ അങ്ങനെ ഗോൾ വഴങ്ങാത്ത ഒരു അൺബീറ്റൻ ആയിട്ട് അവർ ഇതുവരെ കൺസീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആൻഡ് പിന്നെ നമുക്ക് ഈ ടൂർണമെന്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടീമുകളിൽ ഒരു ടീം പുറത്താകുമല്ലോ എന്നൊരു വിഷമം അവിടെയുണ്ട്. കാരണം റൗണ്ട് ഓഫ് 16 July 7 ചൊവ്വാഴ്ച പുലർച്ചെ 12:30 വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. അപ്പോൾ സ്പെയിനിന്റെ കഴിഞ്ഞ ദിവസത്തെ കളിയും നല്ല രസകരമായിട്ടുള്ള ഒരു ഫുൾ ഡോമിനൻസ് ഓസ്ട്രിയക്കെതിരെ കാണാൻ പറ്റി. 3-0 അന്നത്തെ ദിവസം സ്പെയിൻ ജയിച്ചു വരുന്നത്. മികച്ച രണ്ട് ഗോളുകളാണ് ഓഴ്സബാൾ എടുത്തത് 36 89 തന്നെ. പെഡ്രോയുടെ വക 66 ഒരു ഗോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ ആ ഒരു ഒരു ടീം മൊത്തത്തിൽ, ഒപ്പം തന്നെ യാമിൻ യമാലിന്റെ കുറച്ച് മിന്നലാട്ടങ്ങൾ നമ്മളുണ്ട്, ഗോളൊന്നും അടിച്ചില്ലെങ്കിൽ പോലും കുറച്ച് നല്ല ഡ്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ വെയിറ്റ് ചെയ്യുകയാണ്, സ്പെയിൻ കംപ്ലീറ്റ് ഒരു ഫോമിൽ തന്നെയാണ് കളിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ക്യാബാവർദിയോട് മാത്രമാണ് ഒരു സമനില അവർക്ക് നേടാനായിട്ട് ഗ്രൂപ്പ് സ്റ്റേജസിൽ പറ്റിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബെൽജിയത്തിന്റെ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് സെനഗലിനെതിരെ, അതുകൊണ്ട് തന്നെ ബെൽജിയം നേരിടുന്ന ഹോസ്റ്റ് നേഷനുള്ള USA ആയിട്ടാണ്. USAയുടെ പോക്കും നല്ല രീതിയിൽ തന്നെയാണ് അവർ ഡോമിനേറ്റ് ചെയ്യാനാണ് കളിക്കുന്നത്. സോ ഈ ഒരു മാച്ച് നല്ല ടൈറ്റ് മാച്ച് തന്നെയായിരിക്കും, July 7 5:30. ആൻഡ് അർജന്റീനയ്ക്ക് ഈജിപ്ത് സോഫാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അർജന്റീനയ്ക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് ആണ് സോഫാർ. നമുക്ക് കഴിഞ്ഞ ദിവസം ക്യാബോ വെറുതെ എന്തായാലും ഒരു ഫൈറ്റ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ലായിരുന്നു. അത് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇന്ന് പുലർച്ചെ ക്യാബോ വെറുതെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എസ്പെഷ്യലി അവരുടെ ആ ഒരു ഡിഫൻസ് ആൻഡ് അവരുടെ ആ രണ്ടടിച്ച ഗോളുകളും രസകരമായിരുന്നു. പക്ഷെ അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് അർജന്റീനയ്ക്ക് ഈജിപ്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. മുഹമ്മദ് സലയുടെ ഈജിപ്തിന്റെ ടീമുമായിട്ട് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. ആൻഡ് റൗണ്ട് ഓഫ് 16 ഏറ്റവും ലാസ്റ്റ് മത്സരം വരുന്നത് സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ ആണ്. അവിടെ നമുക്കറിയാം കൊളംബിയയുടെ ആ ഒരു പഴയ പ്രതാപകാലത്തിലേക്ക് കൊളംബിയ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം ലാറ്റിൻ അമേരിക്കൻ ശക്തികളിൽ ഒരു കാലത്ത് ഏറ്റവും മുന്നിട്ട് നിന്നത് കൊളംബിയ തന്നെയാണ്. സോ കൊളംബിയ ഈ വേൾഡ് കപ്പിലെ ഏതൊരു ടീമിനും വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇതുവരെ സോഫാർ കാണാൻ പറ്റിയത്. സ്വിറ്റ്സർലൻഡിനെ തീർച്ചയായിട്ടും ഒരു കൊളംബിയയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. സോ ഇതൊക്കെയാണ് റൗണ്ട് ഓഫ് 16 നമ്മൾ കാത്തിരിക്കുന്ന പോരാട്ടങ്ങൾ. അപ്പോൾ എന്തായാലും മികച്ച കുറച്ച് ടൂർണമെന്റ് ഫേവറേറ്റുകളൊക്കെ എന്തായാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് നഷ്ടപ്പെടാൻ പോകണം. ക്വാർട്ടറും സെമി തൊട്ട് അങ്ങോട്ട് എന്തായാലും അങ്ങനെ നഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ശരി, ഓക്കെ, നമുക്കിനി അടുത്ത ഒരു പാട്ടിന് ശേഷം നമ്മുടെ മറ്റ് അപ്ഡേറ്റുകളിലേക്ക് വരാനുള്ള സമയം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുക FM Rainbow, ഇത് പവർ പ്ലേ.

ാവുന്നത് അത് അതിന് എപ്പോഴും നെതർലാൻഡ്സിന് എപ്പോഴും ഒരു ബാഡ് ലക്കാണ്. പിന്നെ ജർമ്മനി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് ഷൂട്ട് ഔട്ടിൽ ഇങ്ങനെ പുറത്താവുന്നതും. അതുപോലെ തന്നെ ക്യാബോ വേർദിയുടെ ആ ഒരു മിറാക്കിളായിട്ടുള്ള റണ്ണ്, അർജന്റീനയായിട്ടും അവർ കംപ്ലീറ്റ് മാക്സിമം അവരുടെ എഫേർട്ട് എടുത്ത് ഫൈറ്റ് ചെയ്തു, അത് നമുക്ക് എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് ഒപ്പം തന്നെ നമ്മുടെ ഗോൾഡൻ ബൂട്ടിലേക്കുള്ള മുന്നോട്ടുള്ള പോക്കിൽ ലയണൽ മെസ്സി 7 ഗോളുകളുമായിട്ട് ഇങ്ങനെ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ കിലിയൻ എംബാപ്പയുടെ കഴിഞ്ഞ ദിവസങ്ങൾ ഡബിളും കൂടെ ചേർത്തിട്ട് പുള്ളി തൊട്ടുപുറയിലുണ്ട്. എർലി ഹാലൻഡ് ആണെങ്കിൽ, ഹാരി കെയ്ൻ ആണെങ്കിലും, ഇവരെല്ലാവരും ഗോൾ അടിച്ചു കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു പിശുക്കുമില്ല. നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എല്ലാം തന്നെ ഗോൾ അടിച്ചു കൂട്ടുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും നോക്കിയാൽ നമ്മൾ നോർവേക്കൊക്കെ വേൾഡ് കപ്പിലേക്ക് കളിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരം വളരെ കുറെ നാളുകൾക്ക് ശേഷം കിട്ടുന്നതാണ്. സോ അതെന്തായാലും നോർവെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഹാലൻഡ് അവരുടെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. യെസ്, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ലൂക്ക മോഡ്രിച്ചിന്റെ ഒരു അവസാനത്തെ മാച്ച് നമുക്ക് കാണാം. അതായത് 40-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലെജൻഡ് താരത്തിന്റെ ഒരു പടിയിറക്കം നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേരത്തുള്ള പോർച്ചുഗലുമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു കിടിലനായിട്ടുള്ള പോരാട്ടമായിരുന്നു. അപ്പൊ അതിൽ തന്നെ കുറച്ച് നിർഭാഗ്യം കൊണ്ടൊക്കെ തന്നെയാണ് പുറത്തായത്. പക്ഷെ മാച്ച് നമുക്കതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വിരുന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എല്ലാ ഹോസ്റ്റ് നേഷൻസും അവർ അടുത്ത റൗണ്ടിലേക്ക് പോയത് തന്നെയാണ്. കഴിഞ്ഞ റൗണ്ട് ഓഫ് 32-ൽ നമ്മൾ മൊത്തത്തിൽ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റുള്ള പോരാട്ടങ്ങളിലേക്ക് ഇനി കണ്ണും കാതുമൊക്കെ കാത്തിരിക്കുന്ന സമയം തന്നെയാണ്. ഇതിനിടയിൽ ഞാൻ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഒരു ലൈവ് സ്കോർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു തന്നേക്കാം. 20 ഓവറുകൾ ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ 190 റൺസാണ് ഇന്ന് നേടിയിട്ടുള്ളത്. ആദ്യത്തെ കളി മഴ മൂലം ഉപേക്ഷിച്ചതിന് ശേഷം രണ്ടാമത്തെ 2020 മത്സരമാണ് ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അഭിഷേക് ശർമ്മ 43 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഇഷാൻ കിഷൻ 49, ശ്രേയസ് അയ്യർ 37 റൺസ് നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിലക് വർമ്മയുടെ ഒരു ക്യാമിയോ 24, ഇതും കൂടെ ചേർത്തിട്ടാണ് 190. ആൻഡ് നമുക്കറിയാം സഞ്ജു സാംസനെ ഇന്ന് ഇറക്കാതെ വൈഭവ് സൂര്യവംശീനെയാണ് ഇന്ന് ആദ്യത്തെ നമ്മൾ ഈ ഒരു കളിയിലേക്ക് ഇറക്കി കാണാൻ സാധിച്ചത്. കാരണം നമ്മൾ അയർലൻഡുമായിട്ടുള്ള സീരീസിലുണ്ടായിരുന്നു സഞ്ജു സാംസൺ, അതുപോലെ തന്നെ ആദ്യത്തെ കളിയിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ മൂന്നിലും പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്തായാലും സഞ്ജു തിരിച്ചെത്തട്ടെ. പക്ഷെ എന്നാലും വൈഭവ് ഇന്ന് 14 റൺസാണ്, 2 സിക്സൊക്കെ അടിച്ച് തുടക്കമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നീട് അങ്ങോട്ട് പോയില്ല. ആൻഡ് നമുക്ക് വിംബിൾഡന്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ടോ? വിംബിൾഡൺ കാണാൻ ഇഷ്ടപ്പെടുന്നവർ, ടെന്നീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പറയണം, 3-ാം റൗണ്ട് പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് ആയിരിക്കുന്ന കസാഖിസ്ഥാന്റെ ടോപ്പ് പ്ലെയർ ആയിട്ടുള്ള എലേന റെബക്കിനെയാണ്. അപ്പൊ റെബക്കിനെ നമുക്കറിയാം വേൾഡ് നമ്പർ 2 ആണ്. ആള് പരാജയപ്പെട്ടിട്ട് ബെൽജിയത്തിന്റെ എലീസ് മേർട്ടിങ്സുമായിട്ട് പരാജയപ്പെട്ടിട്ടാണ് പുറത്താവുന്നത്. അതാണ് നമുക്ക് ഈ റൗണ്ട് ഓഫ് ആദ്യത്തെ റൗണ്ടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിംബിൾഡണ്ണില് വലിയൊരു പുറത്താവലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നത്. അല്ലാതെ വലിയൊരു പുറത്താവല്ല. പിന്നെ കാർലോസ് അൽക്കാരസ് പരിക്ക് മൂലം കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജോക്കോവിച്ച്, ജാനിക് സിന്നറൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മെയിൻ ഓഫ് അട്രാക്ഷൻ ഈ ഒരു വിംബിൾഡൺ 2026. ഇപ്പോൾ ഏതായാലും ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ചില സമയത്ത് എന്ത് വിംബിൾഡൺ എന്ന് ആലോചിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ഇപ്പോഴും ആ വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം പോരാട്ടങ്ങളൊക്കെ ഭയങ്കര

0: ഓക്കെ. പിന്നെ ഐ സി സി വിമൻസ് 2020 വേൾഡ് കപ്പിൽ നമ്മളുടെ ടീം ഓസ്ട്രേലിയ തോറ്റ് പുറത്തായത് കൊണ്ട് തന്നെ ഐ സി സി വിമൻസ് 2020 വേൾഡ് കപ്പിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് പറയാൻ ഒരു താല്പര്യമില്ല. എങ്കിലും നമ്മള് കഴിഞ്ഞ റൗണ്ട് ഓഫ് 32 കുറച്ച് മികച്ച നിമിഷങ്ങൾ ഹാരി കെയിന്റെ ആ രണ്ട് ഗോളുകളിലേക്ക് നമ്മൾ ഒന്നുകൂടെ പോവാട്ടോ. They needed enough power to get beyond the goalkeeper. Jordan picks up on it now for England. Mutsusami getting a toe in. Harry Kane. It's Kane! Oh, wow! Oh, wow! He's on the field. Wraps his hips around him. Strikes it with venom. And that is one of the best goals and one of the most important goals. Thanks to Captain Kane. യെസ്, അവിടെ സ്പേസ് ഉണ്ടാക്കി ആ ഒരു ഫിനിഷിംഗ് കൊടുത്ത ആ ഒരു പെർഫോമൻസ് ഹാരി കെയിന്റെയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് കേട്ടിട്ട്. അതുപോലെ തന്നെ നമ്മുടെ എംബാപ്പയും ഗോൾ അടിച്ചു കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു വിശക്കൂല. നമ്മുടെ എംബാപ്പയുടെ ഗോളുകളിലേക്കും ആ ഫ്രാൻസിന്റെ പെർഫോമൻസിലേക്കും
1: ഒന്ന് പോവാ. In shots, hadn't they, across Sweden's bows? And when he's in these positions, and when he does this, he's just unstoppable, Kylian Mbappe. Allowed to go and feed it through for Bradley Barcola to crash France's second. She's such a good one. Elise. Oh, sweet, sweet. Mbappe is so sweet.
0: അങ്ങനെ ഫ്രാൻസ് വളരെ സിമ്പിളായിട്ട് ഗോൾ അടിച്ച് കൂട്ടിക്കൊണ്ടു പോവുക. ബാർക്കോളയൊക്കെ എന്ത് കളിയാണ്, എന്തൊരു സ്പീഡാണ് ബാർക്കോളയൊക്കെ കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. സോ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ആഴ്ച പവർ പ്ലേ എത്തുന്നുണ്ട് ഏറ്റവും പുതിയ സ്പോർട്സ് ലോകത്തെ അപ്ഡേറ്റുകൾ പറയാനായിട്ട്. സ്റ്റേ ട്യൂൺഡ് FM റെയിൻബോ. ഇതൊരു നേരം നിങ്ങളുടെ കൂടെ ഫിഫ വേൾഡ് കപ്പിന്റെ ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു ഞാനായിരുന്നു മിഥുൻ. സ്റ്റേ ട്യൂൺഡ്.

പ്രിയ ശ്രോതാക്കളെ, 9 മണി മുതൽ കേൾക്കാം ദ ആകാശവാണി പോഡ്കാസ്റ്റ് ഫീച്ചറിംഗ് ശ്രീ ശശിശേഖർ വെമ്പട്ടി, ചെയർപേഴ്സൺ CBFC ഡൽഹിയിലെ.

are listening to Rainbow FM 107.0.

0: അങ്ങനെ അരികയില് കൂട്ടായിട്ട് കൂടെയുണ്ട് അച്ചു.
1: ഞാൻ പ്രിയ.
0: അപ്പോ ഇന്ന് നമ്മുടെ സബ്ജക്ട് എന്താണെന്നറിയോ? ചില ബന്ധങ്ങളുണ്ടല്ലോ, ചില ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: ആയിരുന്നു.
0: കാരണം ചില ബന്ധങ്ങളിൽ അത്ര ആഴത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ടോക്സിക് ആണോ അല്ലയോ എന്ന്.
1: നമ്മൾ ഡിപ്പെൻഡബിൾ ആയി പോകും ചിലപ്പോൾ ബന്ധങ്ങളിൽ.
0: അതിന്ന് പുറത്ത് കടന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ആലോചിക്കും, ശരിയാണല്ലോ, ഞാൻ ഇയാളോട് സംസാരിക്കുന്ന അവൻ ഇഷ്ടമല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇവളോട് സംസാരിക്കുന്ന അവൻ ഇഷ്ടമല്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോഴാണ് ഒന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ പറയണമായിരുന്നല്ലോ. അത് ശരിക്കും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആൾക്കാര്.
1: അത് മാത്രമല്ല, ബന്ധത്തിലിരിക്കുമ്പോൾ തന്നെ മിക്കവാറും ഇങ്ങനെയുള്ള കുറെ പ്രഷർ വന്നിട്ട് തന്നെ ബന്ധങ്ങളിൽ നിന്നും ഇട്ടു പോകുന്നവരുണ്ട്. പക്ഷേ

0: അത് പിന്നീട് റിവഞ്ചായിട്ടും ഒക്കെ വന്ന് വേറെ രീതിയിലേക്കൊക്കെ മാറാറുണ്ട്.
1: അതെ അതെ അതെ അതെ. എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു
0: അതെ. അങ്ങനെ അപ്പോ ഈ ബന്ധങ്ങള് ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതേത് ബന്ധവും ആവാട്ടോ,
1: അതെ
0: പ്രണയം തന്നെ ആവണമെന്നില്ല.
1: അതെ, പ്രണയം തന്നെ ആവണമെന്നില്ല. അതായത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയാലും നമുക്ക് നമ്മുടെ ആ ബന്ധം ടോക്സിക് ആണ്, ആ ആള് ടോക്സിക് ആണ് അല്ലെങ്കിൽ അവള് ടോക്സിക് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ
0: അതിനെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത്?
1: അതെ
0: അല്ലെ,
1: അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്
0: ചിലവരുണ്ടാവും കേട്ടോ, ഇപ്പൊ നിലനിൽക്കുന്നുണ്ടാവും, അതിൽ നിന്ന് എങ്ങനെ കര കയറാം എന്ന് അറിയാതെ വിഷമിക്കുന്നവരും ഉണ്ടാവാം.
1: ഉണ്ടാവാം.
0: അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ ഈ ഒരു വിഷയത്തെ പറ്റി ഞങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, യെസ് വിളിക്കാം,
1: തുറന്നു പറയാം കേട്ടോ. 0484-24-28-101 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 0484-24-28-101 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം.
0: ഓക്കെ, അപ്പോ നിങ്ങളുടെ അരികെ ഞങ്ങളുണ്ട്.

0: അപ്പൊ അങ്ങനെ നമ്മുടെ അരികിൽ ഫസ്റ്റ് കോളർ റെഡി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്.
1: യെസ്, നമുക്ക് നോക്കാം.
0: ഹലോ.
2: ഹലോ.
0: ആ റേഡിയോടെ വോളിയം ഇച്ചിരി ഒന്ന് കുറച്ച് വെക്കോ.
1: റേഡിയോയുടെ സൗണ്ട് കുറയ്ക്കാനേ
2: പറഞ്ഞുള്ളൂ.
0: ഫോണിൽ വെച്ചിരിക്കുകയാണോ?
2: ഓക്കെ,
1: നമ്മള് പറഞ്ഞത് കേട്ടല്ലോ. വിഷയം എന്തായിരുന്നു കേട്ടോ, പറഞ്ഞോളൂ.
0: അല്ല, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല.
1: നമ്മളിപ്പോ ഈ കോളിലേക്ക് വിളിച്ചപ്പം നമ്മൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ വിളിച്ചിട്ടുണ്ടാവുക.
2: അതൊക്കെ അന്ന് ഒന്ന് കല്യാണത്തിന് മുമ്പുള്ള കാര്യം, കല്യാണം കഴിച്ച് മക്കളൊക്കെ കല്യാണി, അതിന് കുഞ്ഞുങ്ങളുണ്ട്, രണ്ടാം പിള്ളേര്, വർണ്ണ മൂത്ത കഴിഞ്ഞ ഒരു കുട്ടി, രണ്ടാമത്തെ രണ്ടു
1: കുട്ടികള്.
0: ഇങ്ങനെ ഉള്ള, അതായത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിക്ക്? എന്തെങ്കിലും ഒരു
1: സ്വന്തം അനുഭവത്തിൽ നിന്നോ എങ്ങനെ ഒരു ഒരു അഭിപ്രായം പറയാനുണ്ടോ?
2: അനുഭവം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, പക്ഷെ അതൊന്നും അപ്പന് എന്റെ ഫാദറൊന്നും സമ്മതിച്ചിട്ടില്ല. അതിന്റെ പേരിൽ കുറെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അറിയാം, ഇത് ഇതിങ്ങനെ കിട്ടൂല, നമുക്കിങ്ങനെ കിട്ടുന്ന എങ്ങനെ പ്രതീക്ഷകളൊന്നുമില്ല. ആ പ്രായം വരുന്നു, അങ്ങനെങ്ങളൊന്നും ഉണ്ടാവൂല. കിട്ടുപോയെന്ന് വിചാരിച്ചെങ്കിൽ സങ്കടമില്ല, ആ പ്രായം വരുന്നു, അങ്ങനെ തിരിച്ചറിയാത്ത പ്രായമൊക്കെ വരുന്നു.
1: അല്ല, അത് ആ ഒരു ബന്ധത്തിന് എപ്പോഴെങ്കിലും ഒരു ടോക്സിക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്.
2: ടോക്സിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എന്റെ കൂടെ പുറത്തുള്ളവരൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഞങ്ങളപ്പൊ അമ്പലം കൊണ്ടായിരുന്നു എന്നെ കല്യാണം കഴിച്ചതാണ് ഇവിടെ, അപ്പം എല്ലാവർക്കും അറിയാം. കാരണം വിളിച്ചു കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചർച്ച, അതായത് സംസാരം കൂടുമ്പോൾ അമ്മച്ചമാരൊക്കെ കൂടുമ്പോ അവരോട് ഇതൊക്കെ ചർച്ച ചെയ്ത് എവിടെയാണെന്നോ മുഖം കൂടി എനിക്ക് അറിയാൻ പോകാം.
0: അപ്പൊ എല്ലാവർക്കും അറിയാമായിരുന്നു കാര്യങ്ങളൊക്കെ അല്ലേ?
2: അറിയാം. ഒന്നിച്ചപ്പന്റെ ജീവിതങ്ങള് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ ആളോട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആള് ഭയങ്കര സീരിയസ് ആയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു, ഇത് പ്രായം കുറവായിരുന്നു. പക്ഷെ ഞങ്ങള് ഇടക്കിടക്കൊന്ന് ചർച്ച ചെയ്യും, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ മറ്റുമാരോടൊക്കെ
0: ഓക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ എന്തായാലും നല്ലൊരു കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്നു അല്ലേ? സന്തോഷമായിട്ട് അങ്ങനെ അങ്ങ് പോട്ടെ,
1: ഹാപ്പി
0: ആയിട്ട് പോട്ടെ.
1: അപ്പൊ
0: വിളിച്ചാല് സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ.
1: അപ്പോ നമ്മള് വിഷയം നമുക്ക് ഒന്നുകൂടി പറഞ്ഞാലോ?
0: അതെ, ഒന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാല് വിളിക്കുന്നവര്
1: വിഷയത്തിൽ നിന്നും മാറിപ്പോകുന്നുണ്ട്. കാരണം നമ്മുടെ അരികെ എന്നുള്ളൊരു പ്രോഗ്രാമിന്റെ ആ ഒരു ഉദ്ദേശം ലക്ഷ്യം തന്നെ നമ്മുടെ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവം അത് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ നമ്മളൊരു ജനറൽ ടോപ്പിക് അല്ലല്ലോ.
0: അതെ, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ചില ബന്ധങ്ങള് അങ്ങനെ ഉള്ളതാണ്, കാരണം അതിൽ നിന്നും പുറത്ത് കടക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു അത് എന്ന്. അപ്പൊ അങ്ങനെ ഉള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോ റീസെന്റ്ലി ഇപ്പൊ അതിലൂടെ കടന്നു പോകുന്നുണ്ടോ നിങ്ങൾ? അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് വിളിക്കേണ്ട.
1: അതെ, അല്ലാതെ പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ പ്രണയ പരാജയമോ ഒന്നും അല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്.
0: ഓരോ ദിവസം ഓരോ ടോപ്പിക് ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് ഇതാണ്, ടോക്സിക് കേട്ടോ. അപ്പൊ 0484-24-28-101 വിളിക്കുക, വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ,
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.

0: പ്രതികരിക്കുന്നില്ല എന്ന് കരുതി, ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതണ്ട. ക്ഷമയോളം വലിയൊരു വിശ്വാസവും മൗനത്തോളം വലിയൊരു ആയുധവും ഇന്നും അവശേഷിക്കുന്നത് കൊണ്ട് മാത്രം ഞാനായി തന്നെ ഇന്ന് നിലകൊള്ളുന്നു. നല്ല കോട്ടല്ലേ?
1: നല്ല കോട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്ഷമ എന്ന് പറയുന്നൊരു ശീലം
0: അതെ
1: നമുക്ക് ഇല്ലെങ്കിൽ

0: എല്ലാവരും പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ?
1: അതെ, ശരിയാ.
0: നമുക്കെന്തായാലും മൗനവും അത് തന്നെയാണ്. കാരണം മൗനം വിദ്വാന് ഭൂഷണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ അർത്ഥവത്താണ്. പല സന്ദർഭങ്ങളിലും മൗനം പാലിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവിടെ കലുഷിതമാവാം.
1: അതെ.
0: നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി പറയാനൊരു കോള് വന്നിട്ടുണ്ട്.
1: നോക്കാം. ഹലോ.
2: ഹലോ.
0: ആ ഹലോ, ഇതാരാണ്?
2: റഫീഖ്.
0: ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ ആ ഒരു വിഷയം എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. പറയും.
1: അപ്പൊ പറഞ്ഞോളൂ, കേക്കട്ടെ.
2: എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നമ്മുടെ ഈ നമ്മളൊരാളുടെ കീഴിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ, നമ്മള് ഒരാളുടെ കീഴിൽ നിൽക്കുമ്പോ അത് അത് ചെയ്യരുത്, അല്ലെങ്കിൽ അതിങ്ങനെ ഇതാക്കരുത്, അത് ഇന്നതേ ചെയ്യാവുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മളൊരു അടിമയെ പോലെ ഇങ്ങനെ ജോലി ചെയ്യേണ്ട അവസ്ഥ വരിക, അല്ലെങ്കിൽ നമ്മ ഏതൊരു മനുഷ്യനാണെങ്കിലും അല്പം ഫ്രീഡം കൊടുക്കുന്നത് നല്ലതാണ്. അവനവന്റെ കഴിവുകള് പുറത്തെടുക്കാനുള്ളൊരു ആയുധം കൂടിയാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരാളുടെ കീഴിൽ നിൽക്കുമ്പോഴത്തേക്കും നീ അത് ചെയ്യരുത്, നീ ഇന്ന ഡ്രസ് എടുക്കരുത്, ഇന്ന് കഴിക്കരുത്, ഇന്ന ജോലി ചെയ്യരുത്. എനിക്കിത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഇറിറ്റേഷൻ, ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് എന്തോ ഒരു ഉള്ളിലെന്തോ തലക്കകത്ത് എന്തോ കനം പോലെയാണ്, അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുമ്പോഴേ. നമ്മളെല്ലാ എല്ലാ മനുഷ്യർക്കും അത് അതിൻ്റെതായ ഫ്രീഡവും സ്വാതന്ത്ര്യവും നമ്മൾ കൊടുക്കണം. കാരണം ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നെഗറ്റീവ് പറയുന്ന ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നെഗറ്റീവ് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ഒരിക്കലും എടുക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നീ നല്ല രീതിയിൽ മുന്നോട്ട് പോവാ, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്യുക, നീ ഏത് ചെയ്താലാണ് വിജയിക്കുക എന്ന് നിന്റെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ നീ അത് ചെയ്യുക എന്ന് പറയുമ്പോ, ആ ഒരിക്കൽ പറഞ്ഞ ആളെ, ആ പറഞ്ഞ ആളെ വീണ്ടും കാണുമ്പോൾ ആ മനുഷ്യനോട് നമുക്ക് ബഹുമാനവും സ്നേഹവും തോന്നും. നേരെ മറിച്ച് നമ്മളെ നെഗറ്റീവ് മാത്രം പറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മള് മാക്സിമം നമ്മളെ അവരോട് അകലം പാലിച്ചു നിൽക്കുക. നമ്മള് ആ ഏരിയയിലേക്ക് പോകുന്ന ആ ഏരിയയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു പിരിമുറുക്കം വരുന്നത്. അത് കഴിവതും നമ്മൾ അതിലേക്ക് പോകാതിരിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമാണ്, നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ എല്ലാ മനുഷ്യർക്കും അവനവന്റേതായ കഴിവുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ ഈ ഈഗോ ഈഗോ ഉള്ള ആൾക്കാരാണ്, നീ അത് ചെയ്യരുത്, ഞാൻ പറയുന്ന പോലെ ചെയ്യണം, മറ്റേ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരു തലക്കൻ. അപ്പൊ ഒരു ഒരു കഴിവും ഇല്ലാത്തവനായിട്ട് മാറ്റുക എന്നതാണ് ലക്ഷ്യം. അത് അത് മാത്രല്ല, അപ്പൊ ഇവനെ കഴിവില്ലാത്തവനാക്കിയിട്ട് ഈ പറഞ്ഞ ഇപ്പൊ എന്നോട് വേറൊരാള് പറയുകയാണ്, നീ അങ്ങനെ ചെയ്യണ്ട, അതൊന്നും ചെയ്ത് രക്ഷപ്പെടുകൊണ്ടിരാന്ന് പറയും. പക്ഷെ അയാള് എന്നോട് പറയുന്ന ആള് അതൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മള് സ്കൂൾ കാലഘട്ടത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മൾ പരീക്ഷ ടൈമിൽ നമ്മൾ പഠിക്കുമ്പോ ചില ആൾക്കാര് നമ്മളെ പഠിച്ചോണ്ടിരിക്കുമ്പോ വന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികളാവാം മറ്റുള്ളവരാവാം, പക്ഷെ അവരത്യാവശ്യം പഠിച്ച് നല്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാന്നുള്ള ആത്മവിശ്വാസത്തിന് നിൽക്കുക. അപ്പോ അവര് നമ്മുടെ സമയം കഴിഞ്ഞ് നമ്മള് പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഈ ലോകത്തിൽ, അത് ഇപ്പൊ നമ്മുടെ ഈ വിഷയം വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണത്. കാരണം എന്താ വെച്ചാല്, അങ്ങനെ ഒരിക്കലും നമ്മള് ചെയ്യാൻ പാടില്ല. അത് കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ അവരോട് ചെയ്യരുത്. കാരണം എന്താ വെച്ചാല്, നമ്മളെപ്പോഴും പോസിറ്റീവ്. ഇപ്പൊ നമ്മള് ഞാൻ ചെയ്ത് പരാജയപ്പെട്ട ഒരു ബിസിനസ്, ഒരു ആ ബിസിനസ് മറ്റൊരാള് ചെയ്യുമ്പോ നീ അത് ചെയ്യരുത്, ഞാൻ ചെയ്ത് പൊട്ടിയ ബിസിനസ്സാണെന്ന് ഒരിക്കലും നമ്മളൊരു അയാളോട് പറയാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ, ചിലപ്പോ അയാളുടെ മനസ്സിലൊരു വിശ്വാസം, ആ ഞാനിത് ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ എന്നുള്ളത്. അപ്പൊ എന്നോട് ഇപ്പൊ ഞാൻ ആ ബിസിനസ് ചെയ്ത് പൊട്ടിയിരിക്കുകയാണ്, അപ്പൊ എന്നോട് ഒരാൾ അഭിപ്രായം ചോദിക്കും, ഞാൻ എന്താ പറയണത്, നീ അത് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം, നിന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാൽ കഴിയാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം, നീ അത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് അയാൾക്കൊരു ആത്മവിശ്വാസം കൊടുത്താൽ ജീവിതത്തിൽ നമ്മളെ ഒരിക്കലും, പക്ഷെ നമ്മൾ പറയുന്ന വാക്ക് കൊണ്ടായിരിക്കും ചിലപ്പോ അയാളെ രക്ഷപ്പെട്ടു പോവാണ്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും അയാൾ മറക്കുകയില്ല, അയാൾ നമ്മളെ എന്നും ഓർമ്മിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു

0: സദസ്സിന് ചെല്ലുമ്പോ അയാളെ നമ്മളെ കുറിച്ച് ഒരിക്കലും പറയാതിരിക്കില്ല,
1: മനസ്സിലെ.
0: അതെ. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഞാന് കുറച്ചു നാളിന് മുമ്പ്, ഞാനൊരു ഹാൻഡിക്യാപ്ഡാ, അപ്പൊ കുറച്ചു നാളിന് മുമ്പ് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്ന എന്റെ വാപ്പയുടെ ബ്രദർ കൂടി പറഞ്ഞ്, നീ ഇങ്ങനെ എപ്പോഴും വണ്ടി ഓടിച്ചു പോകും, പെട്രോൾ ആകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ കാര്യത്തിന് കൊച്ചപ്പ പോന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് മനസ്സിലായി, കാരണം ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെ താഴ്ത്താൻ നോക്കുന്ന ഒരു സംവിധാനമാണത്. കാരണം നമ്മുടെ വണ്ടിയുടെ പെട്രോളും നമ്മളല്ലേ അതിന്റെ ചിലവുകളും നോക്കണേ. അപ്പൊ നമ്മൾ ഒരിക്കലും അത് ഇന്നെ തളർത്താൻ ഉള്ള ഒരു വാക്കാണ് ആ പറയുന്നത്. പെട്രോൾ നമ്മള് ആവശ്യത്തിന് നമുക്ക് വണ്ടി വേണം, പെട്രോൾ ഇല്ല വണ്ടി പോലെ. അപ്പൊ നമ്മളെ എല്ലാ രീതിയിലും തളർത്താൻ നോക്കിയത്. പക്ഷെ ഞാനത് ചാടിക്കണം. ഞാൻ ചോദിച്ചൊരു മറുപടി എന്ന് പറഞ്ഞാൽ, എന്റെ ആവശ്യങ്ങൾക്ക് കൊച്ചാപ്പ പോവും. എന്റെ ആവശ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കാം, എനിക്ക് വിഷയമില്ല. കൊച്ചാപ്പ എന്റെ കാര്യങ്ങൾ നോക്കി, എനിക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഈ പൊതുസമൂഹം ഇതുള്ള ആൾക്കാർ കുറെ കൂടിയൊക്കെ നോളജ് ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നോളജും അത്യാവശ്യം മനുഷ്യന്റെ, നമ്മൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലുമ്പോ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോ ഡയറക്റ്റ് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കും. കുറെ കാര്യങ്ങൾ അയാളുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോ തന്നെ, കണ്ണിലേക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ കണ്ണ്
1: കാണുമ്പോ തന്നെ അറിയാം നമുക്കത്,
0: ശ്രദ്ധ തെറ്റിക്കും. നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നമ്മളെ തന്നെ നോക്കരുത്, നമ്മളെ തന്നെ ശ്രദ്ധിക്കും. അതാണ് ഈ ലോകത്ത് ഇപ്പൊ ഈ ഞാൻ പറയുന്നത് എത്ര പേര് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ കേൾക്കുന്ന എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടേതായ തീരുമാനത്തിൽ, അത് നെഗറ്റീവ് തീരുമാനത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് മാത്രം. അതിൽ നമുക്ക് റിലേഷൻ ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. അവര് പറയുന്ന നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി.
2: ശരി ചേട്ടാ, എന്തായാലും നല്ല, ഇത്രയും നേരം നമ്മൾ കുറച്ച് ലെങ്ത് ആയി പോയി. ഓക്കെ, എന്തായാലും ആവശ്യത്തെ കുറിച്ചിട്ട് ആ ഒരു അഭിപ്രായം പറഞ്ഞതിനും ഇങ്ങോട്ട് വിളിച്ചതിൽ ഒരുപാട് നന്ദി കേട്ടോ.
1: താങ്ക് യു സോ മച്ച്.

0: You are listening to Rainbow FM 107.5.
1: പലർക്കും നമ്മൾ പറഞ്ഞ ടോപ്പിക് അങ്ങോട്ടങ്ങ് പിടികിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചു മുമ്പേ ആടാ റഫീഖ് ചേട്ടൻ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും ആ പറഞ്ഞ ആ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മതി ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്.
2: അതായത് ബന്ധങ്ങൾ നമുക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ശ്വാസം മുട്ടിക്കുക എന്ന് പറയാം.
1: അതെ അല്ലെ, ഇപ്പൊ പ്രണയമാണെങ്കിൽ കൂടി നമ്മളെ അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങൾ. അതായത് ആരോടും ഇപ്പം പെൺകുട്ടിയോട് പറയുക, നീ അവനോട് മിണ്ടുന്ന എനിക്കിഷ്ടമല്ല, മിണ്ടരുത്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ പോകരുത്.
2: അതുപോലെ ഒരു ഫോൺ വിളിക്കുന്ന സമയത്ത് ഒരു കോൾ വെയിറ്റിംഗ് വന്നാൽ പോലും ആരാണ്,
1: അതെ അതിഷ്ടപ്പെടാത്ത.
2: അപ്പോ അതൊക്കെ എന്ന് പറയുമ്പോ ഒരു വ്യക്തിയുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള അവരുടെ ഒരു സ്വാതന്ത്ര്യം, അത് വളരെയധികം ഹനിക്കപ്പെട്ടു പോവുക, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോ ശരിക്കും ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും ആ ഒരു അനുഭവം ഉണ്ടാവാം. അപ്പൊ അവര് വേദനിക്കുകയാണ്, അല്ലെങ്കിൽ അയ്യോ എന്ത് ചെയ്യും.
1: പക്ഷെ അവരോടുള്ള
2: ഇഷ്ടം കാരണം അതായത് ഇപ്പം പ്രണയം മാത്രമല്ല, ഒരു വിവാഹ ബന്ധത്തിലായാലും അതെ, ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോ
1: അതെ
2: ഈ ചങ്ങലകളായിട്ട് ബന്ധിക്കപ്പെട്ട് പോകരുത്. അങ്ങനെ പെട്ടു പോകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ പൊലിയുന്നതാണ് അധികവും ജന്മങ്ങളും.
1: അതെ അതെ.
2: അപ്പോ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയാ, തിരിച്ചറിഞ്ഞ് ഒരു രക്ഷപ്പെടൽ, അതൊക്കെയാണ് ശരിക്കും വേണ്ടത്.
1: നോക്കാം. ഹലോ ഹലോ
3: ഹലോ
2: ആ ഹലോ, ഇതാരാണ്?
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേക്കാം
3: കേക്കാം. കുറിച്ച് പറയാനാണ്. എന്റെ പേര് ഹരിദാസ് ആണ്.
1: എവിടുന്നാ വിളിക്കണേ?
3: ആലങ്ങാട്, കരിനല്ലൂർ.
1: ശരി ശരി, പറഞ്ഞോളൂ.
3: നമ്മളിപ്പോ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ടോക്സിക് എന്നുള്ള കൺസെപ്റ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് റിലേഷൻ.

0: റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കും. ചിലത് നമുക്ക് ആദർശങ്ങൾ ചെയ്ത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചെറിയ കൊടുക്കും, അപ്പൊ അത് മോശം. പക്ഷേ ഈ കൺസെപ്റ്റ് നമ്മൾ എന്തെങ്കിലും ഉപദേശിച്ച ആ റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുവേണ്ടി പറയുന്ന ഉപദേശങ്ങളായിരിക്കും. പക്ഷെ അത് ടോക്സിക് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് ബ്രേക്ക് ആയി കുറച്ച് കാലം കഴിയുമ്പോഴാണെങ്കിൽ അത് പറഞ്ഞു കുറെ മിസ്യൂസിങ് വരുന്നുണ്ട് ടോക്സിക്. ഒരു കുട്ടിയെ നമ്മൾ നിയന്ത്രിക്കുകയാണ്, ഒരു കോളേജിൽ പോണ കുട്ടി അത് വൈകുന്നേരുടെ കൂടെ കൂട്ടിവിടരുത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബാഡ് ബിഹേവിയറോ എന്തെങ്കിലും ദൂഷ്യമായ റിലേഷൻഷിപ്പോ ഉദ്ദേശമൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പൊ അതിന് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്.
1: ചേട്ടാ, ഇതില് ചേട്ടൻ പറഞ്ഞു വന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് പേരുടെ ഇടയിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ്. അതായത് ഒരാൾക്ക് അസഹനീയമായിട്ട് വരുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
0: പലതും ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴേ അവര് കുറെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയത് കണ്ടിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും ഒക്കെ പറയുമ്പോ വേറൊരാൾക്കൊരു ദുരുദ്ദേശം ഉണ്ടാവും, അപ്പൊ അവര് നല്ല രീതിയിൽ മോട്ടിവേഷൻ ചെയ്യും, പോസിറ്റീവ് ആയിട്ട് പറയും. അപ്പൊ അത് അവര് മിസ്യൂസ് ചെയ്ത് ആകർഷിക്കാൻ വേണ്ടി പറയണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുറച്ചൊക്കെ പറയുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും സ്വഭാവ വൈകല്യമായിരിക്കും അങ്ങനെ ചെയ്യുക.
1: അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്.
2: അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്,
1: അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പരിചയത്തിലോ.
0: റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫാമിലിക്കകത്തുള്ള ഏത് റിലേഷൻഷിപ്പ് ആയിട്ടും
2: തീർച്ചയായിട്ടും
1: ആവാം.
0: നമ്മള് നമ്മുടെ സഹോദരിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മള് ചിലപ്പോ പോകരുത്, സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവസാനം നമ്മളത് അവരെ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ പറഞ്ഞ് ഭയങ്കര പറഞ്ഞു. പക്ഷെ അവസാനം അവരെ വീട്ടിൽ നിന്ന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്ന റിലേഷൻഷിപ്പിലായി, ഫാമിലിയുടെ വാഴയുടെ അവർക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളായി നല്ല ഉപദേശങ്ങളൊക്കെ ഇപ്പൊ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടുതൽ ഡീപ്പായിട്ട്
2: മനസ്സിലായി
1: നമുക്കിപ്പോ ഓൾറെഡി നമ്മൾ ഈ ഒരു വിഷയത്തിലാണ് നിൽക്കുന്നത്, കാരണം ഇപ്പൊ വിഷയം ഡൈവേർട്ടായി പോവും. അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് തന്നെ എടുക്കാം കേട്ടോ. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
2: ഓക്കേ.

0: അവരുടെ പ്രവൃത്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടും അതവരോട് പറഞ്ഞിട്ടും അവരത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തെറ്റുകൾ നിങ്ങളുടേതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലേ?
1: തീർച്ചയായിട്ടും. കാരണം തിരികെ നമ്മൾ നമ്മളെ എന്താണ് എന്ന് അവരുടെ മുമ്പിൽ വ്യക്തമാക്കാനായിട്ട് നമ്മൾ കുറെ പാടുപെടും.
0: അതെ,
1: വ്യക്തമാക്കാനാവാതെ വരുമ്പോൾ സ്വയം നമ്മള് നമ്മളിലേക്ക് ഒതുങ്ങും. അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു യുദ്ധമാവുന്നു. അത് പിന്നെ നമ്മുടെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സന്തുലിതാവസ്ഥയെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്.
0: അതെ, തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും കേട്ടോ സഹിക്കുന്നവര്, ഒരുപാട് പേരുണ്ടാവും. അപ്പോ
0: ശരിക്കും പ്രണയിച്ചിരുന്ന സമയത്ത് അത്രയും ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മള് എന്തിനാണ് അങ്ങനെ കൊണ്ടുപോയി ആ ബന്ധത്തിലോട്ട് പിന്നെ കയറി ചെല്ലുന്നത് എന്ന് എനിക്ക് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം ടോക്സിക് ആണ് എന്ന് നമുക്ക് അറിയാം, പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ പോയി തല വെച്ചിട്ട് പിന്നെയും നമ്മൾ ജീവിതകാലം മുഴുവൻ ആ വേദന സഹിക്കുന്നത്?
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്നിയില് ഹോമിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ,
0: പിന്നെ
1: എല്ലാവർക്കും അവരവൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഇല്ലേ,
0: അത്
1: മറ്റുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ?
0: ശരിക്കും
1: ഇല്ല. അപ്പോ എനിക്ക് തോന്നുന്നു ചെറുതായിട്ടെങ്കിലും നിങ്ങൾ ആ രീതിയിലൊരു ടോക്സിക് റിലേഷൻ ആണ് എന്ന് തോന്നിയാൽ ബെറ്റർ ലീവ് ദാറ്റ്. അതിന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
0: അതെ, അതിപ്പോ നമുക്ക് സ്വയം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് വിശ്വസിക്കുന്നവരോടെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അവര് മാർഗം കണ്ടെത്തി
1: തരാ. അത് സ്വയം നമുക്ക് പറ്റാതെ വരുമ്പോ മറ്റുള്ളവരുടെ സഹായം അത് നമുക്ക് ഹെൽപ്ഫുൾ ആയി നിൽക്കുന്നവരായിരിക്കണം. നമുക്ക് അത്രയും വിശ്വാസമുള്ളവരായിരിക്കണം. അവരുടെ സഹായം തേടാം, അങ്ങനെ ഒരു ജന്മം നമുക്ക് രക്ഷപ്പെടുത്തി എടുത്തൂടെ.
0: അതെ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കൂട്ടോ.
1: അതെ,
0: സമയം
1: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 10 മണി കഴിഞ്ഞ് 49:59 നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോ സമയം വളരെ വിരളമാണ്.
0: ഒരു കോൾ കൂടി എടുക്കാം.
1: ഒരു കോൾ എടുക്കാനുള്ളൊരു സമയം നമുക്കുണ്ട്. അതിലിടയിൽ ആരാണ് കോൾ വിളിക്കുന്ന വെച്ചാൽ നമുക്ക് കോൾ എടുക്കാം.
0: അപ്പോ നമ്പർ ഒന്നുകൂടി പറയാം, 0484242801. കൂടെയുള്ളത്
1: ഞാൻ പ്രിയ
0: അച്ചു.

0: യെസ്, അപ്പോ
1: നമ്മുടെ ഫൈനൽ കോളർ
0: കോളർ വന്നിട്ടുണ്ട്, നോക്കാം
1: എന്തായാലും
0: അല്ലേ,
1: നോക്കാം.
0: സമയം കളയണ്ട. ഹലോ.
2: ഹലോ,
0: ആ ഹലോ, പേര് പറയൂ.
2: എന്റെ പേര് ജൂഡിറ്റ്.
0: ജൂഡിറ്റ്?
1: ജൂഡിറ്റ്,
0: ഓക്കെ.
1: എവിടെ നിന്ന് വിളിക്കണു?
2: എടപ്പള്ളി.
0: എടപ്പള്ളി, ഓക്കെ. എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഇനി അവശേഷിക്കുന്നുള്ളൂ, പറഞ്ഞോളൂ.
2: ഞാൻ എന്ന് വെച്ചാ മാരേജ് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ഒരു ആൽക്കഹോളിക് ആ ഒരു സ്വഭാവം വന്നത്. ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ നമ്മള് ചെയ്തതൊക്കെ തെറ്റ്, പുള്ളി ചെയ്ത് മാത്രം ശരി. അപ്പൊ നമ്മൾ അതില് അമർത്തി, അതായത് നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ പുള്ളിയുടേതായ കാര്യങ്ങൾ മാത്രമേ പുള്ളിക്കുള്ളൂ, നമ്മുടെ കാര്യങ്ങളൊന്നും തന്നെ ഒന്ന്. അപ്പൊ ഞാൻ പിള്ളേരെ വളർത്താൻ കഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പെട്ടു കുട്ടികളെ വളർത്താനും ഒക്കെ ആയിട്ട്. പക്ഷെ ദൈവം കൂടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ നടന്നു പോയല്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് അവിടുന്ന് മാറി, ഞങ്ങൾ വേറെ വീട്ടിലാണ്. അപ്പൊ അങ്ങനെ താമസിച്ചപ്പോ ഇപ്പൊ പഴയ കൂട്ടുകാരുകളൊക്കെ വന്ന് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഞാനെന്റെ യാത്രകളും അടിച്ചുപൊളിയൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയാണ്.
0: ഇത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് വളരെ
1: സന്തോഷം തോന്നുന്നുണ്ടെന്നറിയത് കേൾക്കുമ്പോ.
2: ഓഫീസ് റിലേഷൻ എന്ന് പറയുമ്പോ നമ്മളതില് ശരിക്കും അടിമപ്പെട്ടു. നമ്മള് അങ്ങനെ പറഞ്ഞു വരുമ്പോ നമ്മൾ തെറ്റുകാരിയാണെന്നുള്ള രീതിയിൽ, അപ്പൊ ഞാൻ ചെയ്യണതാണ് തെറ്റെന്ന് വിചാരിക്കും. അങ്ങനെ ആയി പോയി നമ്മള്.
1: മുമ്പ് ഞങ്ങൾ പറഞ്ഞത്
2: അപ്പൊ നമ്മൾ അതിലങ്ങനെ അഡിക്റ്റായി പോയി. അതിലങ്ങനെ അടച്ചിട്ട ഒരു കൂട്ടിൽ,
0: അതായത് നമുക്ക് നമ്മളെ വ്യക്തമാക്കാൻ ഒരു അവസരം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ.
2: കിട്ടാതെ പോയി, അത് തന്നെ. അപ്പൊ ഞാൻ എന്റെ വായനകൾ മുടക്കി. ഞാൻ നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു. അതിനുശേഷമാണ് റെയിൻബോ ഇതിൽ നമ്മൾ പിന്നീട് വന്നു. കുറെ നാളത്തിന് ശേഷം ചങ്ങമ്പുഴ പാർക്കിൽ ഒരു ലവ് ലെറ്ററിന്റെ ഒരു പ്രേമലേഖന മത്സരം ഉണ്ടായത്. അതായത് 68 പേര് പങ്കെടുത്തായിരുന്നു. അപ്പൊ അതില് ഞാനും എന്റെ മോളും ഒക്കെ പോയി എഴുതി. അതിനെനിക്ക് 3rd പ്രൈസ് കിട്ടി. അപ്പോഴാ ഞാൻ എന്റെ കഴിവുകളൊക്കെ ഞാൻ
0: തിരിച്ചറിഞ്ഞത്.
2: അതായത് അപ്പൊ അതിൽ നിന്നൊക്കെ ടോക്സിക് ബന്ധത്തിൽ നിന്ന്
0: ഫ്രീ
2: ആയി. അപ്പൊ ഈ അടുത്ത് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഏർക്കാടെന്നുള്ള സ്ഥലത്തൊക്കെ പോയി. വളരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ നിന്ന് മാറിയപ്പോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്ക് ഈ മനുഷ്യരെ സംരക്ഷിക്കേണ്ട എന്റെ കടമയാണ് എന്റെ കടമയാണ്. ഒരേ സ്ഥലത്ത് കൊണ്ടുപോകലും തിരിച്ചോലും പിന്നെ അതിലേക്ക് പോവും. പിന്നെ ഇത് തന്നെയായിരുന്നു. അപ്പൊ നമ്മള് ചെയ്തില്ലെങ്കിൽ ഒരു കുറ്റബോധം.

0: അയ്യോ അങ്ങനെയല്ലല്ലോ, ശരിയാ ശരിയാക്കണം, പക്ഷെ ശരിയാകില്ല. അത് മനസ്സിലായപ്പോ കൊറേ നാളായി, അത് ശരിയാകില്ല എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം കൊറേ പിന്നിട്ട് പോയി. ഇപ്പൊ എനിക്ക് 56 ഒത്തിരി പിന്നിട്ട് പോയി. എന്നാലും ഇപ്പൊ പിള്ളേരൊക്കെ ഒരു വിധമൊക്കെ ആയി. അപ്പൊ അങ്ങനെ ആയി, പിള്ളേർ അങ്ങനെ ഒതുങ്ങി ജീവിച്ചതുകൊണ്ട് പിള്ളേരൊക്കെ ഒരുവിധം ഇതായി, അവരൊക്കെ സെറ്റ് ഒരുവിധം
1: മതിയല്ലോ. അതന്നെ നമുക്ക് സന്തോഷത്തിനുള്ള ഒരു വകയാണല്ലോ.
2: ഇനി നമുക്കുള്ള സ്പേസ് കണ്ടുപിടിക്കുക അല്ലേ, ഇനി നമുക്കുള്ള സന്തോഷം.
0: ആ യാത്രകള്, വായനകള്, പാട്ടുകൾക്ക്. അപ്പൊ എനിക്കിപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഒരു റേഡിയോ വാങ്ങിച്ചെന്നപ്പോ കേട്ട് സന്തോഷിച്ചു. കൊറേ പാട്ടുകളൊക്കെ രാവിലേക്കും വൈകിട്ടേക്കും കിടക്കണം.
1: മാനസികോല്ലാസമാണ്
0: നമ്മൾക്ക് ഇനി കുറച്ച് നാളുകളിൽ. അപ്പൊ ആ ജീവിതം കളഞ്ഞു പോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ്. പക്ഷെ ഇനിയുള്ളത് തിരിച്ചു പിടിക്കുക, അത്ര തന്നെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും നടക്കുന്ന സന്തോഷം പോകാണ്ടിരിക്കാൻ വേണ്ടി പോസിറ്റീവ് ആകാനായിട്ട്.
1: തീർച്ചയായിട്ടും ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി അത് കിട്ടിക്കൊണ്ടേയിരിക്കും.
0: എന്റെ കുറേ ജീവിതം ഞാൻ നഷ്ടപ്പെട്ടു.

0: അത്ര തന്നെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും നടക്കുന്നു, അങ്ങനെ സന്തോഷം പോകാണ്ടിരിക്കാൻ വേണ്ടി പോസിറ്റീവ് ആകാനായിട്ട്.
1: തീർച്ചയായിട്ടും ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി അത് കിട്ടിക്കൊണ്ടേയിരിക്കും.
0: എന്റെ കൊറേ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അത് പാസ്റ്റ് ആണ്, അത് ഇനി നോക്കുന്നില്ല. പിന്നെ കിട്ടുന്നത് കുറച്ചു നാള് നിങ്ങളുടെ കൂടെയും കൂട്ടുകാരുടെയും കുറച്ച് ബൈബിളൊക്കെ ആയിട്ട് സന്തോഷമായിട്ടാണ്. പിന്നെ ഞാനൊരു ട്യൂഷൻ ടീച്ചറാണ്, അപ്പൊ അങ്ങനെ കുറച്ച് പിള്ളേരുടെ കൂടെ ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ.
2: സന്തോഷമായിട്ടിരിക്കും.
1: എന്തായാലും വളരെ നല്ലൊരു കോൾ ആയിരുന്നു, നമ്മുടെ വിഷയത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയും ആയിട്ട് വന്നു കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു മറുപടി
2: ഇപ്പോഴാ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായാലും തോന്നാം അല്ലേ, ഇത് പറഞ്ഞ ലിസണറുടെ കോളറുടെ അവരനുഭവിക്കുന്ന ആ ഒരു സന്തോഷം ജീവിതത്തിൽ നിന്നും നന്നാകുമെന്ന് കരുതി കുറെ കാത്തിരുന്നു, കുറെ സമയം കളഞ്ഞു,
2: രക്ഷയില്ല
1: എന്ന് വന്നു. കാരണം അവരും ഒരു ജന്മമല്ലേ, അവർക്കും ജീവിക്കണ്ടേ അല്ലേ.
2: എന്തായാലും ഹരികയില് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അച്ചു,
1: ഞാൻ പ്രിയ. സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആണ്. അപ്പോ നമ്മുടെ ലാസ്റ്റ് ട്രാക്കിലേക്ക് വരികയാണ്.
2: അത് കഴിഞ്ഞിട്ട് ഡൽഹി റിലേ ആണ്,
1: അതെ,
2: ഹിന്ദി ന്യൂസ് കേൾക്കുക. അതിനുശേഷം 11:05 ഇംഗ്ലീഷ് വാർത്തകൾ കേൾക്കാം.
1: എല്ലാവർക്കും
2: ശുഭരാത്രി. ഗുഡ് നൈറ്റ്.